0: സ്മൃതി മധുരമാണ് കേട്ടത്. ആകാശവാണി.
1: ഇന്നീ പരിപാടിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന യോഗാസനകൾ, ഇതേക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ ബിജു ജി.
2: സ്ഥിരം സുഖം ആസനമെന്നാണ് യോഗസൂത്രത്തിൽ ആസനങ്ങളെപ്പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത്. ഈ പ്രസ്താവനയ്ക്ക് പിന്നിൽ നിരവധി വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന്, സ്ഥിരമായി പരിശീലിക്കുക, സുഖമായി പരിശീലിക്കുക, ആസനം എന്ന നിലയിൽ കുറച്ചുനേരം സുഖമായി സ്ഥിതി ചെയ്യുക എന്നിങ്ങനെ നിരവധി വ്യാഖ്യാനങ്ങളുണ്ട്. യോഗസൂത്രത്തിലെ ഓരോ വാചകവും ആസനങ്ങളുടെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. യോഗ എല്ലാ മതവിഭാഗങ്ങളെയും സ്വാധീനിച്ചിട്ടുമുണ്ട്. എല്ലാ മതങ്ങളും ലോക നന്മയാണ് ലക്ഷ്യമിടുന്നത്. യോഗയുടെ ലക്ഷ്യവും അതുതന്നെയാണ്. നിരന്തരമായ പഠനം യോഗയ്ക്ക് അത്യാവശ്യമാണ്. ഇത് രാമായണത്തിലെ സുന്ദരകാണ്ഡവുമായി ബന്ധപ്പെടുത്തി നോക്കാം. അനുർവേദ ശ്രേയോ മൂലം അനുർവേദ പുരം സുഖം അനുർവേദാഹി സദനം സർവാർത്ഥേ പ്രവർത്തക എന്നാണ്. സീതാദേവിയെ കാണാൻ ലങ്കയിൽ അലഞ്ഞിരിഞ്ഞു മടത്ത അശോകവനിലേക്ക് കടക്കുന്ന ഹനുമാൻ സ്വയം പറയുന്ന പ്രസ്താവനയാണ്. നിരാശപ്പെടാതെ, തളരാതെ, ഉന്മേഷത്തോടെ നിരന്തരം പരിശ്രമിക്കുന്നവന് വിജയം കൈവരിക്കാൻ കഴിയും. ഇതുതന്നെയാണ് സ്ഥിരം സുഖം ആസനമെന്ന വ്യാഖ്യാനത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. തുടക്കത്തിൽ യോഗാസനം ചെയ്യുമ്പോൾ ഉദ്ദേശ ഗുണം ലഭിച്ചിട്ടില്ല എന്ന് കരുതി നിരാശപ്പെടാതെ ഉന്മേഷത്തോടെ നിരന്തരമായി നാം പരിശീലിക്കണം. ഇനി നമുക്ക് നിന്നുകൊണ്ട് പരിശീലിക്കാവുന്ന ചില ആസനങ്ങൾ പരിചയപ്പെടാം. താടാസനം. കൈകൾ പരസ്പരം കോർത്തു പിടിച്ചുകൊണ്ട് കൈപ്പത്തി തിരിച്ച് നെഞ്ചിനു നേരെ നന്നായി സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം നിയന്ത്രിക്കാവുന്നതാണ്. ഇപ്രകാരം മൂന്നാല് പ്രാവശ്യം ചെയ്തതിനു ശേഷം ഈ കൈകളെ ഏകദേശം 45 ഡിഗ്രി ഉയർത്തിക്കൊണ്ടും ചെയ്യാവുന്നതാണ്. തുടർന്ന് പാദങ്ങൾ ചേർത്ത് വെച്ച് മുൻപ് പറഞ്ഞത്

0: പോലെ കൈകൾ കോർത്തു പിടിക്കുക, കൈപ്പത്ത് തിരിച്ചു പിടിച്ച് തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തുക, ഒപ്പം ഉപ്പൂറ്റിയും ഉയർന്ന് വലിഞ്ഞ് നിൽക്കുക. എന്താണ് ഇവയുടെ ഗുണം? പേശികൾക്ക് ബലം ലഭിക്കുന്നു, ശരീരത്തിന്റെ ശക്തി മെച്ചപ്പെടുന്നു, നട്ടലിന് ഗുണകരമാവുന്നു. ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. തുടക്കത്തിൽ വളരെ സാവധാനം എണ്ണം കുറച്ചു വേണം ചെയ്യേണ്ടത്. ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും വിശ്രമിച്ചും സാവധാനവും ചെയ്യണം. നിന്ന് ചെയ്യാൻ കഴിയാത്തവർ കസേരയിൽ ഇരുന്നു കൊണ്ടും നിലത്ത് ഇരുന്നു കൊണ്ടും ചെയ്യാവുന്നതാണ്. അടുത്തതായി ത്രികോണാസനം. കാലുകൾ അകറ്റിവെക്കുക, കൈകൾ ഇരുവശങ്ങളിലും നിവർത്തിവെക്കുക, ശ്വാസം വിട്ടുകൊണ്ട് ശരീരം വശങ്ങളിലേക്ക് ചരിച്ച് വലത് കൈ കൊണ്ട് വലത് കാലിൽ തൊടാൻ ശ്രമിക്കുക. ഇടത് കൈ ഉയർന്നിരിക്കണം. തല മുകളിലേക്ക് ചരിച്ച് ഉയർന്നിരിക്കുന്ന കൈപ്പത്തിയിലേക്ക് നോക്കണം. ശ്വാസം വിട്ട അവസ്ഥയിൽ കുറച്ചുനേരം ഈ നില തുടരുക. സ്ഥിരം സുഖം ആസനം എന്ന വാക്ക് ഇവിടെ പ്രസക്തമാണ്. ശ്വാസം എടുത്തുകൊണ്ട് നിവരുക, തുടർന്ന് മറുവശം ആവർത്തിക്കുക. മുമ്പ് പ്രസ്താവിച്ച ത്രികോണാസനത്തിന്റെ മറ്റൊരു വ്യാഖ്യാനമാണ് വിപരീത ത്രികോണാസനം. മുൻപ് പറഞ്ഞതുപോലെ വലത് കൈ ഇടത് കാലിൽ തൊടുക, ഇടത് കൈ വലത് കാലിൽ തൊടുക. തുടർന്ന് നമുക്ക് പാദഹസ്താസനം കൂടി പരിചയപ്പെടാം. നിവർന്നിൽക്കുക, ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ഉയർത്തുക, ശ്വാസം സാവധാനം വിട്ടുകൊണ്ട് കൈകൾ കാൽപാദത്തിൽ സ്പർശിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം ഉയരുക. ഓരോ ആസനങ്ങൾ ചെയ്യുമ്പോഴും അതിന് വിപരീതമായ കൗണ്ടർ ആസനം കൂടി ചെയ്യേണ്ടതാണ്. പാദഹസ്താസനത്തിന് അനുയോജ്യമായ ഒരു ആസനം കൂടി നമുക്ക് പരിചയപ്പെടാം. അർദ്ധ ചന്ദ്രാസനം. നിവർന്നിൽക്കുക, ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ സാവധാനം മുകളിലേക്ക് ഉയർത്തുക. തുടർന്ന് കൈയും കാലും കഴുത്തും പൊക്കിൾ വരെയുള്ള ഭാഗം പിന്നോട്ട് വളയ്ക്കുക. കാല് ആവശ്യത്തിന് അയച്ചു കൊടുക്കുക. ശ്വാസം സാധാരണ നിലയിൽ തുടരാവുന്നതാണ്. കുറച്ചു കഴിഞ്ഞ് ശ്വാസം എടുത്തുകൊണ്ട് പൂർവ്വസ്ഥിതി പ്രാപിക്കാം. എന്താണ് ഇവയുടെ ഗുണം? കുടവയർ, അമിതവണ്ണം എന്നിവയ്ക്ക് വളരെ ഫലപ്രദമാണ്. നടുവേദനയ്ക്ക് നല്ല ശമനമുണ്ടാകും.
1: നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന യോഗാസനകൾ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബിജു ജി. സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വം മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
1: ഉമംഗ് CIT സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഒരു കുടക്കീഴിൽ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ.

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
3: സുഖമോ ദേവി എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് യേശുദാസ്. ONV കുറിപ്പിന്റെ വരികൾക്ക് ഈണം നൽകിയത് രവീന്ദ്രൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി അക്ഷരശിപ്പിൽ കേൾക്കാം. ആകാശവാണി.
1: അക്ഷരച്ചെപ്പ്, ചലച്ചിത്ര ഗാനങ്ങളിലൂടെ ഒരു പദപ്രശ്നം.
2: ഗാനവരികളിൽ നിന്നും വാക്കുകൾ കണ്ടുപിടിച്ച് അക്ഷരക്കളങ്ങൾ പൂരിപ്പിച്ച് വിജയിയാകുന്നവർക്ക് അക്ഷരച്ചെപ്പിലൂടെ സംസാരിക്കുവാനും ഇഷ്ടഗാനം കേൾക്കുവാനുമുള്ള അവസരം.
1: അക്ഷരച്ചെപ്പ്. കളങ്ങളൊക്കെ റെഡിയായിരിക്കും അല്ലേ? എങ്കിലും പുതുതായി ഈ പരിപാടിയിലേക്ക് വരുന്നവർക്കായി കളം വരയ്ക്കേണ്ട രീതി ഒന്നുകൂടി പറയാം. ഒരു വലിയ സമചതുരം വരയ്ക്കുക. ഇതിനെ 25 ചെറുകളങ്ങളാക്കി തിരിക്കുക.
2: ഏറ്റവും മുകളിൽ ഇടത്തുനിന്നും വലത്തോട്ട് 5 കളങ്ങൾ, അതിൽ 1, 2, 3, 4, 5 എന്നീ അക്കങ്ങൾ എഴുതുക.
1: തൊട്ട് താഴെ ഇടത്തുനിന്നും വലത്തോട്ട് വീണ്ടും 5 കളങ്ങൾ, അതിൽ 6, 7, 8, 9, 10 എന്നീ അക്കങ്ങൾ നിറയ്ക്കുക.
2: വീണ്ടും താഴെ 5 കളങ്ങൾ, അതിൽ 11 മുതൽ 15 വരെ അക്കങ്ങൾ എഴുതുക. അതിന് താഴെ വീണ്ടും 5 കളങ്ങൾ, അതിൽ 16 മുതൽ 20 വരെ അക്കങ്ങൾ എഴുതുക.
1: അവസാനത്തെ വരിയിൽ 21 മുതൽ 25 വരെ അക്കങ്ങൾ എഴുതുക. ഇങ്ങനെ അക്ഷരക്കളങ്ങൾ തയ്യാറാക്കുക.
2: കളം വരയ്ക്കാനായി അല്പസമയം തരാം. ആ സമയം നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ?

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കളങ്ങളെല്ലാം വരച്ച് പാട്ട് കേട്ട് കളങ്ങൾ പൂരിപ്പിക്കാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾ തയ്യാറായിരിക്കുന്നുണ്ടായിരിക്കും അല്ലെ? ഇരിപ്പുണ്ടായിരിക്കുന്നല്ല, ഇരിപ്പുണ്ട്. ശ്രോതാക്കളെ നമ്മൾ നിരാശരാക്കുന്നില്ല. ആദ്യത്തെ വാക്കിലേക്കും പാട്ടിലേക്കും പോവുകയാണ്. ഇടത്തു നിന്നും വലത്തോട്ട് എഴുതാനുള്ളതാണ് ആദ്യത്തെ വാക്ക്. 1, 2, 3, 4, 5 എന്നീ 5 കളങ്ങളിൽ എഴുതാനുള്ള വാക്ക്.
1: 5 അക്ഷരമുള്ള വാക്കാണ്. ഇടത്തു നിന്നും വലത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. 1, 2, 3, 4, 5 എന്നീ കളങ്ങളിൽ ഈ വാക്ക് എഴുതണം.
0: ഈ വാക്കിന്റെ സൂചനകൾ പറയാം. സ്വർണ നിറത്തിലുള്ള ജ്വാല എന്നാണ്. അതായത് വിളക്ക് കത്തുമ്പോൾ ഉണ്ടാകുന്ന സ്വർണ നിറത്തിലുള്ള ജ്വാലയെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇവിടെ സന്ദർഭത്തിനനുസരിച്ച് കാവ്യാത്മകമായി ഈ വാക്കിനെ അങ്കുരിച്ചു വരുന്ന, അതായത് മുളച്ചു വരുന്ന ഒരു നാളം എന്നാണ് ഉദ്ദേശിക്കുന്നത്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം സ്വർണ നിറത്തിലുള്ള ജ്വാല എന്നാണ്. അതായത് വിളക്ക് കത്തുമ്പോൾ ഉണ്ടാകുന്ന സ്വർണ നിറത്തിലുള്ള ജ്വാലയെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇവിടെ സന്ദർഭത്തിനനുസരിച്ച് കാവ്യാത്മകമായി ഈ വാക്കിനെ അങ്കുരിച്ചു വരുന്ന, അതായത് മുളച്ചു വരുന്ന ഒരു നാളം എന്നാണ് ഉദ്ദേശിക്കുന്നത്.
0: ഇത്രയും സൂചനകൾ കേൾക്കുമ്പോൾ ശ്രോതാക്കൾക്ക് ആശയക്കുഴപ്പമുണ്ടാകുമോ?
1: ഏതാണ് ഈ വാക്കെന്ന് അല്ലേ?
0: അതെ. എന്നാലും അധികം പ്രയാസമൊന്നുമില്ല കേട്ടോ. നമ്മൾ പലപ്പോഴും സ്ഥിരമായി കേൾക്കുന്ന ഒരു വാക്കാണ്. പാട്ട് കേട്ടോളൂ. പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലാകും ഏതാണ് സ്വർണ നിറത്തിലുള്ള ഈ വാക്ക് എന്ന്.

0: അടുത്ത വാക്ക് ഇടത്തു നിന്നും വലത്തോട്ട് തന്നെയാണ്. 6, 7, 8 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് 3 അക്ഷരങ്ങളുണ്ട്.
1: 3 അക്ഷരമുള്ള വാക്കാണ് ഇനി ഇടത്തു നിന്നും വലത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. ഇടത്തു നിന്നും വലത്തോട്ട് 6, 7, 8 എന്നീ കളങ്ങളിലാണ് എഴുതേണ്ടത്.
0: സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം ശബ്ദമില്ലാതെ അല്ലെങ്കിൽ നിശബ്ദമായി, മിണ്ടാതെ, ഉരിയാടാതെ എന്നൊക്കെയാണ്.
1: വാക്കിന്റെ സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം ശബ്ദമില്ലാതെ അല്ലെങ്കിൽ നിശബ്ദമായി, മിണ്ടാതെ, ഉരിയാടാതെ എന്നൊക്കെയാണ്. പാട്ട് മിണ്ടാതെ ഉരിയാടാതെ നമുക്ക് കേൾപ്പിക്കാൻ പറ്റുമോ?
0: ഇല്ല, ഉച്ചത്തിൽ തന്നെ കേൾപ്പിക്കണം.
1: അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾ മിണ്ടാതെ ഉരിയാടാതെ ഇരുന്ന് ഈ പാട്ട് കേട്ട് വാക്കെഴുതണം. അതൊരു പരീക്ഷണമാണ് കേട്ടോ.

0: അതായത് ഒരിടത്തും സ്ഥിരമായി താമസിക്കാതെ അലഞ്ഞു തിരിഞ്ഞ് ജീവിക്കുന്നവരെയാണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. കൂടാതെ നാട്ടിൽ പ്രചരിക്കുന്ന കഥകളെയോ ആചാരങ്ങളെയോ ഐതിഹ്യങ്ങളെയോ ഒക്കെ ബന്ധപ്പെടുത്തി പരാമർശിക്കുന്ന സന്ദർഭങ്ങളിലും ഈ വാക്ക് പ്രയോഗിക്കാറുണ്ട്.
1: സൂചനകൾ വീണ്ടും പറയാം. ഈ വാക്കിന്റെ അർത്ഥം നാടുകൾ തോറും അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവർ എന്നാണ്. അതായത് ഒരിടത്തും സ്ഥിരമായി താമസിക്കാതെ അലഞ്ഞു തിരിഞ്ഞു ജീവിക്കുന്നവരെ ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കാറുണ്ട്. കൂടാതെ നാട്ടിൽ പ്രചരിക്കുന്ന കഥകളെയോ ആചാരങ്ങളെയോ ഐതിഹ്യങ്ങളെയോ ഒക്കെ ബന്ധപ്പെടുത്തി പരാമർശിക്കുന്ന സന്ദർഭങ്ങളിലും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്.
0: സൂചന എന്താണ് എന്ന് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് മനസ്സിലായി കാണും അല്ലേ?
1: അതെ.
0: ഇതുമായി ബന്ധപ്പെട്ടുള്ള കലകളുമുണ്ട്. ആ കലകളെയും ഈ പേര് ചേർത്ത് പറയാറുണ്ട്. പാട്ട് കേട്ടുകൊള്ളു, പാട്ടിനുള്ളിലും ഈ വാക്ക് അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടപ്പുണ്ട്.

0: അടുത്ത വാർത്ത പറയാം. ഇടത്തു നിന്ന് വലത്തോട്ട് പൂരിപ്പിക്കാനുള്ളതാണ് 23, 22, 24, 25 എന്നീ നാല് കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
1: ഇടത്തു നിന്നും വലത്തോട്ട് 22, 23, 24, 25 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട നാലക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി പറയാം. അർത്ഥവത്തായ, ഫലവത്തായ, ഫലപ്രദമായ അല്ലെങ്കിൽ സാധൂകരിക്കപ്പെട്ടത് എന്നിങ്ങനെയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പൂർണതയിലേക്ക് എത്തിയത്, സാഫല്യം നേടിയത്, ഉദ്ദേശ്യം നിറവേറിയത്, ലക്ഷ്യം കണ്ടത്, കാര്യമാത്ര പ്രസക്തി ഉള്ളത് എന്നിങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങളിലും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം അർത്ഥവത്തായ, ഫലവത്തായ, ഫലപ്രദമായ അല്ലെങ്കിൽ സാധൂകരിക്കപ്പെട്ടത് എന്നിങ്ങനെയൊക്കെയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പൂർണതയിലേക്ക് എത്തിയത്, സാഫല്യം നേടിയത്, ഉദ്ദേശ്യം നിറവേറിയത്, ലക്ഷ്യം കണ്ടത്, കാര്യമാത്ര പ്രസക്തി ഉള്ളത് എന്നിങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങളിലും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്.
0: സൂചന കേട്ട് പ്രിയപ്പെട്ട ശ്രോതാക്കൾ റേഡിയോ ഓഫ് ചെയ്ത് കാണില്ലല്ലോ.
1: പേടിക്കണ്ട, ഈ പാട്ടും കൂടെ പുറകെ വരുന്നുണ്ട്.
0: അതെ, നല്ലൊരു പാട്ടാണ് കേട്ടോ ഇതിന്റെ പുറകെ വരുന്നത്. ഈ പാട്ടിന് ഈ വാക്കുണ്ട്, കേട്ട് കണ്ടുപിടിച്ച് കളങ്ങളിൽ എഴുതിക്കൊള്ളൂ.

0: അടുത്ത വാക്ക് വലത്തു നിന്നും ഇടത്തോട്ട് എഴുതാനുള്ളതാണ്. വലത്തു നിന്നും ഇടത്തോട്ട് 9, 8 എന്നീ രണ്ട് കളങ്ങളിൽ എഴുതാനുള്ള വാക്ക്.
1: 9, 8 എന്നീ രണ്ട് കളങ്ങളിൽ എഴുതാനുള്ള വാക്കാണ് വലത്തു നിന്നും ഇടത്തോട്ടാണ് എഴുതേണ്ടത്.
0: ഈ വാക്കിന്റെ അർത്ഥം കുടിക്കുക എന്നാണ്.
1: സൂചന വീണ്ടും പറയാം, ഈ വാക്കിന്റെ അർത്ഥം കുടിക്കുക എന്നാണ്.
0: നീണ്ട സൂചനകൾക്കിടയിൽ ഒരു കുഞ്ഞു സൂചന അല്ലേ,
1: അതിൽ ഈ വാക്കുമുണ്ട്.
0: അതെ,

0: അടുത്ത വാക്ക് പറയാം. വലത്തുനിന്നും ഇടത്തോട്ട് തന്നെയാണ് എഴുതാനുള്ളത്. 15, 14, 13 എന്നീ മൂന്ന് കളങ്ങളിൽ എഴുതാനുള്ള മൂന്നക്ഷരമുള്ള വാക്ക്.
1: വലത്തുനിന്നും ഇടത്തോട്ട് 15, 14, 13 കളങ്ങളിൽ എഴുതേണ്ട വാക്ക്.
0: പ്രാചീന കവിത്രയത്തിന്റെ പേരാണ് കേട്ടോ ഇത്. സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം അറ്റത്ത്, തുമ്പത്ത് എന്നൊക്കെയാണ്. അതായത് എന്തെങ്കിലും അവസാനത്തെ ഭാഗം അല്ലെങ്കിൽ അഗ്രഭാഗം എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ മലയാള ഭാഷയുടെ പിതാവിന്റെ വീട്ടുപേര് എന്ന നിലയിലാണ് കൂടുതൽ പേർക്കും ഈ വാക്ക് പരിചിതമായിട്ടുള്ളത്. ഇതിൽ പരം എന്ത് സൂചനയാണ് നമ്മൾ കൊടുക്കേണ്ടത് അല്ലേ? സൂചന ഒരിക്കൽ കൂടി പറയാം.
1: ഈ വാക്കിന്റെ അർത്ഥം അറ്റത്ത്, തുമ്പത്ത് എന്നൊക്കെയാണ്. അതായത് എന്തിന്റെയെങ്കിലും അവസാനത്തെ ഭാഗം അല്ലെങ്കിൽ അഗ്രഭാഗം എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ മലയാള ഭാഷയുടെ പിതാവിന്റെ വീട്ടുപേര് എന്ന നിലയിലാണ് കൂടുതൽ പേർക്കും ഈ വാക്ക് പരിചിതമായിട്ടുള്ളത്.
0: വാക്ക് കണ്ടുപിടിക്കാൻ അധികം പ്രയാസമൊന്നുമില്ല. പാട്ട് കേട്ടുകൊള്ളു. പാട്ടിനുള്ളിൽ ആ വാക്ക് അറ്റത്ത് തന്നെ കിടപ്പുണ്ട്.

0: അടുത്ത വാക്ക് പറയാം. മുകളിൽ നിന്നും താഴേക്കാണ് ഇനി എഴുതാനുള്ളത്. 6, 11, 16, 21 എന്നീ 4 കളങ്ങളിൽ എഴുതാനുള്ള വാക്ക്.
1: മുകളിൽ നിന്നും താഴോട്ട് 6, 11, 16, 21 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്ക് 4 അക്ഷരങ്ങളുണ്ട്.
0: ഈ വാക്കിന്റെ സൂചനകൾ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം ഇളക്കമില്ലാത്ത അല്ലെങ്കിൽ ചലനമില്ലാത്തത്, ഇരുന്നിടത്ത് നിന്നും അനക്കമില്ലാത്തത് എന്നൊക്കെയാണ്.
1: സൂചനകൾ വീണ്ടും പറയാം. ഇളക്കമില്ലാത്ത അല്ലെങ്കിൽ ചലനമില്ലാത്തത്, ഇരുന്നിടത്ത് നിന്നും അനക്കമില്ലാത്തത് എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം.
0: ചില ആൾക്കാരെ കുറിച്ചൊക്കെ നമ്മൾ അങ്ങനെ പറയും അല്ലേ?
1: അതെ.
0: അനങ്ങാപ്പാറ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ?
1: ഉണ്ട്.
0: അതുപോലൊരു വാക്കാണ് കേട്ടോ ഇത്. ഈ വാക്ക് കേൾക്കുമ്പോൾ മറ്റൊരു കാര്യം ഓർമ്മ വരുന്നുണ്ട്.
1: എന്താണത്?
0: മൊബൈലിൽ മാത്രം ഇങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മണിക്കൂറുകളോളം ഇരിക്കുന്ന കുട്ടികളെ അമ്മമാർ ചിലപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്.
1: കറക്റ്റ് ആണ്.
0: എന്തടാ അനങ്ങാതിരിക്കുന്നത് എന്ന് ചോദിക്കും അല്ലേ? എപ്പോഴും അനങ്ങാതെ ഒരിടത്ത് തന്നെ ഇരിക്കാതെ ചുറ്റുമൊന്ന് നോക്കണം. ചലിക്കുന്ന ലോകം നമ്മുടെ ചുറ്റുമുണ്ട്.

0: അക്ഷരജത്തിലെ അടുത്ത വാക്ക് മുകളിൽ നിന്നും താഴേക്ക് തന്നെ എഴുതാനുള്ളതാണ്. 15, 20 എന്നീ രണ്ട് കളങ്ങളിൽ എഴുതാനുള്ള വാക്ക്.
1: രണ്ടക്ഷരമുള്ള വാക്കാണ്. 15, 20 കളങ്ങളിലാണ് ഈ വാക്ക് എഴുതേണ്ടത്, മുകളിൽ നിന്നും താഴോട്ട്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം. ഈ വാക്ക് ഒരു സംഗീത ഉപകരണത്തിന്റെ പേരാണ്. നാടൻ കലാരൂപങ്ങളായ ഭൂതം, തിറയാട്ടം തുടങ്ങിയവയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു തുകൽ വാദ്യമാണ് ഇത്. ഉടുക്കിനോട് സാമ്യമുള്ള കൊട്ടാൻ ഉപയോഗിക്കുന്ന ഒരു സംഗീത ഉപകരണമാണ് ഇത്.
1: സൂചനകൾ വീണ്ടും പറയാം. ഇതൊരു സംഗീത ഉപകരണത്തിന്റെ പേരാണ്. നാടൻ കലാരൂപങ്ങളായ ഭൂതം, തിറയാട്ടം തുടങ്ങിയവയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു തുകൽ വാദ്യമാണ് ഇത്. ഉടുക്കിനോട് സാമ്യമുള്ള കൊട്ടാൻ ഉപയോഗിക്കുന്ന ഒരു സംഗീത ഉപകരണമാണ് ഇത്. ഇനി പാട്ട് കേൾപ്പിക്കണ്ടേ?
0: അതെ, പാട്ട് കേട്ടോളൂ. പാട്ടിനുള്ളിൽ ആ വാക്ക് താളം പിടിച്ച് അങ്ങനെ കിടപ്പുണ്ട്. കണ്ടുപിടിച്ച് എഴുതിക്കോളൂ.

0: അക്ഷരജപ്പിൽ ഇനി താഴെ നിന്നും മുകളിലേക്ക് എഴുതാനുള്ള വാക്കാണ് താഴെ നിന്നും മുകളിലേക്ക് 22, 17, 12 എന്നീ മൂന്ന് കളങ്ങളിൽ എഴുതാനുള്ള വാക്ക്.
1: താഴെ നിന്നും മുകളിലേക്ക് 22, 17, 12 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്ക്.
0: അക്ഷരകളത്തിലെ കളങ്ങളെല്ലാം പൂരിപ്പിച്ചു കഴിയുമ്പോൾ സാധാരണ ശ്രോതാക്കളുടെ ചുണ്ടിൽ വിരിയുന്നൊരു ചിരിയുണ്ട്. അതിനോടൊപ്പം വരുന്നൊരു വികാരമുണ്ട്, അറിയാമല്ലോ, സന്തോഷം. സൂചന കേട്ടുകൊള്ളൂ, ഈ വാക്കിന്റെ അർത്ഥം സന്തോഷത്തോടുകൂടി, സന്തുഷ്ടിയോടുകൂടി, ആഹ്ലാദത്തോടെ.

0: ോടുകൂടി എന്നിങ്ങനെയൊക്കെയാണ്
1: സൂചനകൾ. വീണ്ടും പറയാം, ഈ വാക്കിന്റെ അർത്ഥം സന്തോഷത്തോടുകൂടി, സന്തുഷ്ടിയോടുകൂടി, ആഹ്ലാദത്തോടുകൂടി എന്നൊക്കെയാണ്.
0: സന്തോഷത്തോടുകൂടി എഴുതിക്കൊള്ളൂ,
1: കൂടെ ഈ പാട്ടും കൂടെ കേട്ട്.

0: ഇന്നത്തെ അക്ഷരചെപ്പിലെ അവസാനത്തെ വാക്കിലേക്ക് പോവുകയാണ്. അവസാനത്തെ വാക്ക് 15, 10, 5 എന്നീ കളങ്ങളിലാണ് എഴുതേണ്ടത്. താഴെ നിന്നും മുകളിലേക്കാണ് എഴുതേണ്ടത്.
1: മൂന്നക്ഷരമുള്ള വാക്കാണ്. താഴെ നിന്നും മുകളിലേക്ക് 15, 10, 5 എന്നീ കളങ്ങളിൽ ഈ വാക്ക് പൂരിപ്പിക്കണം.
0: എല്ലാ കളങ്ങളും പൂരിപ്പിച്ചു കഴിഞ്ഞ അവസാനത്തൊരു സന്തോഷമുണ്ടല്ലോ, ഹേ എന്ന് വിളിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ കസേരയിൽ നിന്നൊക്കെ ഇഴിച്ച് ചാടി നിന്ന് ആ സംഭവമാണ് കേട്ടോ ഈ വാക്ക്. പറയട്ടെ,
1: പറഞ്ഞോളൂ.
0: ഈ വാക്ക് പൊതുവേ ഗാനങ്ങളിലും കാവ്യങ്ങളിലുമാണ് ഉപയോഗിക്കാറുള്ളത്. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക, അല്ലെങ്കിൽ താളത്തിൽ നൃത്തം ചെയ്യുക, അല്ലെങ്കിൽ ആനന്ദഭരിതമായി ആടുക എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം. പൊതുവേ കാറ്റിൽ ഇലകളോ മറ്റോ ആടുന്നതിനെയാണ് ഈ വാക്കുകൊണ്ട് കവിതകളിലും മറ്റും സൂചിപ്പിക്കാറുള്ളത്. പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു അല്ലേ?
1: എങ്കിലും ഞാൻ സൂചനകൾ ഒരിക്കൽ കൂടി പറയാം.
0: പറഞ്ഞോളൂ.
1: പൊതുവേ ഈ വാക്ക് ഗാനങ്ങളിലോ കാവ്യങ്ങളിലും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക, അല്ലെങ്കിൽ താളത്തിൽ നൃത്തം ചെയ്യുക, ആനന്ദഭരിതമായി ആടുക എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം. പൊതുവെ കാറ്റിൽ ഇലകളോ മറ്റോ ആടുന്നതിനെയാണ് ഈ വാക്കുകൊണ്ട് കവിതകളിലും മറ്റും സൂചിപ്പിക്കാറുള്ളത്.
0: ഈ വാക്ക് കണ്ടുപിടിക്കുമ്പോൾ ശ്രോതാക്കൾക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്.
1: ഈ പാട്ടും കൂടെ കേട്ട് അവർ ഈ കളങ്ങളെല്ലാം പൂരിപ്പിച്ചു കഴിയുമ്പോൾ അല്ലേ?
0: അതെ. ഇന്നത്തെ അക്ഷരചെപ്പിലെ എല്ലാ വാക്കുകളും പ്രിയപ്പെട്ട ശ്രോതാക്കൾ എഴുതി കാണും എന്ന് കരുതട്ടെ.

0: ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ എല്ലാ വാക്കുകളും നാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പൂരിപ്പിച്ച അക്ഷരക്കളങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അയച്ചു തരിക. അക്ഷരക്കളങ്ങൾ പോസ്റ്റ് കാർഡിലും വാട്സാപ്പിലും അയക്കാവുന്നതാണ്. ഉത്തരം പോസ്റ്റ് കാർഡിൽ അയക്കുന്നവർക്ക് വിലാസം പറയുന്നു.
1: അക്ഷരച്ചെപ്പ് കേറോ സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: ഇനി വാട്സാപ്പിൽ ഉത്തരങ്ങൾ അയക്കുന്നവർക്കായി വാട്സാപ്പ് നമ്പർ പറയുന്നു. 8281420305.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8281420305. ഉത്തരം അയക്കുന്നവർ അക്ഷരച്ചെപ്പ് എന്ന് തുടക്കത്തിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലേ.
0: ഇനി നമുക്ക് കഴിഞ്ഞ ചെപ്പിലെ ശരിയുത്തരങ്ങൾ പറഞ്ഞാലോ?
1: പറയാം. കഴിഞ്ഞ അക്ഷരച്ചെപ്പിലെ ആദ്യത്തെ വാക്ക് ഇടത്തുനിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ളതായിരുന്നു. 1, 2, 3, 4 എന്നീ കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് വിധുമുഖി.
0: വലത്തുനിന്നും ഇടത്തോട്ട് 18, 17, 16 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ചലിതം.
1: വലത്തുനിന്നും ഇടത്തോട്ട് 25, 24, 23, 22 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് മനതാര്.
0: മുകളിൽ നിന്നും താഴോട്ട് 1, 6, 11, 16 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് വിലസിതം.
1: മുകളിൽ നിന്നും താഴേക്ക് 7, 12, 17 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് പൂത്താലി.
0: മുകളിൽ നിന്നും താഴോട്ട് 3, 8, 13 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് മൂക്കിൽ.
1: മുകളിൽ നിന്നും താഴേക്ക് 9, 14, 19, 24 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ദേവാംഗന.
0: താഴെ നിന്നും മുകളിലേക്ക് 21, 16 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് കാതം.
1: താഴെ നിന്നും മുകളിലേക്ക് 25, 20, 15, 10 എന്നീ കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് മകരന്തം.
0: ശരിയുത്തരങ്ങളിൽ നിന്നും

0: നമ്മൾ ഒരു വിജയിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. വിജയിയുടെ പേര് പറയാം. വിജയി അനിത. കൊട്ടാരക്കര ഉമ്മന്നൂരുള്ള അനിതയാണ് കഴിഞ്ഞ ചിപ്പിലെ വിജയി. വിജയിക്ക് അക്ഷര ചിപ്പിന്റെ അഭിനന്ദനങ്ങൾ. അനിത അക്ഷരച്ചെപ്പിലൂടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് കേൾക്കാം.
1: ഞാൻ അനിത. എന്റെ സ്ഥലം കൊട്ടാരക്കര താലൂക്കിൽ ഉമ്മന്നൂരിലാണ്. ഞാൻ എൽ പി സ്കൂൾ ടീച്ചറായിരുന്നു. എച്ചമ്മായി റിട്ടയർ ചെയ്തു. എന്റെ ഭർത്താവ് മസൂനം പിള്ള കൊട്ടാരക്കര എഇവായി റിട്ടയർ ചെയ്തു. എനിക്ക് മൂന്ന് ആൺമക്കളുണ്ട്. മൂവരും വിവാഹിതരാണ്. ഞാൻ ആദ്യമായിട്ടാണ് അക്ഷരച്ചെപ്പിലേക്ക് ഉത്തരവി അയച്ചത്. ആദ്യം തന്നെ ജയിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആകാശവാണിക്ക് ഞാൻ വളരെ നന്ദി അറിയിക്കുന്നു. ഇഷ്ടപ്പെട്ട ഗാനം പകൽ കിനാവ് നൃത്തത്തിലെ കാശാതിഭാവം തൊഴുന്ന എന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. നമസ്കാരം.

0: അക്ഷരച്ചെപ്പ് സമാപിക്കുകയാണ്.
1: അക്ഷരച്ചെപ്പ് ടീം
0: എൻ.ജെ. ജോഷിലാ,
1: മിനി അജു,
0: സജി. അക്ഷരച്ചെപ്പ് എല്ലാ ബുധനാഴ്ചയും രാവിലെ 9 മണിക്ക്.

ഇപ്പോൾ ഭാര്യ സ്വന്തം സുഹൃത്ത് എന്ന ചിത്രത്തിനു വേണ്ടി മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം കേൾക്കാം. രചന ONV കുറുപ്പ്, സംഗീതം അലക്സ് പോൾ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: കിസാൻ വാണി
2: ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
1: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.
3: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30 ഞായർ ഉച്ചയ്ക്ക് 2:30.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമാണ് ന്യൂമോണിയ. വളരെ ചെറിയ പ്രായം മുതൽക്ക് തന്നെ ന്യൂമോണിയ ബാധിക്കുവാനുള്ള സാധ്യത കുട്ടികളിൽ ഏറെയാണ്. രോഗത്തെക്കുറിച്ചും രോഗസാധ്യതയെക്കുറിച്ചുമുള്ള മാതാപിതാക്കളുടെ തിരിച്ചറിവാണ് ഇതിൽ പ്രധാനമായും വേണ്ടത്. ന്യൂമോണിയ ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു രോഗമായതിനാൽ ഉടനടി തന്നെ ശരിയായ ചികിത്സ നൽകേണ്ടത് അത്യാവശ്യമാണ്. കുട്ടികളിലെ ന്യൂമോണിയ എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ ബെനറ്റ് സൈലം. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ഇന്ന് നമ്മുടെ സമൂഹത്തില് കുട്ടികളിൽ വളരെ പ്രധാനമായും കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നമായി ന്യൂമോണിയ മാറിക്കഴിഞ്ഞു. എന്താണ് ഈ കുട്ടികളിലെ ന്യൂമോണിയ?
2: ന്യൂമോണിയ എന്ന് പറഞ്ഞാല് ഒരു ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ എന്നാണ് ഞങ്ങൾ സാധാരണ പറയുന്നത്. അതായത് നമുക്ക് ശ്വാസനാളത്തെയും ശ്വാസകോശത്തെയും ഒന്നിച്ച് ചേർത്ത് കഴിഞ്ഞാൽ രണ്ട് ഭാഗങ്ങളായിട്ട് തിരിക്കാം. ഒന്ന് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട്, എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞ നമ്മുടെ തൊണ്ടയിലെ നമ്മുടെ അണ്ണാക്ക് എന്ന് പറയുന്ന ഭാഗം, അതിന് താഴോട്ട് വരുന്നതിനെയാണ് ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയുന്നത്. അതിന് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ശരിക്കും ഇംഗ്ലീഷ് ഭാഷയിൽ, അതായത് ശാസ്ത്രീയമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പിഗ്ലോട്ടിസിന്റെ മുകളിലുള്ള ഭാഗത്തെയാണ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് എന്നും എപ്പിഗ്ലോട്ടിസിന് താഴെയുള്ള ഭാഗത്തെ ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് എന്നും പറയുന്നുണ്ട്. ഇനി ന്യൂമോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസകോശത്തിലെ പ്രശ്നമാണ്. നമുക്ക് ശ്വാസനാളമുണ്ട്, ശ്വാസകോശമുണ്ട്, രണ്ടും രണ്ടാണ്. ശ്വാസനാളം വഴിയാണ് ശ്വാസകോശത്തിലേക്ക് നമ്മുടെ എയർ നമ്മൾ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ ഓക്സിജൻ നമ്മൾ സ്വീകരിക്കുന്നത്. ശ്വാസകോശത്തിലെ പ്രശ്നമാണ് ന്യൂമോണിയ. എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാല്, ശ്വാസകോശം കട്ടിയാകുന്നു. അതായത് വളരെ അധികം ബലൂൺ പോലുള്ള ഓരോ കോശങ്ങളെ ചേർത്ത് വെച്ചിരിക്കുന്നതാണ് ആൽവിയോലെ എന്ന് പറയുന്നത്. ബലൂണിനെ പോലെയാണ് ഈ ഓരോന്നിന്റെ ഷേപ്പ് ഇരിക്കുന്നത്. ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബലൂണുകൾ അല്ലെങ്കിൽ ആൽവിയോലകൾ ചേർന്നതാണ് ശ്വാസകോശം. ഈ സ്ഥലത്തിലോട്ട് ശ്വാസം എത്തുന്നത് അല്ലെങ്കിൽ എയർ എത്തുന്നത് ശ്വാസനാളം വഴിയാണ്. എയർ എത്തേണ്ട ഈ ആൽവിയോലൈ അല്ലെങ്കിൽ നമ്മുടെ ലങ്സ് അല്ലെങ്കിൽ ശ്വാസകോശത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോളിഡിഫിക്കേഷൻ സംഭവിക്കുന്നു, കട്ടിയാകുന്നു. എയറിന് പകരം ജലം കൊണ്ട് നിറയുന്നു എന്ന് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. അപ്പൊ ജലം സാധാരണ സംഭവിക്കുന്നതല്ല, കാരണം അവിടെ എയറാണ് ഇരിക്കേണ്ടത്. എയർ ഇരിക്കേണ്ട ഭാഗത്ത് ജലം, അതിനെയാണ് നമ്മളെല്ലാവരും കഫക്കെട്ടെന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ പലപ്പോഴും കഫക്കെട്ടെന്ന് പറയുന്നത് അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസിനെയാണ്. അതെല്ലാവരും ഈ കോമൺ ആയിട്ട് ഇങ്ങനെ പറയുന്നുള്ളൂ. ഒന്ന് ചുമച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും കഫക്കെട്ടായി. ശരിക്കുമുള്ള കഫക്കെട്ട അതല്ല, ന്യൂമോണിയയാണ് നമുക്ക് ശരിക്കും കഫക്കെട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമെന്നുള്ളത്. കാരണം അത് ശ്വാസകോശത്തിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ഇനി ന്യൂമോണിയ തന്നെ പലതരം വകഭേദങ്ങളുണ്ട്. നമുക്ക് പറയാം രണ്ട് പ്രധാന അണുക്കളാണ് ന്യൂമോണിയ ഉണ്ടാക്കുന്നത്. ഒന്ന് വൈറസും

0: ഡെ ബാക്ടീരിയയും. കുട്ടികളിലൊക്കെ സാധാരണ എപ്പോഴും ജലദോഷം കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഒരു ചുമയും അതിനോടൊപ്പമുള്ള കഫക്കെട്ടെന്ന് പറയുന്നത് വൈറൽ ന്യൂമോണിയാസാണ്. അതാണ് കോമൺ ആയിട്ട് വരുന്നത്. എന്നാൽ ചില സമയങ്ങളിലെങ്കിലും ബാക്ടീരിയൽ ന്യൂമോണിയ വരാറുണ്ട്. ബാക്ടീരിയൽ ന്യൂമോണിയ പലപ്പോഴും അത് സീരിയസ് ആകാറുമുണ്ട്. മിക്കവാറും ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അഡ്മിറ്റ് ചെയ്യുകയും ചികിത്സയും വേണ്ട ഒരു കണ്ടീഷനാണ് ബാക്ടീരിയൽ ന്യൂമോണിയ എന്ന് പറയുന്നത്.
1: സർ, ഇങ്ങനെ ഈ ന്യൂമോണിയ വരാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്?
0: സാധാരണഗതിയിലെ നല്ലൊരു പ്രതിരോധ ശേഷിയുള്ള ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഒരു വ്യക്തിയാണെങ്കിൽ ഇത്തരം അസുഖങ്ങൾ വരേണ്ട കാര്യമില്ല. മിക്കവാറും പറ്റുന്നത് പ്രതിരോധ ശേഷി നമുക്ക് പല സമയങ്ങളിലും പലപ്പോഴായിട്ടും കുറയാറുണ്ട്. ആരോഗ്യമുള്ള വ്യക്തികളിലും അത് സംഭവിക്കാറുണ്ട്. നമുക്ക് എപ്പോഴാണോ നമ്മുടെ പ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുന്നത്, ആ സമയങ്ങളിൽ ഏതെല്ലാം അണുക്കൾ നമ്മുടെ അന്തരീക്ഷത്തിലുണ്ടോ അവയെല്ലാം നമ്മളിലോട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ചും നമ്മളുമായിട്ട് സംസർഗം ചെയ്യുന്ന വ്യക്തികളിൽ അണുബാധ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പം വലിയ പ്രശ്നങ്ങളൊന്നും കാണുകയില്ല. എന്നാൽ ആ അണുക്കൾ നമുക്കത് ഡേഞ്ചറസ് ആകാം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിലോട്ട് ആ അണുക്കൾ വ്യാപിക്കുകയും അത് ന്യൂമോണിയയിലോട്ട് എത്തിക്കുകയും ചെയ്യാറുണ്ട്. ഇനി വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പം വൈറൽ ന്യൂമോണിയ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന ഒരു അസുഖമാണ്. ഉദാഹരണം നമുക്ക് പറഞ്ഞാൽ കോവിഡ് ആണ്. കാരണം ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് കോവിഡ് ആണ്. കാരണം കോവിഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അതൊരു വൈറസാണ്. അവിടെയും സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ വൈറസ് നമ്മുടെ ശരീരത്തിലോട്ട് അല്ലെങ്കിൽ ശ്വാസകോശത്തിലോട്ട് വരികയും അവിടെ സോൾഡിഫിക്കേഷൻ നടക്കുകയും അവിടുത്തെ ശ്വാസകോശത്തിന്റെ ഫങ്ഷൻസ് പ്രവർത്തനം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത് കട്ടിയാകുകയും ചെയ്യുന്നു. ശരിക്കും വായു സംസർഗമാണ് നമ്മുടെ ശ്വാസകോശത്തിന്റെ പ്രധാന ഉദ്ദേശം. അതായത് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുമ്പോൾ ശുദ്ധമായ വായു ശ്വസിക്കുകയും അശുദ്ധമായ വായു പുറത്തോട്ട് വിടുകയും ചെയ്യുന്ന ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ പ്രവർത്തനമാണ് ശ്വാസകോശം ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്ത് സംഭവിക്കുന്നു, ശ്വാസം എടുക്കാനോ വിടാനോ സാധിക്കുന്ന അവസ്ഥയിലല്ല. കാരണം അവിടെ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഫങ്ഷണൽ ആയിട്ടുള്ള ഓർഗനാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. കാരണം അത് കട്ടിയായി പോയി. അങ്ങനെ ഏറിരിക്കേണ്ട സ്ഥാനത്ത് കട്ടിയാകുന്നത് കൊണ്ട് അത് ന്യൂമോണിയയിലോട്ട് വ്യാപിക്കുന്നു. ഇനി ബാക്ടീരിയയിലും ഇതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷെ കൂടുതലും പഴുപ്പിന്റെ അല്ലെങ്കിൽ പസ് ഫോർമേഷൻ എന്ന് പറയും, അതൊക്കെ കൂടുതൽ സംഭവിക്കുന്നത് ബാക്ടീരിയൽ ന്യൂമോണിയയിലാണ്. വൈറൽ ന്യൂമോണിയയിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. പലപ്പോഴും ശ്വാസം എടുക്കാനും വിടാനുമുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് മാത്രമേ ഉള്ളൂ ഈ വൈറൽ ന്യൂമോണിയയിൽ ഉണ്ടാകുന്നത്. രണ്ടിലും ലക്ഷണങ്ങൾ നമുക്ക് വലുതായിട്ട് മനസ്സിലാക്കാനായിട്ട് പ്രയാസമാണ്. എന്നിരുന്നാലും മുൻപുണ്ടായിരുന്ന രോഗലക്ഷണങ്ങളും ആ ഓരോ സമയത്തും രോഗപരിശോധനയും നടത്തുകയും അതിനോടൊപ്പം തന്നെ ചില എക്സ്റേയുടെ സഹായത്തോടുകൂടി നമുക്കിതിനെയും വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാറുണ്ട്.
1: സർ, ഒരു കുട്ടിക്ക് ന്യൂമോണിയ ബാധിച്ചാൽ എന്തെല്ലാം ലക്ഷണങ്ങളായിരിക്കും സാധാരണ കണ്ടുവരാറുള്ളത്?
0: എല്ലാ ന്യൂമോണിയയ്ക്കും, അത് വൈറലായാലും ബാക്ടീരിയയിലായാലും, സാധാരണ ആദ്യം സംഭവിക്കുന്നത് ചെറിയ ജലദോഷം പോലെ വരികയോ അല്ലെങ്കിൽ പനി വരികയോ അല്ലെങ്കിൽ ചെറിയ ചുമ വരികയോ ഒക്കെ ചെയ്യുകയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം അത് ഇതെല്ലാം അപ്പർ റെസ്പിറേറ്ററിയിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഇവിടെ വച്ച് നമ്മൾ ചികിത്സിച്ചു കഴിഞ്ഞാൽ ന്യൂമോണിയയിലോട്ട് എത്തേണ്ട ചാൻസ് കുറയും. ഇനി സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചികിത്സ കിട്ടാതെയോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ശരിയായ ചികിത്സ കിട്ടാതെയോ വരുന്ന കുട്ടികളിൽ ഈ രോഗം താഴോട്ട് സ്പ്രെഡ് ചെയ്യും. അതായത് എപ്പിഗ്ലോട്ടിസ് അല്ലെങ്കിൽ അണ്ണാക്കിന് താഴോട്ട് തന്നെ ഈ രോഗം സ്പ്രെഡ് ചെയ്യുകയും ശ്വാസകോശത്തിലോട്ട് വ്യാപിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ശ്വാസകോശത്തിൽ വ്യാപിച്ചു കഴിഞ്ഞാൽ ചുമ വേണമെന്നില്ല. പനി മിക്കവാറും കോമൺ ആയിട്ടുള്ള ഒരു ലക്ഷണമാണ്. പലപ്പോഴും നെഞ്ചുവേദനയും വളരെ കോമൺ ആയിട്ടുള്ള ഒരു ലക്ഷണമാണ്. ഇതിനു പുറമേ തന്നെ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നതിന്റെ എണ്ണം വളരെ കൂടാറുണ്ട്. അതായത് ഒരു കുഞ്ഞ് ജനിച്ച് ആദ്യത്തെ 2 മാസത്തിൽ ശ്വാസത്തിന്റെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം 1 മിനിറ്റിൽ 60 അതിൽ താഴെയോ ആയിരിക്കും. 60 മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം എന്തോ പ്രശ്നമുണ്ട്, ടാക്കിപ്നിയ എന്നാണ് അതിനെ പറയുന്നത്. ഇനി 2 മന്ത്സ് മുതൽ 1 വയസ്സ് വരെ, 2 മാസം മുതൽ 1 വയസ്സ് വരെ 50 റെസ്പിറേറ്ററി റേറ്റിന് മുകളിൽ പോവുകയാണെങ്കിൽ അതിനെ നമുക്ക് ടാക്കിപ്നിയ എന്ന് പറയാം, അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസം കൂടുന്നു എന്ന് പറയാൻ പറ്റും. 1 വയസ്സിന് ശേഷം 5 വയസ്സ് വരെ ഉള്ള കാലഘട്ടത്തിൽ 40 മുകളിൽ പോവുകയാണെങ്കിൽ റെസ്പിറേറ്ററി റേറ്റ് നമുക്ക് അത് ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസത്തിന്റെ എണ്ണം കൂടുന്നു എന്ന് പറയാം. അതായത് 60, 50, 40. സാധാരണഗതിയിൽ ഒരു ഓൾഡർ ചിൽഡ്രൻ എന്ന് ഉദ്ദേശിക്കുന്നത് 5 വയസ്സിന് മുകളിലെ കുട്ടിയും കൂടാതെ അഡൽട്സും, അവർക്കെല്ലാവർക്കും ശ്വാസോച്ഛ്വാസത്തിന്റെ എണ്ണം 1 മിനിറ്റിൽ 30 താഴെയായിരിക്കും. അപ്പം വളർന്ന കുട്ടിയായാലോ അഡൽട്ട് ആയാലോ 30 മുകളിൽ ഒരു റെസ്പിറേറ്ററി

0: റേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? കുഞ്ഞിനെന്തോ ശ്വാസകോശത്തിനോ അല്ലെങ്കിൽ ശ്വാസനാളത്തിനോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ ഏറ്റവും കൂടുതൽ ശ്വാസകോശത്തിന് പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഇത്രയും റേറ്റ് കൂടുന്നതായിട്ട് കാണുന്നത്. കൂടാതെ നെഞ്ചുവേദന, ഞാൻ ആദ്യമേ പറഞ്ഞു, കുഞ്ഞിനെ ഡിസ്ട്രെസ് വരുന്നത്, നടക്കാനൊന്നും പറ്റത്തില്ല. കാരണം നമുക്ക് ഈ നടക്കുമ്പോഴൊക്കെ അതൊരു എക്സസൈസാണ് അല്ലെങ്കിൽ എക്സേർഷനാണ്. ഇവിടെ എല്ലാം ഓക്സിജന്റെ ആവശ്യം നമുക്കുണ്ട്. പക്ഷെ ഓക്സിജൻ ആവശ്യം, ഓക്സിജൻ സ്വീകരിച്ച് നമ്മുടെ ശരീര കോശങ്ങളിലോട്ട് അത് എത്തിക്കേണ്ട ഒരു കടമ ശ്വാസകോശം ചെയ്യുന്നുണ്ട്. രക്തം വഴി ആദ്യം നമ്മൾ ശ്വാസം എടുക്കുന്നു, ശ്വാസകോശത്തിൽ ശുദ്ധീകരണം നടക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് രക്തത്തിലോട്ട് ആ ഓക്സിജൻ എത്തുകയും പല കോശങ്ങളിലോട്ടും ഈ ഓക്സിജൻ എത്തുകയും ചെയ്യുന്നു. ഈ ഫംഗ്ഷനാണ് ഏറ്റവും പ്രധാന സ്ഥലത്ത് വെച്ച് തന്നെ നഷ്ടമാകുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കുഞ്ഞിന് തന്നെ നടക്കാനോ അല്ലെങ്കിൽ ഒരു എക്സസൈസ് ചെയ്യാനോ ചില സമയങ്ങളിൽ പിന്നെ കുളിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലോട്ട്, ശ്വാസോച്ഛ്വാസം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ഇതൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അവശതയിലോട്ടും എത്തും. പിന്നെ സാധാരണ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്താണ്? ഏതൊരു അസുഖത്തിനും കഴിക്കാൻ തോന്നാറില്ല, ക്ഷീണിതനായിട്ട് കിടക്കാറുണ്ട്. പ്രത്യേകിച്ചും കുട്ടികളിൽ അത് എളുപ്പമാണ് മനസ്സിലാക്കാനായിട്ട്. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അസുഖം ഒന്നുമില്ലെങ്കിൽ കുഞ്ഞ് കളിക്കും. എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെയായിരിക്കും നാം കാണുന്നത്. നേരെ മറിച്ച് അവശതയിലോട്ട് പോകുമ്പോൾ കുഞ്ഞ് കിടക്കും. അപ്പം ഒരു കുഞ്ഞ് കളിക്കുന്നുവെങ്കിൽ നമുക്ക് സന്തോഷിക്കാം. ഒരു കുഞ്ഞ് കിടക്കുന്നുവെങ്കിൽ ഒരിക്കലും സന്തോഷിക്കരുത്. കാരണം കുഞ്ഞ് റെസ്റ്റ് എടുക്കുകയല്ല, കുഞ്ഞിന് എന്തോ പ്രശ്നമുണ്ട്. സാധാരണ ഉറങ്ങുന്ന സമയം വ്യത്യസ്തമാണ്, അതിനല്ല ഈ ഉദ്ദേശിക്കുന്നത്. സാധാരണ ഉറങ്ങാത്ത സമയത്ത് കുഞ്ഞ് കിടക്കുന്നു വയ്യാതെ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സീരിയസ് ആയിട്ട് എടുക്കണം. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് അഞ്ച് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു കുട്ടിയെയും നമുക്ക് ഏതൊരു അസുഖത്തിനെയും അസസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഏറ്റവും താഴ്ന്ന പ്രായം, അതായത് ഒരു വയസ്സിന് മുമ്പേ ഉള്ള കുട്ടികളെ പറയുകയാണെങ്കിൽ ഈസിയാണ്. അതായത് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടയ്ക്ക് കരയണം, ഇടയ്ക്കിടയ്ക്ക് കളിക്കണം, ഉറങ്ങണം, പാല് വലിച്ചു കുടിക്കണം. കാരണം 6 മാസത്തിന് താഴെയുള്ളത് ബ്രസ്റ്റ് ഫീഡിങ് മാത്രമേ ഉള്ളൂ. പാല് വലിച്ചു കുടിക്കണം, മൂത്രം ഒഴിക്കണം. അപ്പൊ കരയണം, കളിക്കണം, ഉറങ്ങണം, പാല് വലിച്ചു കുടിക്കണം, മൂത്രം ഒഴിക്കണം. ഇതിന് ഇക്വലന്റ് ആയിട്ട് നമുക്ക് ഓൾഡർ ചിൽഡ്രനെയും, അതായത് പ്രായമുള്ള കുട്ടികളെയും നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ കരയുന്ന സമയത്ത് ചിലപ്പോൾ എപ്പോഴും കരയണമെന്നില്ല, ആക്റ്റീവ് ആയിരിക്കും. ബേസിക്കലി ഇത് ആക്റ്റീവ് ആയിരിക്കുന്ന ഒരു സ്റ്റേജിലോട്ട് പോകണം. അപ്പൊ ഇങ്ങനെ ആക്റ്റീവ് ആയിട്ടൊരു കുഞ്ഞുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിൽ എന്തെങ്കിലും തടസ്സം, ഈ പറഞ്ഞ 5 കാര്യത്തിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണിക്കുകയാണെങ്കിൽ മനസ്സിലാക്കണം, കുഞ്ഞിനെന്തോ അസുഖമുണ്ട്. അതിനോടൊപ്പം തന്നെ നെഞ്ചുവേദന പറയുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ പനി വരുന്നുണ്ട്, അതിനോടൊപ്പം ക്ഷീണിതനാകുന്നുണ്ട്, വിളർച്ചയിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ ഡ്രൈനെസ്സിലോട്ട് നാക്കൊക്കെ പോകുന്നു. ഇതൊക്കെ അവസ്ഥയാണെങ്കിൽ നമുക്ക് ഒരു സിവിയർ ഡിസീസായിട്ട് തന്നെ കാണാൻ പറ്റും. കൂടാതെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഞാൻ പറഞ്ഞ പോലെ ടാക്പിനിയ, അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസത്തിന്റെ എണ്ണം കൂടുക. അത് നോക്കാനായിട്ട് വളരെ സിമ്പിളായിട്ടൊരു കാര്യം ചെയ്താൽ മതി. വസ്ത്രമെല്ലാം മാറ്റിയിട്ട് കുഞ്ഞിൻ്റെ നെഞ്ചിൻ്റെയും വയറിൻ്റെയും മൂവ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ ചലനം ശ്രദ്ധിച്ചാൽ മതി. ശ്വാസം എടുക്കുന്നതും വിടുന്നതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു വാച്ച് എടുത്ത് വെച്ച് ഏതൊരു പാരന്റിനും അതിന്റെ എണ്ണം നോക്കാമെന്നുള്ളതേ ഉള്ളൂ, വലിയൊരു കാര്യമല്ല. ഞങ്ങളും ചെയ്യുന്നത് അത് തന്നെയാണ്. ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ഞാനും ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെ കുട്ടികളെ വസ്ത്രം മാറ്റി നോക്കിയിട്ട് നമ്മളൊന്ന് ശ്വാസോച്ഛ്വാസത്തിന്റെ എണ്ണം പരിശോധിച്ചാൽ വളരെ സിമ്പിളായിട്ട് തന്നെ പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷമാണ് നമ്മൾ ചെയ്യുന്ന അസസ്മെന്റ്. അസസ്മെന്റ് എന്ന് പറയുമ്പോഴും ഒന്ന് ക്ലിനിക്കൽ അസസ്മെന്റാണ്. ക്ലിനിക്കൽ അസസ്മെന്റിൽ ഹിസ്റ്ററി ടേക്കിംഗ്, നമ്മുടെ ഹിസ്റ്ററി ചോദിക്കും, ഇതൊക്കെയാണ് കാര്യങ്ങളെന്ന്. അതിനുശേഷം ഫിസിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. ഫിസിക്കൽ എക്സാമിനേഷൻ നമ്മൾ ചെയ്യുമ്പോൾ മിക്കവാറും സ്റ്റെതസ്കോപ്പ് വെച്ച് തന്നെയാണ് നമ്മൾ ഏറ്റവും അവസാനമായിട്ട് ചെയ്യുന്നത്. അതിനു മുമ്പാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മളും അസസ് ചെയ്യും. ലുക്ക് വൈസ് കാണുന്നതിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കും. ഇനി സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ മിക്കവാറും ശ്വാസകോശത്തിലോട്ടുള്ള എയർ എൻട്രിയൊക്കെ കുറഞ്ഞിരിക്കും, അവിടുത്തെ മൂവ്മെന്റ് കുറഞ്ഞിരിക്കും. മാത്രമല്ല ഉൾവലിയുന്ന രീതിയിൽ പലപ്പോഴും നെഞ്ചിൽ കാണും. അത് അമ്മമാർക്ക് മനസ്സിലാക്കാൻ പറ്റും, കുഞ്ഞിന്റെ ഉൾവലിയുന്നു, അല്ലെങ്കിൽ കുഞ്ഞിന്റെ ചെസ്റ്റിന്റെ താഴെ വയറ് ഉള്ളിലോട്ട് വലിയുന്നു. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ന്യൂമോണിയ ആണോ അല്ലെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള എന്തോ ആണ്, ഇങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
1: സർ, നേരത്തെ സൂചിപ്പിച്ച ലക്ഷണങ്ങൾ കണ്ടാൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ്?
0: ഇതിൽ പ്രധാനമായിട്ട് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുകയും ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ കാണിക്കുകയും ചെയ്യുക. തൊട്ടടുത്ത ഡോക്ടറാണ് ഏറ്റവും നല്ല ഡോക്ടർ, അവരെ തന്നെ കാണിക്കുക.
1: കുട്ടികളിലെ ന്യൂമോണിയ എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ബെനറ്റ് സൈലത്തിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: നന്ദി, നമസ്കാരം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും

ഇന്ന് രാഗാമൃതത്തിൽ ഹരിപ്പാട് വി മുരുകദാസും സംഘവും നാഗസ്വരത്തിൽ വായിക്കുന്ന കൃതികൾ കേൾക്കാം. ഹംസധ്വനി രാഗത്തിൽ വരവല്ലഭരമണ എന്ന് തുടങ്ങുന്ന ജി എൻ ബാലസുബ്രഹ്മണ്യം കൃതി ആദിതാളം.

0: ഇമിഗ്രേഷൻ ക്യൂവിൽ ഇനി കാത്തിരിപ്പ് വേണ്ട. അതിനായി ഇതാ ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം FTI TTP. ഇന്ത്യൻ പൗരന്മാർക്കും OCI കാർഡുള്ള വിദേശികൾക്കും ബയോമെട്രിക് ഇ ഗേറ്റുകൾ വഴി 20 മുതൽ 30 സെക്കൻഡിനുള്ളിൽ ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കാം. നിങ്ങളുടെ വിദേശയാത്രകൾക്ക് ഇനി വേഗത കൂട്ടാൻ FTI TTP രജിസ്റ്റർ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി www.fti.ttp.mha.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
1: എനിക്ക് ഈ കാർപ്പറ്റുകളും വിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
2: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർ വിത്ത് നമ്മുടെ വിളകൾക്ക് വേഗവളർച്ചയേകും.
1: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
2: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kayarboard.gov.in.
2: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
1: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.

0: ആകാശവാണി ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. ഇന്ന് ഈ പരിപാടിയിൽ ആത്മഹത്യാ പ്രതിരോധവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് നിധിൻ എഎഫ്. ശ്രോതാക്കൾക്ക് ഇപ്പോൾ മുതൽ വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495946321 9495655321. മറ്റൊരു നമ്പർ കൂടി പറയാം, 9495956321. സ്റ്റുഡിയോയിൽ അദ്ദേഹത്തോട് സംസാരിക്കുന്നത് MS ആശ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നമുക്കിവിടെ ആരംഭിക്കാം. ആത്മഹത്യാ പ്രതിരോധം എന്നത് വെറുമൊരു മാനസികാരോഗ്യ പ്രശ്നമല്ല, അത് പൊതുജനാരോഗ്യവും സാമൂഹിക ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. നാളെ സെപ്റ്റംബർ 10 ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം ആചരിക്കുന്നതും അപകീർത്തിയോ കേൾക്കുന്നവർ അളന്നു ദുഷിക്കുമെന്നും ഭയന്നോ നിശബ്ദമായിരിക്കാതെ സമൂഹത്തിന്റെ പിന്തുണയോടെ നേരത്തെയുള്ള ഇടപെടലുകൾ സാധ്യമാക്കാനാണ്. അപ്പോൾ ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ചർച്ച ചെയ്യുന്നത് ആത്മഹത്യാ പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് നിധിൻ എഎഫ് ആണ്. സ്വാഗതം സാർ. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ചേഞ്ച് ദ നാരേറ്റീവ്, ആത്മഹത്യയെക്കുറിച്ചുള്ള ആഖ്യാനം മാറ്റാമെന്നുള്ളതാണ്. അപ്പോൾ സമൂഹം ആത്മഹത്യയെക്കുറിച്ച് സംസാരിക്കുന്ന രീതിയിൽ എന്തെല്ലാമാണ് മാറ്റങ്ങൾ വേണ്ടത്?
2: ഇപ്പോൾ സൂയിസൈഡിനെ കാണുന്ന ഒരു രീതി തന്നെ മാറുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്, അതിനെക്കുറിച്ച് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, അപ്പോൾ അതൊക്കെ തന്നെ വലിയ രീതിയിൽ ആൾക്കാരുടെ ഇടയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ കോപ്പിക്കാറ്റ് സൂയിസൈഡ് എന്ന് പറയും. അപ്പം വാർത്തകൾ ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ മെത്തേഡുകളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് അതിന് സൂയിസൈഡ് ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത്.

കിട്ടുന്നത്. അപ്പം സൂയിസൈഡിനെ കുറിച്ച് സംസാരിക്കുന്നത് തന്നെ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിച്ച് സംസാരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ലോകാരോഗ്യ സംഘടന ചേഞ്ച് നരേറ്റീവ് ഓൺ സൂയിസൈഡ് എന്നുള്ള ഒരു ടോപ്പിക്കാണ് കഴിഞ്ഞ 3 വർഷമായിട്ട് അവർ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഇപ്പോൾ ഒരു കോൾ ടു സ്റ്റാർട്ട് ആക്ഷൻ, അതായത് ആക്ഷൻ സ്റ്റാർട്ട് കോൺ

തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ലോകാരോഗ്യ സംഘടന ചേഞ്ച് നരേറ്റീവ് ഓൺ സൂയിസൈഡ് എന്നുള്ള ഒരു ടോപ്പിക്കാണ് കഴിഞ്ഞ 3 വർഷമായിട്ട് അവർ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഇപ്പോൾ ഒരു കോൾ ടു സ്റ്റാർട്ട് ആക്ഷൻ, അതായത് ആക്ഷൻ സ്റ്റാർട്ട് കോൺ

0: തെങ്കാശി പട്ടണം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം കേൾക്കാം. വരികൾ കൈതപ്രം, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.
1: തങ്കടത്തക്ക് തരികടത്തക്ക് തങ്കടത്തക്ക് തരികടത്തക്ക് തങ്കടത്തക്ക് തരികടത്തക്ക് തങ്കടത്തക്ക് തരികടത്തക്ക് തക്കടത്തക്ക് തും.

പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ജോൺസൺ ഈണം പകർന്ന് വാണി ജയറാമും ഉണ്ണിവേനോരും പാടിയ ഗാനം കേൾക്കാം. ചിത്രം പാളങ്ങൾ.

0: FTITTPയിൽ അംഗത്വമെടുത്തു. ഇനി വിമാനത്താവളത്തിൽ എങ്ങനെ വേഗത്തിൽ ക്ലിയറൻസ് നേടാം? വിമാനത്താവളത്തിലെ പ്രത്യേകം സജ്ജമാക്കിയ ഈ ഗേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ബോർഡിംഗ് പാസും പാസ്പോർട്ടും ആദ്യ ഗേറ്റിൽ സ്കാൻ ചെയ്യുക. തുടർന്ന് അടുത്ത ഗേറ്റിൽ നിങ്ങളുടെ മുഖവും വിരലടയാളവും നൽകുക. ബയോമെട്രിക് പരിശോധന വിജയിച്ചാൽ ഗേറ്റ് തനിയെ തുറക്കും. നിങ്ങളുടെ ഇമിഗ്രേഷൻ പൂർത്തിയായി. ഇപ്പോൾ ഇമിഗ്രേഷൻ നടപടികൾ വളരെ എളുപ്പമല്ലേ? കേരളത്തിലെ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് വിമാനത്താവളങ്ങളിലും ഈ സൗകര്യം ലഭ്യമാണ്.
1: ആകാശവാണി. ഇപ്പോൾ സിദ്ധ ബി എം പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം നൽകിയത് പാലോട് വിജയൻ. ആദ്യം അന്നിക്കതിരൊന്റെ ചെങ്കതിർ വീഴുമ്പോയി എന്ന് തുടങ്ങുന്നു രചന ലതീഷ് തുരുത്തിക്കര.

0: സിദ്ധ ബി എം പാടിയ ലളിതഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. സംഗീതം നൽകിയത് പാലോട് വിജയൻ. അല്പസമയത്തിനകം കേൾക്കാം പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ ഫിൻടെക് മുന്നേറ്റത്തിന്റെ ഏറ്റവും വലിയ വിജയകഥയാണ് ഏകീകൃത പേയ്മെന്റ് സംവിധാനമായ യു പി ഐ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച സമയക്രമം മുൻകൂട്ടി അറിയിക്കാൻ കെ എസ് ഇ ബിക്ക് നിർദ്ദേശം നൽകുമെന്നും മുഖ്യമന്ത്രി. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പട്ടയമേള മറ്റന്നാൾ തൃശൂരിൽ. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ അവസാനിക്കും. 9-ാം ദേശീയ പോഷകാഹാര മാസത്തിന് രാജ്യത്ത് തുടക്കമായി. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ ഫിൻടെക് മുന്നേറ്റത്തിന്റെ ഏറ്റവും വലിയ വിജയകഥയാണ് ഏകീകൃത പേയ്മെന്റ് സംവിധാനമായ യു പി ഐ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരമ്പരാഗത ബാങ്കിംഗ് സംവിധാനങ്ങൾക്ക് എത്താൻ കഴിയാതിരുന്ന മേഖലകളിൽ പോലും യു പി ഐ വിജയം കണ്ടതായി പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ മാസത്തിൽ മാത്രം 2,400 കോടിയിലധികം യു പി ഐ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ ഈ മുൻനിര ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ഇപ്പോൾ 11 രാജ്യങ്ങളിൽ ലഭ്യമാണ്.

0: സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിനായി ഈ മാസം 16 മുതൽ 18 വരെ വിവിധ ക്ലസ്റ്ററുകളായി തിരിച്ച് റൌണ്ട് ടേബിൾ കോൺഫറൻസ് നടത്താൻ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു.
1: 6 ക്ലസ്റ്ററുകൾക്ക് കീഴിൽ 34 പ്രോജക്റ്റുകളാണ് ചർച്ചയ്ക്കായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിന്റെ ഒരു നോളജ് പാർട്ണറെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ പ്രോജക്റ്റുകളുടെ വ്യാപ്തി, അതിന്റെ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ, പ്രധാന ഘടകങ്ങൾ, നിർവഹണത്തിന്റെ മാതൃക, അതിന്റെ ഇക്കണോമിക് മോഡൽ തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും ഈ റൌണ്ട് ടേബിൾ കോൺഫറൻസിൽ 73 പദ്ധതികളുടെയും കാര്യത്തിൽ തീരുമാനമാകും. ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ അതിന്റെ ടൈം ഫ്രെയിം നിശ്ചയിക്കും, അതിന്റെ ഇക്കണോമിക് മോഡൽ നിശ്ചയിക്കും, അതിന്റെ നിർവഹണ രീതി നിശ്ചയിക്കും.
0: സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം ജില്ലാ ജുഡീഷ്യൽ ഓഫീസർമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സായി ഉയർത്തിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ICU അതിക്രമത്തിനിരയായ കോഴിക്കോട് സ്വദേശിക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 5 ലക്ഷം രൂപ അനുവദിച്ചു. സുപ്രീംകോടതിയിൽ സംസ്ഥാനത്തിന്റെ കേസുകളുടെ നടത്തിപ്പിന് സീനിയർ അഭിഭാഷകരുടെ പുതിയ പാനലിന് അംഗീകാരം നൽകിയതായും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച സമയക്രമം മുൻകൂട്ടി അറിയിക്കാൻ KSEB നിർദ്ദേശം നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജനങ്ങൾക്ക് അധിക ബാധ്യതയില്ലാതെ കൂടുതൽ വൈദ്യുതി എത്തിക്കാനാണ് ശ്രമം. ഉമ്മൻചാണ്ടി സർക്കാർ ഒപ്പിട്ട ദീർഘകാല വൈദ്യുതി കരാർ LDF സർക്കാർ റദ്ദാക്കിയത് കാരണം യൂണിറ്റിന് 4 രൂപയ്ക്ക് വാങ്ങിയ വൈദ്യുതി ഇപ്പോൾ 10 രൂപയ്ക്കാണ് വാങ്ങുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. CMRL പണമിടപാട് കേസിലെ ED നോട്ടീസിന്മേൽ നിയമപരമായ പരിശോധനകൾ നടത്തി തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി ഭൂരഹിതരായ അർഹർക്ക് പട്ടയം വിതരണം ചെയ്യുന്നതിനുള്ള പട്ടയമേളയ്ക്ക് മറ്റന്നാൾ തൃശൂരിൽ തുടക്കമാകും. രാവിലെ നടക്കുന്ന മേള മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. മേളയിൽ 1059 കുടുംബങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്യും. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മറ്റന്നാൾ നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം 14 ആണ്. 28 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 29 നടക്കും. 9th ദേശീയ പോഷകാഹാര മാസത്തിന് വാരാണസിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അംഗനവാടികൾ നമ്മുടെ ഉത്തരവാദിത്വം എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ഈ മാസം മുഴുവൻ രാജ്യത്തുടനീളം നടക്കുന്ന പ്രചാരണത്തിൽ പോഷകാഹാര വൈവിധ്യം, അംഗനവാടികളിലെ ചൂടുള്ള ഭക്ഷണം, പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയുടെ 10 വർഷങ്ങൾ എന്നിവയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. പോഷൺ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൺ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനവും വനിതാ ശിശു വികസന വകുപ്പിന്റെ ബാല്യസ്പന്ദനം പദ്ധതിയുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനവും അല്പസമയത്തിനകം മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിക്കും. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഇന്നും താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഉത്തർപ്രദേശിൽ സംഘടിപ്പിക്കുന്ന മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള മാധ്യമ പ്രതിനിധി സംഘം ബാരാബങ്കി ജില്ലയിലെ ദൌലത്പൂർ ഗ്രാമത്തിൽ പത്മശ്രീ അവാർഡ് ജേതാവും നൂതന കർഷകനുമായ രാംസരൺ വർമ്മയെ സന്ദർശിച്ചു. ആധുനികവും നൂതനവുമായ കാർഷിക രീതികളോടുള്ള അദ്ദേഹത്തിന്റെ സമീപനത്തെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കാൻ പ്രതിനിധി സംഘം രാംസരൺ വർമ്മയുമായി സംവദിക്കുകയും അദ്ദേഹത്തിന്റെ കൃഷിയിടം സന്ദർശിക്കുകയും ചെയ്തു. ആലപ്പുഴ ജില്ലയിലെ ദേശീയപാതാ മേഖലയുടെ സുരക്ഷ വിലയിരുത്തുന്നതിന് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന ഇന്നലെ ആരംഭിച്ചു. 3 സ്ക്വാഡുകളായി വിവിധ വകുപ്പുകൾ സംയുക്തമായാണ് പരിശോധന നടത്തുന്നത്. ആദ്യ സ്ക്വാഡ് അരൂർ മുതൽ മാരാരിക്കുളം വരെയും 2nd സ്ക്വാഡ് ഓച്ചിറ മുതൽ കൊറ്റംകുളങ്ങര വരെയും 3nd സ്ക്വാഡ് അമ്പലപ്പുഴ താലൂക്കിൽ കൊമ്മാടി മുതൽ കളിത്തട്ട് വരെയുമാണ് പരിശോധന നടത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
3: സ്ഥിരമായുള്ള അനധികൃത പാർക്കിംഗ്, ഡിവൈഡർ അടയ്ക്കുന്നതും തുറക്കുന്നതുമായും ബന്ധപ്പെട്ട ഗതാഗത നിയന്ത്രണത്തിലെ പ്രശ്നങ്ങൾ, നിയമലംഘനം, റോഡ് കയ്യേറ്റം തുടങ്ങിയവയാണ് പരിശോധനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യ ദിവസം തന്നെ നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതായി അധികൃതർ അറിയിച്ചു. ഇതിന് പരിഹാരം കാണാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പരിശോധനയ്ക്ക് ശേഷമുള്ള റിപ്പോർട്ട് ഓരോ സ്കൂളും ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചു.
0: ദൂരദർശൻ മലയാളം വാർത്തയുടെ ആദ്യ ന്യൂസ് എഡിറ്റർ EK കൃഷ്ണൻ നായർ നിര്യാതനായി. 97 വയസ്സായിരുന്നു. ഡൽഹി, തിരുവനന്തപുരം ആകാശവാണി നിലയങ്ങളിലും വിവിധ ജില്ലകളിൽ ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്.

0: സംസ്കാര ചടങ്ങുകൾ നാളെ നടക്കും. മലയാള മനോരമ കൊച്ചി യൂണിറ്റിലെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ജിജോ ജോൺ പുത്തേടത്ത് അന്തരിച്ചു. 52 വയസ്സായിരുന്നു. ഒട്ടേറെ അന്വേഷണാത്മക റിപ്പോർട്ടുകൾ പുറത്തുകൊണ്ടുവന്ന പത്രപ്രവർത്തകനായിരുന്നു ജിജോ. ഇടുക്കി മൂന്നാറിൽ അപൂർവ ഇനം നീലക്കുടുക ചിത്രശലഭത്തെ കണ്ടെത്തി. വേഗത്തിൽ പറക്കാൻ ശേഷിയുള്ള ഇവയെ സാധാരണ പ്രദേശങ്ങളിൽ കാണാറില്ല. കിളിവാലൻ ശലഭ കുടുംബത്തിൽപ്പെട്ട ഇവയുടെ സാന്നിധ്യം പ്രകൃതി സ്നേഹികളിൽ കൗതുകമുണർത്തിയിട്ടുണ്ട്. ഇടുക്കിയിൽ നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: മണിക്കൂറിൽ 15 മുതൽ 25 കിലോമീറ്റർ വരെ വേഗത്തിൽ പറക്കാൻ ശേഷിയുള്ളവയാണ് നീലക്കുടുക്ക ശലഭങ്ങൾ. കറുത്ത ചിറകിലെ തിളങ്ങുന്ന പച്ചനിറം കാരണം ഇംഗ്ലീഷിൽ ഇവയെ കോമൺ ബ്ലൂ ബോട്ടിൽ എന്നും വിളിക്കും. പ്രതികരണ ശേഷി കൂടുതലായതിനാൽ സാധാരണയായി ഇവയെ പിടികൂടുക വളരെ പ്രയാസമാണ്. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും തെക്കേ ഇന്ത്യയിലുമാണ് ഇവയെ പ്രധാനമായും കണ്ടുവരുന്നത്. അരണമരം, കറുവപ്പട്ട, കർപ്പൂരം എന്നിവയുടെ ഇലകളിലാണ് ഇവയുടെ ലാർവകൾ വളരുക. നനഞ്ഞ മണ്ണിൽ നിന്നും ചെളിയിൽ നിന്നും ധാതുക്കളും ലവണങ്ങളും ഊറ്റിക്കുടിക്കുന്നതും ഇവയുടെ പ്രത്യേകതയാണ്.
0: സംസ്ഥാനത്തെ മരണാനന്തര അവയവദാതാക്കളെ അനുസ്മരിക്കുന്നതിനും അവരുടെ കുടുംബാംഗങ്ങളെ ആദരിക്കുന്നതിനുമായി കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല പരിപാടി സ്മൃതിവന്ദനം 2026 ഇന്ന് നടക്കും. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വൈകിട്ട് നടക്കുന്ന ചടങ്ങ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ 12 മാസ കാലയളവിൽ മരണാനന്തരം അവയവദാനം നിർവഹിച്ച 39 പേരുടെ കുടുംബാംഗങ്ങളെ ചടങ്ങിൽ ആദരിക്കും. അതോടൊപ്പം ഈ കാലയളവിൽ അവയവം സ്വീകരിച്ച് പൊതുജീവിതത്തിലേക്ക് കടന്നവരും പരിപാടിയുടെ ഭാഗമാകും. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സർഗം 2025 സംസ്ഥാനതല മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള അവാർഡ് വിതരണം ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ നടക്കും. മന്ത്രി കെ എം ഷാജി ഉദ്ഘാടനം.

0: മാങ്ങാട്ടുപറമ്പിലെ ഇ കെ നായനാർ സ്മാരക സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയുടെ അടിയന്തര ആവശ്യങ്ങൾക്കായി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് 91 ലക്ഷം രൂപ വകയിരുത്തി. ആശുപത്രിയുടെ നടത്തിപ്പ് ചുമതല ജില്ലാ പഞ്ചായത്തിന് കൈമാറി സർക്കാർ ഉത്തരവിട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ആശുപത്രി ഏറ്റെടുക്കുന്നതിനുള്ള സന്നദ്ധത തേടി ആരോഗ്യവകുപ്പ് നേരത്തെ ജില്ലാ പഞ്ചായത്തിന് കത്തയച്ചിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 513 പോയിന്റ് നഷ്ടത്തിൽ 75,065-ലും നിഫ്റ്റി 118 പോയിന്റ് നഷ്ടത്തിൽ 23,517-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 760 രൂപ കുറഞ്ഞ് 113,160 രൂപയും ഗ്രാമിന് 14,145 രൂപയുമാണ് ഇന്നത്തെ വില. രാജ്യത്തെ യുവജനങ്ങളുടെ സർഗാത്മകതയും ആശയങ്ങളും രാജ്യവികസനത്തിനായി പ്രയോജനപ്പെടുത്തുന്ന വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ കീഴിലുള്ള മൈ ഭാരത് നാഷണൽ സർവീസ് സ്കീം കോഴിക്കോടിന്റെ സഹകരണത്തോടെയാണ് നടപടികൾ പുരോഗമിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ ഫിൻടെക് മുന്നേറ്റത്തിന്റെ ഏറ്റവും വലിയ വിജയകഥയാണ് ഏകീകൃത പേയ്മെന്റ് സംവിധാനമായ UPI എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച സമയക്രമം മുൻകൂട്ടി അറിയിക്കാൻ KSEB നിർദ്ദേശം നൽകുമെന്നും മുഖ്യമന്ത്രി. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പട്ടയമേള മറ്റന്നാൾ തൃശൂരിൽ. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം നാളെ അവസാനിക്കും. 9-ാം ദേശീയ പോഷകാഹാര മാസത്തിന് രാജ്യത്ത് തുടക്കമായി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി. കൂർക്കം വലിയുടെ കാരണങ്ങളും ഹോമിയോ ചികിത്സാ മാർഗങ്ങളും ഡോക്ടർ യഹ്യ പറക്കവെട്ടി സംസാരിക്കുന്നു.
2: ഉറക്കത്തിൽ ശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദം, അതിൽ വായിൽ കൂടിയോ ശ്വാസനാളത്തിൽ കൂടിയോ ശ്വാസമെടുക്കുമ്പോൾ ഉണ്ടാകുന്ന തടസ്സം, അതാണ് കൂർക്കമ്പലിയായിട്ട് നമുക്ക് കേൾക്കുന്നത്. രണ്ട് തരം കൂർക്കമ്പലിയാണുള്ളത്. ഒന്ന് മൗത്ത് സ്നോറിങ്ങും പിന്നൊന്ന് നേസൽ സ്നോറിങ്ങും, അതായത് വായിൽ കൂടിയുള്ള കൂർക്കമ്പലിയും മൂക്കിൽ കൂടിയുള്ള കൂർക്കമ്പലിയും. ഇത് സ്ത്രീകളിൽ വളരെ കുറവും പുരുഷന്മാരിൽ കൂടുതലുമായിട്ടാണ് ഈ കൂർക്കമ്പലി ഇതുവരെയും കണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും 40% പുരുഷന്മാർ, അതായത് 10-ൽ 4 പേർക്ക് പുരുഷന്മാർക്കും 10-ൽ 3 പേർക്ക് സ്ത്രീകളിലും ഈ കൂർക്കമ്പലി സാധാരണ കണ്ടുവരുന്നുണ്ട്. എന്തൊക്കെയാണ് കാരണങ്ങൾ? പ്രധാനമായിട്ട് മൂന്നായിട്ട് നമുക്കതിനെ തരംതിരിക്കാം: സ്ത്രീകളിൽ, പുരുഷന്മാരിൽ, കുട്ടികളിൽ. സ്ത്രീകളിൽ എന്തൊക്കെയാണ് കാരണം? ഗർഭിണികളിൽ സാധാരണ കൂർക്കമ്പലി കാണാറുണ്ട്. അതുപോലെ ആർത്തവം നിൽക്കുന്ന സമയത്ത്, അതായത് മെനോപോസ് സമയത്തും ചിലരിലൊക്കെ കൂർക്കമ്പലി പെട്ടെന്ന് വരുന്നതായിട്ട് കാണുന്നുണ്ട്. തൈറോയ്ഡ് ഗ്രന്ഥിയുമായിട്ട് ബന്ധപ്പെട്ട് ഹൈപ്പോ തൈറോയ്ഡ്സ്, അതായത് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ TSH കൂടിയിരിക്കുന്ന അവസ്ഥ. നമുക്കറിയാം TSH കൂടുമ്പോഴത്തേക്ക് സാധാരണ പീരീഡ്സ് ഇറഗുലറാവും, ലേറ്റ് ആകാറുണ്ട്, അതുപോലെ തന്നെ വണ്ണം കൂടാറുണ്ട്, പ്രഷർ കുറയാറുണ്ട്, ശബ്ദത്തിൽ വ്യത്യാസങ്ങൾ വരാറുണ്ട്, മൂഡ് വേരിയേഷൻ ഉണ്ടാകാറുണ്ട്, ഡിപ്രഷൻ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ പല കാരണങ്ങളാണ് ഹൈപ്പോ തൈറോയ്ഡിസത്തിനുള്ളത്. ഒപ്പം കൂർക്കമ്പലിയും സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്നുണ്ട്. അമിത വണ്ണം വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാരണമാണ് സ്ത്രീകളിൽ ഈ കൂർക്കമ്പലിക്ക്. നേസൽ കഞ്ചഷൻ കൊണ്ടും കൂർക്കമ്പലി ഉണ്ടാകും. ജന്മനാ ഉള്ള വൈകല്യം, പ്രത്യേകിച്ച് വായിലും മൂക്കിലും ഉണ്ടാകുന്ന ചില വൈകല്യങ്ങൾക്ക് കൂർക്കമ്പലി ഒരു കാരണമായിട്ട് കാണുന്നുണ്ട്. ഡിഫ്ലക്റ്റഡ് നേസൽ സെപ്റ്റം, അതായത് മൂക്കിൻ്റെ പാലം വളഞ്ഞിരിക്കുന്ന അവസ്ഥയിലും പലരിലും കൂർക്കമ്പലി കണ്ടുവരുന്നുണ്ട്. മദ്യപാനം, അതുപോലെ തന്നെ മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും കൂർക്കമ്പലിക്ക് പ്രധാന കാരണമായിട്ട് കണ്ടുവരുന്നുണ്ട്. സ്ത്രീകളിൽ മദ്യപാനവും ലഹരി ഉപയോഗമൊക്കെ കുറവാണെങ്കിൽ പോലും അത് ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ കൂർക്കമ്പലിയുടെ അളവ് വളരെ കൂടുതലായിട്ട് സ്ത്രീകളിൽ കാണുന്നുണ്ട്. ചില അലർജി രോഗങ്ങൾ കൂർക്കമ്പലിക്ക് പലപ്പോഴും കാരണമാകാറുണ്ട്. ഇനി പുരുഷന്മാരിൽ എന്തൊക്കെയാണ് കാരണങ്ങൾ നമ്മൾ നോക്കുമ്പോൾ, ഇതേപോലെ തന്നെ അമിതവണ്ണം പ്രധാന കാരണം തന്നെയാണ്. മൂക്കിലെ ചില തടസ്സങ്ങൾ, ഇതുപോലെ സെപ്റ്റൽ ഡീവിയേഷൻ, അതായത് മൂക്കിൻ്റെ പാലം വളഞ്ഞിരിക്കുന്ന അവസ്ഥ, ചില ഗ്രോത്തുകൾ, വളർച്ച, അതായത് പോളിപ്പ്, അതുപോലെ അലർജി രോഗങ്ങൾ, ഈവൻ സൈനസൈറ്റിസ് പോലും കൂർക്കമ്പലിക്ക് കാരണമാകാറുണ്ട്. തൊണ്ടയിലെയും നാക്കിൻ്റെയും മസിൽസിനുള്ള ക്ഷീണം പ്രധാന കാരണമായിട്ട് കൂർക്കമ്പലി പുരുഷന്മാരിൽ കാണുന്നതിൽ കാരണമാകുന്നുണ്ട്. അതുപോലെ വണ്ണം കൂടിക്കഴിയുമ്പോൾ നെക്കിൻ്റെ ലെങ്ത് കുറയും, അവിടെ ഫാറ്റ് കൂടുതൽ അക്യുമുലേറ്റ് ചെയ്യും, ടിഷ്യൂസ്, അവിടുത്തെ മസിൽസ് കൂടുതൽ വരും. അപ്പം കഴുത്തിൻ്റെ നീളം വളരെ കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ മസിൽസും ഫാറ്റും കൂടുതൽ അക്യുമുലേറ്റ് ചെയ്യുമ്പം പുരുഷന്മാരിൽ കൂർക്കമ്പലി കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ടോൺസിലൈറ്റിസും അഡിനോയിഡ്സും, അഡിനോയിഡ്സ് സാധാരണ കുട്ടികളിലാണ് കാണുന്നത്, എങ്കിലും അഡിനോയിഡ്സ് ഉള്ള അവസ്ഥയിൽ പുരുഷന്മാരിൽ കുറുക്കുംവലിക്ക് ഒരു കാരണമായിട്ട് കണ്ടുവരുന്നുണ്ട്. കുറുനാക്ക് നീളം കൂടുകയോ അല്ലെങ്കിൽ സോഫ്റ്റ്

ാവുകയോ ചെയ്യുന്ന സമയത്ത് ഔള എന്ന് പറയുന്ന ആ കുറുനാക്കുണ്ടല്ലോ, അത് നീളം കൂടുകയാണെങ്കിൽ കുറുക്കൻ വലി വരും. മദ്യപാനവും ലഹരി ഉപയോഗവും പിന്നെ കിടക്കുന്ന രീതി, വശങ്ങളിൽ കിടക്കുവാണെങ്കിൽ കുറുക്കൻ വലി ഉണ്ടാകാറില്ല. മലർന്ന് കിടക്കുമ്പോഴാണ് സാധാരണ പുരുഷന്മാരിൽ കുറുക്കൻ വലി കണ്ടുവരുന്നത്. ഇനി കുട്ടികളിൽ എന്തൊക്കെയാണ് കാരണങ്ങൾ നോക്കാം. കുട്ടികളിൽ അഡിനോയിഡ്സ് പ്രധാന ഒരു കാരണം തന്നെയാണ്. കാരണം കുട്ടികളിൽ ഈ ടോൺസിൽ പോലെ തന്നെ ഉള്ള ഒരു ഗ്ലാൻഡാണ് ഈ അഡിനോയിഡ്, ലിംഫോയിഡ് ടിഷ്യൂ ആണ്. സാധാരണ പോലീസ്മെൻ ഓഫ് ദ ചിൽഡ്രൻ എന്നാണ് പറയുന്നത്. അതായത് എന്ത് ഇൻഫെക്ഷൻ കുട്ടികളിൽ ഉണ്ടാകുവാണെന്നുണ്ടെങ്കിലും ആദ്യമേ ഈ അഡിനോയിഡോ അല്ലെങ്കിൽ ടോൺസിലോ കയറി വീങ്ങി വരികയും അങ്ങനെ നമുക്ക് പെട്ടെന്ന് കുട്ടികൾക്ക് ചികിത്സ കൊടുക്കാൻ സാധിക്കും. അപ്പം ഈ ഗ്രന്ഥി സാധാരണ 12 വയസ്സ് വരെ കാണും. 12 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് ഈ ഗ്രന്ഥി ചുരുങ്ങി പോവുകയാണ് പതിവ്. അപ്പം ഈ ഗ്രന്ഥിയുടെ വീക്കം പലപ്പോഴും കുട്ടികളുടെ കുറുക്കം വലി ഉണ്ടാക്കും. നമുക്കറിയാം ഈ ഗ്രന്ഥി വീങ്ങി ഈ അഡിനോയിഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾ വായിൽ കൂടിയേ ശ്വസിക്കത്തുള്ളൂ. അതുപോലെ തന്നെ എപ്പോഴും ജലദോഷമായിരിക്കും, ചുമയായിരിക്കും, തൊണ്ടവേദനയുണ്ടാകും, ഈ കുറുക്കം വലി ഉണ്ടാകും. മുഖത്തിൻ്റെ ഒരു ലക്ഷണം തന്നെ മാറിപ്പോകും. അഡിനോയിഡ് ഫേസി എന്ന് പറയുന്ന ഒരു ലക്ഷണം അവരെ കണ്ടു കഴിയുമ്പോൾ തന്നെ അറിയാം ഇവൻ അഡിനോയിഡ് ഉണ്ടെന്നുണ്ടെന്ന്. അതുപോലെ തന്നെ ഉറക്കത്തിൻ്റെ കുറവ് വളരെ പ്രധാനമായിട്ടും കുട്ടികൾക്ക് ഉണ്ടാകാറുണ്ട് ഈ അഡിനോയിഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പം കുറുക്കമ്പലിയുടെ പ്രധാന കാരണമായിട്ട് അഡിനോയിഡ് കുട്ടികൾ കണ്ടുവരുന്നുണ്ട്. ഒബീസിറ്റിയും ഡിഫ്ലക്റ്റഡ് നെസസ്, അതായത് മൂക്കിൻ്റെ പാലം വളഞ്ഞിരിക്കുന്ന അവസ്ഥയും കുട്ടികളിൽ പ്രധാന കാരണമായിട്ട് കണ്ടുവരുന്നുണ്ട്. കുറുക്കമ്പലിയുടെ അപകടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. കാരണം വളരെ നിസ്സാരമായിട്ട് കുറുക്കമ്പലി നമ്മൾ കാണരുത് എന്ന സൂചനയാണ് ഈ അപകടങ്ങളെക്കുറിച്ച് നമുക്ക് കേൾക്കുമ്പം തോന്നുന്നത്. കാരണം സാധാരണ നമ്മുടെ ഓക്സിജൻ സാച്ചുറേഷൻ എന്ന് പറയുന്നത് 94%, അത് 98% വരെയും പോകാം. ഇത് 80% കുറയും ഈ കുറുക്കമ്പലിക്കാരിൽ. നമുക്കറിയാം കോവിഡ് സമയത്ത് വളരെ വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു മെഷീനാണ് ഓക്സിമീറ്റർ. ഈ എല്ലാവർക്കും ഈ ഓക്സിമീറ്ററിനെ കുറിച്ച് ഇപ്പം നല്ല ധാരണയുണ്ട്. അപ്പോൾ ഈ വിരലിൽ നമ്മൾ ഈ ഓക്സിമീറ്റർ വെച്ചിട്ട് ഓക്സിജൻ സാച്ചുറേഷൻ നോക്കുമ്പം 80% പലപ്പോഴും ഈ കുറുക്കമ്പലിക്കാരിൽ കാണുള്ളൂ എന്നുള്ളതാണ് ഒരു സത്യം. അപ്പോൾ ഈ കുറുക്കമ്പലി ഉള്ളപ്പം എന്താ പറ്റുന്നത്? അതുകൊണ്ട് ഹൃദയ രോഗങ്ങൾ ഉണ്ടാകും, അമിതമായ രക്തസമ്മർദ്ദം ഉണ്ടാകാം, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാം, അരിത്മിയാസ് അതായത് ക്രമരഹിതമായിട്ടുള്ള ഹൃദയമിടിപ്പ്, അത് വളരെ പ്രധാനമായിട്ട് കുറുക്കമ്പലിക്കാരിൽ ഉണ്ടാകുന്ന ചില രോഗങ്ങളാണ്. രക്തസമ്മർദ്ദം കൂടിയിട്ട് ഇന്റേണൽ ബ്ലീഡിങ് ബ്രെയിൻ ഉണ്ടായിട്ട് ഏതെങ്കിലും ഒരു വശം തളർന്നു പോകുന്ന അവസ്ഥയിലേക്ക് സ്ട്രോക്ക് ഉണ്ടാകാനും കുറുക്കമ്പലി കാരണമാക്കാറുണ്ട്. അതുപോലെ പകൽ സമയത്ത് ഏകാഗ്രത ഇല്ലായ്മ കുറുക്കമ്പലിയുടെ ദോഷകരമായ ഒരു ഫലമാണ്. ഇത് പകൽ സമയത്ത് ചെറിയ ഒരു മയക്കം ഉണ്ടാകും കുറുക്കമ്പലിക്കാർക്ക്. അപ്പോൾ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഡ്രൈവ് ചെയ്യുന്ന അവസ്ഥയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപകടങ്ങൾ ഉണ്ടാകാൻ വളരെ സാധ്യത കൂടുതലാണ്. കുറുക്കം വലിയ കൂടുതലുള്ളവർക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ പ്രത്യേകം നമ്മൾ അവരുടെ കൂടെ ഇരിക്കുകയും സംസാരിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണം. അതുപോലെ ചില ആൾക്കാർ ഡിപ്രഷൻ ഉണ്ടാക്കും. കുറുക്കമ്പലിക്കാർക്ക് ഈ വിഷാദ രോഗം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ വീട്ടിലെ ഒരു ഹാർമണി, ആ ഒരു ഇക്വിലിബ്രിയം പലപ്പോഴും നഷ്ടപ്പെട്ട് പോകുന്ന അവസ്ഥ ചില കുടുംബങ്ങളിലെങ്കിലും നമ്മൾ കാണാറുണ്ട്. കാരണം ഡൈവോഴ്സ് വരെയും പലപ്പോഴും കുറുക്കമ്പലിയിലുള്ള ഫാമിലിയിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ കുറുക്കമ്പലി കാരണം ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ, ഇത് അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്ന അവസ്ഥ, അങ്ങനെയൊക്കെ വന്ന് വീട്ടിലെ ഒരു ഹാർമണി നഷ്ടപ്പെടുന്ന അവസരവും ചിലപ്പോൾ സംജാതമാകാറുണ്ട്. പരിശോധനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സ്റേ എടുത്തു നോക്കാം, അല്ലെങ്കിൽ MRI സ്കാൻ, CT സ്കാൻ, ഈ ശ്വാസനാളങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻസ്, ഇതെല്ലാം എടുത്തു നോക്കുന്നത് വളരെ ഉചിതമാണ്. സൈനസൈറ്റിസ് ഉണ്ടോ, അഡിനോയിഡ്സ് ഉണ്ടോ, ടോൺസിലൈറ്റിസ് ഉണ്ടോ, അല്ലെങ്കിൽ ഈ ഡിഫ്ലക്റ്റഡ് നേസൽ സെപ്റ്റം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇത് ഒരു പരിധിവരെ നമ്മളെ സഹായിക്കുന്നതാണ്. ഇനി ചികിത്സയെക്കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾ ഒരു ENT ഡോക്ടറെ കാണണം. ഇയർ നോസ് ത്രോട്ട് സ്പെഷ്യലിസ്റ്റിനെ കണ്ട് എന്താണ് കാരണം എന്ന് കണ്ടുപിടിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അത് കഴിഞ്ഞ് നല്ലൊരു ഹോമിയോപ്പതി ഡോക്ടറെ നിങ്ങൾ കണ്ടുവെക്കണം. ഇത് രണ്ടും ആദ്യമേ നിങ്ങൾ ചെയ്യണം. അതുപോലെ നിങ്ങൾ ജീവിതശൈലി മാറ്റണം. വണ്ണം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വണ്ണം കുറയ്ക്കണം. പുകവലിക്കുന്നവർ പുകവലി ഒഴിവാക്കണം. മദ്യപിക്കുന്നവർ മദ്യപാനം ഒഴിവാക്കണം. ചിലപ്പം നമുക്ക് സർജിക്കൽ കറക്ഷൻസ് വേണ്ടി വരും. ഞാൻ പറഞ്ഞു ടോൺസിലൈറ്റിസോ അഡിനോയിഡ്സോ അതല്ലെങ്കിൽ ഈ DNS ഒക്കെ ഉണ്ടെങ്കിൽ ചില അവസരങ്ങളിൽ അതൊക്കെ നേരെയാക്കേണ്ടി വരും, എടുത്ത് കളയേണ്ടതായിട്ട് വരും. വശങ്ങളിൽ കിടക്കാൻ വേണ്ടി ആൾക്കാരെ പ്രേരിപ്പിക്കണം. മലർന്ന് കിടക്കുന്നവരാണെങ്കിൽ ഏതെങ്കിലും വശങ്ങളിൽ കിടക്കാൻ വേണ്ടി സഹായിക്കുക, അല്ലെങ്കിൽ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെ വിളിച്ചുണർത്തി സൈഡിൽ കിടത്തുക, ഒരു തലയണ സൈഡിൽ വെച്ച് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യാമെങ്കിൽ ഒരു പരിധിവരെ നമുക്കിതിനെ കുറയ്ക്കാൻ സാധിക്കും. തല ഉയർത്തി കിടക്കാൻ പ്രേരിപ്പിക്കണം. അതായത് ഒരു 5-6 ഇഞ്ച് തല ഉയർത്താൻ പറ്റുന്ന ഒരു തലയണ വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ തലയുടെ ഭാഗം കട്ടിൽ ചെറുതായിട്ട് 2-3 ഇഷ്ടിക വെച്ചിട്ട് ഉയർത്തി നടത്തുമെന്നുണ്ടെങ്കിലും ഒരു പരിധിവരെ നമുക്ക് ഈ കുറുക്കമ്പലി ഒഴിവാക്കാൻ പറ്റും. പിന്നെ കൃത്യസമയത്ത് ഉറങ്ങാൻ പ്രേരിപ്പിക്കണം. അത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. പിന്നെ CPAP, ഒരു കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷർ മെഷീനുണ്ട്. പലപ്പോഴും നമുക്ക് ഈ മെഷീൻ ചില ആൾക്കാരൊക്കെ വെക്കാൻ പ്രേരിപ്പിക്കാറുണ്ട് ചില ഡോക്ടർമാർ. അത് ഈ ശ്വാസതടസ്സം ഉള്ളവരിൽ ഈ മെഷീൻ വെക്കാമെങ്കിൽ വായു ശ്വാസനാളത്തിലേക്ക് കടത്തിവിട്ടിട്ട് കുറുക്കമ്പലി കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു മെഷീനാണ്. ചിലർക്കെങ്കിലും അത് ആശ്വാസമാകാറുണ്ട്.

0: സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും ഒക്കെ അവസരത്തിൽ കുറയ്ക്കാനും പറ്റും. മരുന്നുകൾ ഹോമിയോപ്പതിയിലെ വളരെ ഫലവത്തായിട്ടുള്ള മരുന്നുകളുണ്ട്. ലാക്കാനിനം, ഒപ്പിയം, ലോറോസൊറാസസ്, സ്ട്രമോണിയം, ബ്രോമിയം, ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ അഡിനോയിഡ് ട്രീറ്റ് ചെയ്യാനും ടോൺസിലൈറ്റിസ് ട്രീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വണ്ണം കുറയ്ക്കാനുള്ള എക്സസൈസും അതുപോലെ അതിനുള്ള മരുന്നുകളും ഒക്കെ ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആണ്. അപ്പം ഈ വക മരുന്നുകളൊക്കെ ഉപയോഗിച്ച് കൂർക്കമ്പലി കുറച്ചില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും അപകടം ഉണ്ടാക്കുന്ന ഒരു രോഗലക്ഷണമാണ് എന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു.
1: കൂർക്കമ്പലിയുടെ കാരണങ്ങളും ഹോമിയോ ചികിത്സാ മാർഗങ്ങളും ഡോക്ടർ യഹിയ പറക്കവെട്ടി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: എയ്ഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വരയൻ കൊതുകുകൾ അഥവാ പുലിക്കൊതുകുകളാണ് ഇവ. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത്.
3: ഡെങ്കിപ്പനി പകരുന്നത് എങ്ങനെ? രോഗമുള്ള ഒരാളെ കടിക്കുമ്പോൾ വൈറസുകൾ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിലെത്തുകയും പിന്നീട് ആരോഗ്യമുള്ള മറ്റൊരാളെ കടിക്കുമ്പോൾ ഉമിനീർ വഴി രക്തത്തിൽ കലർന്ന് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. കൊതുകു വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ.
4: അല്പസമയത്തിനകം കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.
5: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. റഷ്യ യുക്രൈൻ സംഘർഷം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകും. യുക്രൈൻ റഷ്യ സമാധാന ചർച്ചകളിൽ പുനരാരംഭിക്കാൻ സമീപകാല നയതന്ത്ര ശ്രമങ്ങൾ സഹായിക്കുമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. അയൽ രാജ്യങ്ങളുമായി മികച്ച ബന്ധം പുലർത്തുക എന്നതാണ് ഇന്ത്യയുടെ നിലപാടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 9th ദേശീയ പോഷകാഹാര മാസത്തിന് വാരണാസിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. ഫിൻടെക് മേഖലയിൽ ഇന്ത്യൻ മുന്നേറ്റത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ഏകീകൃത പേയ്മെന്റ് സംവിധാനമായ യു പി എ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിന്റെ 7th പതിപ്പിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓഗസ്റ്റ് മാസം 2400 കോടിയിലധികം യു പി ഐ ഇടപാടുകൾ നടന്നതായി പരാമർശിച്ച പ്രധാനമന്ത്രി ഫിൻടെക് രംഗത്തെ മുൻനിര ചാമ്പ്യനായി യു പി ഐ വിശേഷിപ്പിച്ചു. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി ലോക നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഈ മാസം 12-13 തീയതികളിലായി നടക്കുന്ന ഉച്ചകോടിയിൽ റഷ്യ യുക്രൈൻ സംഘർഷം ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ ചർച്ചയാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാൾ വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്.
6: ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇന്ത്യയും ചൈനയും തമ്മിൽ ആദ്യത്തെ ഉന്നത മിലിറ്ററി കമാൻഡർ തല ഫ്ളാഗ് മീറ്റിംഗ് നടന്നതായി മന്ത്രാലയ വക്താവ് വ്യക്തമാക്കി. ഈ മാസം 6th തീയതി അരുണാചൽ പ്രദേശിലെ വാച്ചയിലും ഇന്നലെ ചൈനീസ് അതിർത്തിയിലെ ധാമയിലും ഇത് സംബന്ധിച്ച് ഫ്ളാഗ് മീറ്റിംഗ് നടന്നിരുന്നു. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിന് ദുരിതാശ്വാസ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയുടെ പിന്തുണ തുടരുമെന്നും ശ്രീ ജയ്സ്വാൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
5: യുക്രൈൻ റഷ്യ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ സമീപകാല നയതന്ത്ര ശ്രമങ്ങൾ സഹായിക്കുമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. യു എസ് പ്രതിനിധികൾ മോസ്കോയും കീവും സന്ദർശിച്ചതിന് പിന്നാലെയാണ് ഗുട്ടറസിന്റെ പ്രതികരണം. ഇത്തരം ശ്രമങ്ങളെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നതായി യു എൻ വക്താവ് അഭിപ്രായപ്പെട്ടു. യൂറോപ്യൻ യൂണിയൻ 226 ബില്യൺ US ഡോളറിന്റെ സഹായം യുക്രൈന് നൽകിയതായും യു എൻ വക്താവ് പറഞ്ഞു. 9th ദേശീയ പോഷകാഹാര മാസത്തിന് വാരണാസിയിൽ തുടക്കമായി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സാന്നിധ്യത്തിൽ കേന്ദ്രമന്ത്രി അന്നപൂർണദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അംഗണവാടികൾ നമ്മുടെ ഉത്തരവാദിത്തം എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ഈ മാസം മുഴുവൻ രാജ്യത്തുടനീളം നടക്കുന്ന പ്രചാരണത്തിൽ പോഷകാഹാര വൈവിധ്യം, അംഗണവാടികളിലെ ചൂടുള്ള ഭക്ഷണം, പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയുടെ 10 വർഷങ്ങൾ എന്നിവയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. പോഷൺ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനവും വനിതാ ശിശു വികസന വകുപ്പിന്റെ ബാല്യസ്പന്ദനം പദ്ധതിയുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനവും മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിച്ചു. കുട്ടികൾ, ഗർഭിണികൾ, പാരൂട്ടുന്ന അമ്മമാർ, കൌമാരക്കാർ എന്നിവരുടെ പോഷക സുരക്ഷ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം.

0: സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിനായി ഈ മാസം 16 മുതൽ 18 വരെ വിവിധ ക്ലസ്റ്ററുകളായി തിരിച്ച് റൌണ്ട് ടേബിൾ കോൺഫറൻസ് നടത്താൻ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം ജില്ലാ ജുഡീഷ്യൽ ഓഫീസർമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സായി ഉയർത്തിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച സമയക്രമം മുൻകൂട്ടി അറിയിക്കാൻ KSEB നിർദ്ദേശം നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജനങ്ങൾക്ക് അധിക ബാധ്യതയില്ലാതെ കൂടുതൽ വൈദ്യുതി എത്തിക്കാനാണ് ശ്രമമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നേപ്പാളിൽ ഇന്ത്യൻ ഫോറൻസിക് സംഘം ഇതുവരെ 1400ലധികം DNA സാമ്പിളുകൾ പരിശോധിക്കുകയും 378 DNA കൾ തിരിച്ചറിയുകയും ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം. അതേസമയം പ്രളയശേഷമുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഇന്ത്യൻ സംഘം തുടരുകയാണ്. താൽക്കാലിക പാതയുടെ നിർമ്മാണം ഉടൻ പൂർത്തിയാകുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ ക്ഷണപ്രകാരം പ്രിൻസ് റഹീം ആഗാഖാൻ അഞ്ചാമാൻ ഇന്നു മുതൽ ഈ മാസം 15 വരെ ഇന്ത്യ സന്ദർശിക്കും. നാളെ അദ്ദേഹം ഉപരാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തും. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവരുമായും അദ്ദേഹം ചർച്ച നടത്തും. ഇന്ത്യ ശ്രീലങ്ക ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ പ്രവാസികൾ നിർണായക പങ്ക് വഹിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ശ്രീലങ്ക സന്ദർശനത്തിന്റെ ഭാഗമായി കൊളംബോയിൽ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. അയൽ രാജ്യങ്ങളുമായി മികച്ച ബന്ധം പുലർത്തുക എന്നതാണ് ഇന്ത്യയുടെ നിലപാടെന്നും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഇന്ത്യ ശ്രീലങ്കയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്നും രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി.
2: बसता है उस सभी स्थानों पर भारत रहता है भारत अपनी ज्योग्राफिकल बाउंड्रीज के साथ समाप्त नहीं होता और मेरे लिए संतोष का विषय यह है कि इंडियन कम्युनिटी श्रीलंका की भी बहुत ही वाइब्रेंट है और इतना ही नहीं ट्रेड हो एजुकेशन हो हेल्थ केयर हो चाहे टेक्नोलॉजी हो सभी क्षेत्रों में बहुत ही प्रभावी तरीके से हमारे इंडियन डायस्पोरा के लोग काम कर रहे हैं.
0: കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഇന്നും താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. ബീഹാർ, ഝാർഖണ്ഡ്, പശ്ചിമബംഗാൾ, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇടിമിന്നലിലും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. ഇന്ത്യയും കുവൈത്തും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. കുവൈത്തിൽ നടന്ന 8th ഇന്ത്യ കുവൈത്ത് ഫോറിൻ ഓഫീസ് ചർച്ചയിലാണ് തീരുമാനം. വാണിജ്യം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ, ഊർജ്ജം, സാങ്കേതികവിദ്യ, കൃഷി, ആരോഗ്യം, സംസ്കാരം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കും. അടുത്തഘട്ട ചർച്ചകൾ ന്യൂഡൽഹിയിൽ നടത്താൻ തീരുമാനിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ രാജ്യവ്യാപകമായി നടത്തിയ ഓപ്പറേഷനുകളിൽ 740 കിലോ കഞ്ചാവും ചരസും പിടിച്ചെടുത്തു. കേസുകളിൽ 13 പേരെ അറസ്റ്റ് ചെയ്തു. രാജസ്ഥാനിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. മുനിസിപ്പൽ കോർപ്പറേഷൻ, കൌൺസിലുകൾ, മുനിസിപ്പാലിറ്റികൾ ഉൾപ്പെടെ 162 സ്ഥാപനങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. മറ്റന്നാളാണ് 2ാം ഘട്ട വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ ഈ മാസം 14 നടക്കും. കേരളത്തിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ അവസാനിക്കും. പത്രികകളിലെ സൂക്ഷ്മ പരിശോധന മറ്റന്നാൾ നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം 14 ആണ്. 28 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 29 നടക്കും. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഉത്തർപ്രദേശിൽ സംഘടിപ്പിക്കുന്ന മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള മാധ്യമ പ്രതിനിധി സംഘം ബാരാബങ്കി ജില്ലയിലെ ദൌലത്പൂർ ഗ്രാമത്തിൽ പത്മശ്രീ ജേതാവും നൂതന കർഷകനുമായ രാംശരൺ വർമ്മയെ സന്ദർശിച്ചു. ആധുനികവും നൂതനവുമായ കാർഷിക രീതികളോടുള്ള അദ്ദേഹത്തിന്റെ സമീപനത്തെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കാൻ പ്രതിനിധി സംഘം രാംശരൺ വർമ്മയുമായി സംവദിക്കുകയും അദ്ദേഹത്തിന്റെ കൃഷിയിടം സന്ദർശിക്കുകയും ചെയ്തു. 50th ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് മഹേഷ് ചന്ദ്ര ത്രിപാഠി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. മഹാരാഷ്ട്ര ഗവർണർ ജിഷ്ണുദേവ് വർമ്മ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സുപ്രീംകോടതി കൊളീജിയത്തിന്റെ ശുപാർശയെ തുടർന്നാണ് രാഷ്ട്രപതി നിയമനത്തിന് അംഗീകാരം നൽകിയത്.

0: അലഹബാദ് ഹൈക്കോടതി ജസ്റ്റിസായി പ്രവർത്തിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥന്റെ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഇരു രാജ്യങ്ങളിലെയും പ്രതിരോധ നാവികസേന ഉന്നത നേതൃത്വവുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പ്രമുഖ പരിശീലന പ്രവർത്തന കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതിനോടൊപ്പം സൈനികരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്യും. അഹമ്മദാബാദിൽ നടക്കുന്ന ലോക പാരാ ആർച്ചറി സീരീസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് പോരാട്ടങ്ങളുടെ ദിവസം. റീകർവ് മിക്സഡ് ടീം ഫൈനലിൽ ഇന്ത്യയുടെ ഭാവന ഹർവിന്ദർ സിംഗ് സഖ്യം ചൈനയെയും കോമ്പൌണ്ട് വനിതാ ഫൈനലിൽ ശീതൽ ദേവി കസാക്കിസ്ഥാൻ താരത്തെയും നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. റഷ്യ യുക്രൈൻ സംഘർഷം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകും. യുക്രൈൻ റഷ്യ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ സമീപകാല നയതന്ത്ര ശ്രമങ്ങൾ സഹായിക്കുമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. അയൽ രാജ്യങ്ങളുമായി മികച്ച ബന്ധം പുലർത്തുക എന്നതാണ് ഇന്ത്യയുടെ നിലപാടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 9 ദേശീയ പോഷകാഹാര മാസത്തിന് വാരണാസിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണാദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഉൾക്കടൽ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. വരികൾ ONV, സംഗീതം MB ശ്രീനിവാസൻ.

0: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ബിച്ചു തിരുമലയുടെ വരികൾക്ക് ജെറിയ ബൽദേവ് ഈണം പകർന്ന് എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം. ചിത്രം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ.

0: എന്തൊരു ചൂടാ.
1: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പിള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5,000 വിജയികൾക്ക് സമ്മാനങ്ങളും.
0: പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.
2: ഡ്രീംസ് എന്ന ചിത്രത്തിന് വേണ്ടി പി ജയചന്ദ്രനും ഗായത്രിയും പാടിയ ഗാനം കേൾക്കാം. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ബിച്ചു തിരുപിള്ളയുടെ വരികൾക്ക് എ ടി ഉബർ ഈണം പകർന്ന് വേണു നാഗവള്ളി പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഒരു പൈഗിളിക്കഥ.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: പിൻദിലാവ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. വരികൾ യൂസഫലി കേച്ചേരി, സംഗീതം ഇളയരാജ.

0: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ശാലിനി എന്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിന് വേണ്ടി മാധുരി പാടിയ ഗാനം കേൾക്കാം. വരികൾ MD രാജേന്ദ്രൻ, സംഗീതം G. ദേവരാജൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ഒ എൻ വിയുടെ വരികൾക്ക് രവീന്ദ്രൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം സുഖമോ ദേവി.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ലാൽ സലാം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സംഘവും പാടിയ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് ONV, സംഗീതം രവീന്ദ്രൻ.

ഇതുവരതാളം നീളം ഋതുഗണമാടി മദകര കേളി നൃത്തം ഋതുസഖി നിഗരമിത നിരനിരയായി മദതരളം ഇതുവഴി പലകുറി പലകുറി സുലളിത സുമധുര നടനം.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയ ഗീതം ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് എമ്പുരാൻ, ഉറുമി, കാന്താര, പുഷ്പ ടു തുടങ്ങിയ ഒട്ടനവധി ചിത്രങ്ങളുടെ സൗണ്ട് ഡിസൈനർ എം ആർ രാജകൃഷ്ണൻ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കാം. 9495 964 3 2 1 അല്ലെങ്കിൽ 9496 59 63 2 1. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 9495 964 3 2 1. 9496 59 63 2 1. അതിഥി സൗണ്ട് ഡിസൈനർ എം ആർ രാജകൃഷ്ണൻ. ചലച്ചിത്രഗാനങ്ങളിൽ അടുത്തതായി കേൾക്കാം അർച്ചന ടീച്ചർ എന്ന ചിത്രത്തിന് വേണ്ടി പി സുശീലയും സംഘവും പാടിയത്. വരികൾ ശ്രീകുമാരൻ തമ്പി, സംഗീതം ശ്യാം.

0: കൊലപാതകമോ?
1: യെസ് സാർ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അങ്ങനെയാണ് പറയുന്നത്.
2: എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ ആരോ മനഃപൂർവ്വം കത്തിച്ച് കൊന്നതാണെന്നോ?
1: അതെയെന്നും അല്ലയെന്നുമാണ് സാർ എന്റെ അനുമാനം.
2: ജയരാജെ, താൻ കടങ്കഥ പറയാതെ ടെൽ മി ദി ഫാക്ട്.
1: സോറി സാർ, ഞാൻ ഉദ്ദേശിച്ചത് മനഃപൂർവ്വം ദേഹം കത്തിച്ചു എന്നത് നേരാണ്, പക്ഷേ കൊന്നത് അങ്ങനെയല്ല.
2: എന്ന് പറഞ്ഞാൽ?
1: സാർ, ദേഹം മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയതിന്റെ ഫലമായാണ് കത്തിക്കരിഞ്ഞിരിക്കുന്നത്. ശരീരത്തിലെ മാംസം വളരെയധികം നശിച്ചിട്ടുണ്ട്. തീ കത്തിയുള്ള മരണത്തിൽ മരണസമയം കൃത്യമായി നിശ്ചയിക്കാൻ ബുദ്ധിമുട്ടാണത്രേ. സാറിനറിയാമായിരിക്കുമല്ലോ. എങ്കിലും സർജന്റെ അഭിപ്രായത്തിൽ മരണം സംഭവിച്ചിട്ടുള്ളത് പോസ്റ്റ്മോർട്ടത്തിന് 12 മുതൽ 15 വരെ മണിക്കൂർ മുൻപാണ്. പോസ്റ്റ്മോർട്ടം ഉച്ചയ്ക്ക് 1 മണി അടുപ്പിച്ചായിരുന്നു. അതായത് മരണം ഇന്നലെ രാത്രി 10:01 ഇടയ്ക്കായിരുന്നു. രാത്രി 10:30 അടുപ്പിച്ചും സ്വാമി അയാളുടെ മുറിക്കുള്ളിൽ കാണപ്പെട്ടതാണ്. ആ സ്ഥിതിക്ക് മരണസമയം കുറച്ചുകൂടി നാരോ ഡൗൺ ചെയ്യാൻ പറ്റും. 10:30 നേരത്തെ പറഞ്ഞ 1 ഇടയ്ക്ക്. അതുകൊണ്ട് തന്നെ അമ്പലത്തിൽ കമ്പക്കെ

0: കാരണം അയാളുടെ തലയ്ക്ക് പിന്നിലേറ്റ ശക്തമായ പ്രഹരമാണെന്നാണ്. നല്ല കനവും ബലവും ഉള്ള ഏതോ വസ്തു, വടിയോ കമ്പിയോ കല്ലോ പോലുള്ള ഒന്നുകൊണ്ട് പിൻതലയിൽ വളരെ ശക്തിയോടെ കിട്ടിയ അടികൊണ്ടാണ് മരണം. മെഡുലയ്ക്ക് ഉൾപ്പെടെ ഗുരുതരമായ ക്ഷതമേറ്റു അത്രേ. ഇൻസ്റ്റന്റേനിയസ് ഡെത്ത്, ക്ഷിപ്രമരണമായിരുന്നിരിക്കണം എന്നാണ് സർജന്റെ ഒപ്പീനിയൻ. അത്രയ്ക്ക് ബലത്തിലുള്ള അടിയായിരുന്നു. അങ്ങനെ അയാൾ മരിച്ചത് നമ്മൾ കരുതിയതുപോലെ തീ കത്തിയല്ല എന്ന് വ്യക്തമായിരിക്കുന്നു സാർ.
1: അതെങ്ങനെ അങ്ങനെ ഒരു പ്രഹരമേറ്റു? ഇത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയാണല്ലോ.
0: ആരെങ്കിലും മനഃപൂർവ്വം ഏൽപ്പിച്ച അടിയാണോ അതെന്ന് തീർച്ചപ്പെടുത്താൻ വയ്യ. എങ്കിലും അങ്ങനെ ആയിരിക്കണമെന്നാണ് സർജൻ പറയുന്നത്. ഒരു വീഴ്ചയുടെ ഫലമായി കൂടെ അതെന്ന് ഞാൻ ചോദിച്ചു. അതിന് സാധ്യത കുറവാണെന്ന് അദ്ദേഹം പറയുന്നു. മരിച്ചയാളിന്റെ ഉയരവും തൂക്കവും കണക്കിലെടുത്താൽ ആ മനുഷ്യൻ പുഴക്കരയിലെ പൂഴിമണലിൽ നിന്ന നിൽപ്പിൽ പുറകോട്ട് തലമാത്രം ഇടിച്ചു വീണാൽ കാൽവഴുതിയൊക്കെ സാധാരണ സംഭവിക്കുന്നത് പോലെ ഇത്ര ഗുരുതരമായ ക്ഷതമേൽക്കാൻ സാധ്യതയില്ലത്രേ.
1: ഓ,
0: അല്ലെങ്കിൽ നല്ല ഉയർച്ചയിൽ നിന്നുള്ള വീഴ്ച ആയിരിക്കണം. പക്ഷെ അങ്ങനെയായിരുന്നുവെങ്കിൽ അതിന്റെ ആഘാതം, പരിക്ക് അത്ര കുറച്ചു ഭാഗത്ത് ഒതുങ്ങില്ല. പകരം അത് ശരീരത്തിന്റെ കൂടുതൽ ഭാഗത്ത് കാണേണ്ടതായിരുന്നു അത്രേ. ഇതിപ്പോ പിന്തലയിൽ മാത്രമാണ് പ്രഹരമേറ്റിരിക്കുന്നത്. അതുമല്ല, അത്തരമൊരു വീഴ്ചയ്ക്ക് കാരണമാകുന്ന ഒന്നും മരമോ അതേപോലെ ഉയരമുള്ള മറ്റെന്തെങ്കിലുമോ അവിടെ അടുത്തെങ്ങും ഇല്ല സാർ. എന്റെ അനുമാനം അയാളെ ആരോ കൊന്നത് തന്നെയാണെന്നാ.
1: അതങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റുമോ ജയരാജ്?
0: കാരണമുണ്ട് സാർ. ഒന്നല്ല, രണ്ട് കാരണങ്ങൾ. ഒന്ന്, സർജന്റെ അഭിപ്രായത്തിൽ ഇത്ര ശക്തമായ അടികിട്ടിയ ആ നിമിഷത്തിൽ അയാൾ മരിച്ചിരിക്കണം. നേരത്തെ പറഞ്ഞ ഇൻസ്റ്റന്റേനിയസ് ഡെത്ത്. രണ്ട്, ആ സ്ഥിതിക്ക് പറ്റിയിരിക്കുന്ന ക്ഷതം വെറുമൊരു വീഴ്ചയുടെ ഫലമായിരുന്നുവെങ്കിൽ വീണ സെക്കൻഡിൽ അതേ സ്ഥലത്ത് കിടന്ന് അയാൾ മരിച്ചിരിക്കണം. അപ്പോൾ പിന്നെ അയാളുടെ ശരീരം കത്തിക്കരിഞ്ഞ നിലയിൽ എങ്ങനെ കാണപ്പെട്ടു? വീണ് തലക്കിടിയേറ്റ് മരണം സംഭവിച്ച ശേഷം എങ്ങനെ അയാൾ സ്വന്തം ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തു? അപ്പോൾ ഈ സംഭവത്തിൽ രണ്ടാമതൊരാൾ ഉൾപ്പെട്ടിരിക്കുന്നു. എങ്ങനെ ചിന്തിച്ചാലും അല്ലാതെ വരാൻ വഴിയില്ല. ഞാൻ നോക്കിയിട്ട് രണ്ട് സാധ്യതകൾ കാണുന്നു സാർ. ഒന്നുകിൽ സ്വാമി കാൽ തെറ്റിയോ മറ്റോ പുഴക്കരയിൽ തലയിടിച്ച് വീണ് ഉടൻ മരിച്ചു. എന്നിട്ട് മറ്റൊരാൾ, എന്തിനാണെന്നറിയില്ല, ആ ശവശരീരത്തിൽ എണ്ണയൊഴിച്ച് തീ കൊളുത്തി. അല്ലെങ്കിൽ ആ മറ്റൊരാൾ, രണ്ടാമൻ, സ്വാമിയെ പുറകിൽ നിന്ന് ആക്രമിച്ച് ഏതോ ആയുധം കൊണ്ട് തലയിൽ ശക്തമായി അടിച്ചു കൊന്നു, എന്നിട്ട് ശരീരം കത്തിച്ചു. ഈ രണ്ട് സാധ്യതകളിലും മരിച്ചയാളിന് പുറമെ മറ്റൊരാളുടെ സാന്നിധ്യം, ഇൻവോൾവ്മെന്റ് ഈ കേസിൽ വ്യക്തമാണ് സാർ.
1: താൻ പറയുന്നതിലും കാര്യമുണ്ട്, തുടർന്നോളൂ.
0: ഇതിലെ ആദ്യത്തെ സാധ്യത പരിശോധിക്കാം സാർ. സ്വാമിയുടെ തലക്കേറ്റ ക്ഷതം ഒരു വീഴ്ചയുടെ ഫലമാണെങ്കിൽ ആ വീഴ്ച പുഴക്കരയിലാവില്ല സംഭവിച്ചത്. കാരണം സംഭവസ്ഥലം ഞാൻ വ്യക്തമായി പരിശോധിച്ചതാണ്. ശവം കിടന്നിരുന്ന സ്ഥലത്തോ അതിന് തൊട്ടുള്ള ചുറ്റുവട്ടത്തോ വലിയ കല്ലുകളോ പാറയോ ഒന്നുമില്ല. പുഴക്കരയിലെ നനുത്ത പൂഴിമണലിൽ ശക്തമായി വീണാലും ഇത്രയും വലിയ ക്ഷതം തലക്കേൽക്കില്ല. സോ ആ പരിക്ക് അവിടെ വീണുണ്ടായതല്ല. അപ്പോൾ ഫോർ ആർഗ്യുമെന്റ് സേക്ക് വേറെ ഏതെങ്കിലും സ്ഥലത്ത് വീണാണ് അയാൾ മരിച്ചതെന്ന് പറയാം. അത് ശരിവച്ചാൽ ശവം പിന്നെ എങ്ങനെ പുഴക്കരയിലെത്തി? ഉത്തരം, രണ്ടാമതൊരാൾ കൊണ്ടിട്ടു. എന്തിന്? സ്വാമി മരിച്ചു കഴിഞ്ഞിരുന്ന സ്ഥിതിക്ക് ശവം കത്തിക്കേണ്ട ആവശ്യം. മറയ്ക്കാനാണെങ്കിൽ നമ്മൾ എങ്ങനെയായാലും അറിയും. അപ്പോൾ പിന്നെ അതല്ല, ഇനി അഥവാ കത്തിക്കണമെങ്കിൽ തന്നെ അതിനുവേണ്ടി ശവം പൊക്കിയെടുത്ത് പുഴക്കര കൊണ്ടുപോകേണ്ട കാര്യം. അതും അമ്പലമുറ്റത്തെ തിരക്കിനിടയിൽ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെടുമെന്നുള്ള സാധ്യത വകവയ്ക്കാതെ. മരിച്ചെടുത്തിട്ട് തന്നെ കത്തിച്ചാൽ പോരായിരുന്നോ? ഇല്ല, ആ വഴിക്ക് ചിന്തിച്ചാൽ നമ്മൾ എവിടെയും എത്തില്ല.
1: പിന്നെ വാട്ട് ആർ യു സജസ്റ്റിംഗ്?
0: ന്യായമായി തോന്നാവുന്നത് രണ്ടാമത്തെ സാധ്യതയുടെ സാധുത തന്നെയാണ്. സ്വാമി പുഴക്കരയിൽ വെച്ച് മരിച്ചു. അങ്ങനെയാണെങ്കിൽ അതൊരിക്കലും ഒരു അപകട മരണമല്ല, ആരോ അയാളെ അടിച്ചു കൊന്നത് തന്നെയാണ്. എന്നിട്ട് അതൊരു ആത്മഹത്യയാണെന്ന് തോന്നിപ്പിക്കാൻ, നമ്മളെ മിസ്ലീഡ് ചെയ്യാൻ ശരീരം മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു.

0: മാത്രമല്ല, അത് ശരിക്കും ഒരു അപകട മരണമായിരുന്നുവെങ്കിൽ അതിനെ പിന്നെ ആത്മഹത്യയായി ചിത്രീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതൊരു കൊലപാതകം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു സാർ. കൊന്നിട്ട് ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു.
1: ഞാനൊരു സാധ്യത പറയട്ടെ. ആത്മഹത്യ ചെയ്യാൻ സ്വാമി തീ കൊളുത്തിയ ശേഷമുള്ള മരണവപ്രാളത്തിൽ വീണ് തലയിടിച്ചതാണെങ്കിലോ? ഓ ഇല്ല, പുഴക്കരയിൽ അതിനുള്ള ചാൻസ് ഇല്ല എന്നല്ലേ താൻ പറയുന്നത്? അപ്പോൾ അതല്ല. അല്ലെങ്കിൽ അത് താൻ ആദ്യം പറഞ്ഞതുപോലെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് സംഭവിച്ചിരിക്കണം. പക്ഷെ അപ്പോഴും ചോദ്യങ്ങൾ ഉയരുന്നു. ശവം എങ്ങനെ ഇവിടെ എത്തി? വീണ്ടും രണ്ടാമതൊരാളുടെ പങ്ക് അല്ലേ? പക്ഷെ ഈ രീതിക്ക് ചിന്തിക്കുകയാണെങ്കിൽ ആ രണ്ടാമൻ സ്വാമിയുടെ കത്തിക്കരിഞ്ഞ ശവം ചുമന്നുകൊണ്ടുവന്ന് ഇവിടെ ഇട്ടു എന്ന് പറയേണ്ടി വരും. ഹേ, ആരും അത് ചെയ്യില്ല. അല്ല, എന്തിന്? ലഡോ, താൻ പറയുന്നതാണ് ശരിയെന്ന് തോന്നുന്നു. അയാൾ മരിച്ചത്, കൊല്ലപ്പെട്ടത് പുഴക്കരയിൽ വെച്ച് തന്നെ ആയിരിക്കണം അല്ലേ?
0: എങ്കിൽ സാർ, ഇത് കരുതിക്കൂട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു എന്നും വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ആ സമയത്ത് ആ സ്ഥലത്ത് സ്വാമി എത്തുമെന്നറിയാമായിരുന്ന ഒരാൾ അവിടെ കാത്തുനിന്ന് അയാളെ ആക്രമിച്ചു കൊന്നു, എന്നിട്ട് ദേഹം തീയിട്ടു. മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണെന്ന് തോന്നാനുള്ള മറ്റൊരു കാരണം കൊലപാതകി കയ്യിൽ മണ്ണെണ്ണയും കരുതിയിരുന്നു എന്നുള്ളതാണ്. അത് യാദൃശ്ചികമാവാൻ തരവില്ല.
1: എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു. എത്ര പെട്ടെന്നല്ലേ കാര്യങ്ങളുടെ കെടുപ്പ് മാറിയത്.
0: സാർ, എനിക്ക് മനസ്സിലാകാത്ത മറ്റൊരു കാര്യമുണ്ട്. അയാളുടെ സ്യൂട്ട് കേസ്, സർവ്വസാധനങ്ങളും പൊതിഞ്ഞു കിട്ടി ഉള്ളിൽ വെച്ച ആ പെട്ടി, അതെങ്ങനെ അവിടെ എത്തി?

മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി തുടർ നാടകം 13-ാം ഭാഗം സമാപിക്കുന്നു. രചന അരുൺ നായർ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: സർക്കിൾ ഇൻസ്പെക്ടർ ജോയ് സെബാസ്റ്റ്യൻ, കയ്യൂർ സത്യൻ, SI ജയരാജ്, മനോജ് പിള്ള. സംവിധാന സഹായം: VN ദീപ, ബിജു കല്ലുവാതിക്കൽ, N സുനിത. ഈ തുടർനാടകത്തിന്റെ 14-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

0: എന്തൊരു ചൂടാ!
1: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പിള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5000 വിജയികൾക്ക് സമ്മാനങ്ങളും.
0: പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.
2: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
3: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ, കൂടെ പറ്റാറല്ലോ.
2: ഹാപ്പി ബർത്ത്ഡേ ടു യു.
4: ഓ താങ്ക് യു.
2: ഹലോ,
3: നിന്റെ ദൈവം, ഇതാര്, എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
2: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതു.
5: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
2: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
5: 8281420305.
2: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM 10 മണിക്ക്.

0: ഗ്രീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ഗ്രീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പറ്റാറല്ലോ ആണോ?
2: ഇതാരാ വിളിക്കുന്നത്?
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: ഓ താങ്ക് യു.
0: ഹലോ,
1: നിന്റെ ദൈവം, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടെ നിന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?

0: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
1: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
1: 8281420305.
0: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10 മണിക്ക്.

0: കിസാൻ വാണി.
1: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
0: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി. കിസാൻ വാണി.

ഗാനോപഹാരത്തിൽ ഇന്ന് ആദ്യം കേൾക്കാം. എന്റെ അമ്മു നിന്റെ തുളസി അവരുടെ ചക്കി എന്ന ചിത്രത്തിനുവേണ്ടി ഗോപാലൻ തമ്പി, ചിത്ര എന്നിവർ പാടിയ ഗാനം. വരികൾ ONV, സംഗീതം കണ്ണൂർ രാജൻ.

യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനമാണ് ഗാനോപഹാരത്തിൽ അടുത്തത്. വരികൾ പി ഭാസ്കരൻ, സംഗീതം കണ്ണൂർ രാജൻ, ചിത്രം സ്വന്തം ശാരിക.

ജിസ് ജോയുടെ വരികൾക്ക് പ്രീത് ജോർജ് ഈണം പകർന്ന് വിജയ് യേശുദാസും ശ്വേതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം വിജയ് സൂപ്പറും പൗർണമിയും.

ഗാനഭാരത്തിൽ ഇനി കേൾക്കാം ഹരിശങ്കർ പാടിയ ഗാനം. വരികൾ റഫീഖ് അഹമ്മദ്, സംഗീതം അരുൺ മുരളീധരൻ. ചിത്രം കക്ഷി അമ്മിണിപ്പിള്ള, OP 160/18.

പതിനെട്ടാം പടി എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് ലോറൻസ് ഫെർണാണ്ടസ്, ഈണം പകർന്നത് പ്രശാന്ത് പ്രഭാകർ.

ഗാഢബഹാരത്തിൽ അടുത്തത് റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് സെറിൻ ഫ്രാൻസിസ് ഈണം പകർന്ന് ഹരിചരൺ പാടിയ ഗാനം. ചിത്രം അബ്രഹാമിന്റെ സന്തതികൾ.

ക്യാപ്റ്റൻ എന്ന ചിത്രത്തിനുവേണ്ടി ജയചന്ദ്രനും വാണി ജയറാമും പാടിയ ഗാനം കേൾക്കാം. വരികൾ ബി കെ ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ.

ഗാനോപഹാരത്തിൽ അടുത്തത് ഹരിഹരനും സുജാതയും ചേർന്ന് പാടിയ ഗാനം. വരികൾ എസ് രമേശൻ നായർ, സംഗീതം ഔസേപ്പച്ചൻ. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്.

0: ആകാശവാണി. മയക്കുമരുന്നിന്റെ വർദ്ധിച്ചുവരുന്ന ഉപയോഗവും അനുബന്ധ നിയമങ്ങളും, ഈ വിഷയത്തെക്കുറിച്ച് അഭിഭാഷകനും നോട്ടറിയുമായ ഡോക്ടർ എ ജഹാംഗീർ മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യ ഭാഗം ഇപ്പോൾ കേൾക്കാം. അതിഥിയോട് സംസാരിച്ചത് ജി സന്തോഷ് കുമാർ.
1: എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം മയക്കുമരുന്നിൻ്റെ വർദ്ധിച്ചു വരുന്ന ഉപയോഗവും അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളെ കുറിച്ചിട്ടാണ്. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്ന അഭിഭാഷകനും നോട്ടറി പബ്ലിക്കുമായ ഡോക്ടർ എ ജഹാംഗീർ ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുണ്ട്. അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
2: യെസ്,
1: നമുക്കറിയാം നമ്മുടെ തന്നെ എക്സൈസ് വകുപ്പിൻ്റെ തന്നെ കണക്കനുസരിച്ച് കഴിഞ്ഞ 8 വർഷമായിട്ട് ഈ എക്സൈസ് വകുപ്പിൻ്റെ വിമുക്തി എന്ന മിഷൻ, ആ വിമുക്തി മിഷൻ വഴി ലഹരിക്ക് അടിമയായിട്ടുള്ള ആൾക്കാരുടെ ചികിത്സ തേടിയെത്തിയ ചെറുപ്പക്കാർ അല്ലെങ്കിൽ ആൾക്കാർ 200,000 ആണെന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭീകരാവസ്ഥ നമുക്കിതിൽ നിന്ന് മനസ്സിലാവും. എത്രത്തോളം ഭീകരമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഈ മയക്കുമരുന്നിൻ്റെ ഒരു പിടി എത്രത്തോളം മുറുകിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കണക്കാണ് അത് സൂചിപ്പിക്കുന്നത്.
2: തീർച്ചയായിട്ടും
1: പുതുതായിട്ട് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ഗവൺമെൻറ് ഈ വിഷയത്തിൽ ഇതിനെ ശക്തമായി നേരിടാൻ വേണ്ടി വളരെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. അത് ഓപ്പറേഷൻ തൂഫാൻ പോലെയുള്ള കാര്യങ്ങൾ അത് വളരെ ശക്തിയായി ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കി വരികയാണ്. എങ്കിലും ഇത് ഇത്രയൊക്കെ മതിയോ, അല്ലെങ്കിൽ ഇങ്ങനെ

0: ആണോ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഇനി എന്തൊക്കെ ഏതൊക്കെ രീതിയിലാണ് ഇതിന് നമുക്ക് തടയാൻ കഴിയുന്നത്? സമൂഹത്തിൻ്റെ ഒരു ഇതിനോടുള്ള ഒരു താല്പര്യം, സമൂഹത്തിലെ നമ്മളെല്ലാവരും ഇതിനെ ഒരുപക്ഷെ ഗവൺമെൻറ് നടപടി കൊണ്ട് മാത്രം തടയാൻ കഴിയുന്ന ഒരു കാര്യമാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. നമ്മളെല്ലാം ഇതിനെക്കുറിച്ച് അവെയറായിരിക്കണം, അല്ലെങ്കിൽ ഏതിനെ സപ്പോർട്ട് ചെയ്യണം ഒക്കെ ഒരു ആവശ്യം വളരെ ശക്തമായ ഒരു കാര്യമാണിത് എന്ന് തോന്നുന്നു. നമ്മൾ 1985 തന്നെ NDPS ആക്ട് നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. അപ്പോൾ അതേക്കുറിച്ചൊക്കെ ഈ നിയമങ്ങളുടെ ഒരു അത് നടപ്പിലാക്കുന്ന രീതി ഏതൊക്കെയാണ്, നിയമങ്ങൾ എങ്ങനെയൊക്കെയാണ്, അതേക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാം.
1: തീർച്ചയായിട്ടും. ഇപ്പോൾ സന്തോഷ് സാർ പറഞ്ഞതുപോലെ NDPS ആക്ട് 1985 വന്നതാണ് ഇതിനകത്തൊരു സ്പെഷ്യൽ നിയമം എന്ന് പറയുന്നത്. ഇതിനകത്ത് അനുബന്ധമായിട്ട് പഴയ നമ്മുടെ IPC ഉണ്ട്, അതിപ്പോൾ 2023 നമ്മുടെ BNS ആയിട്ട് വന്നതും, പിന്നെ CRPC യുടെ BNSS, അങ്ങനെ അതെല്ലാം കൂടെ ലിങ്ക് ചെയ്ത് തന്നെയാണ് ഇതിനകത്ത് പോകുന്നത്. പ്രധാനമായിട്ടും ഇതിനകത്ത് പോലീസിൻ്റെ ഒരു ഭാഗം, എക്സൈസിൻ്റെ ഭാഗം, അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗം. അപ്പോൾ സംസ്ഥാനത്ത് ഈ 3 വകുപ്പുകളും കൂടിയാണ് ഇതിനകത്ത് നടപടിയെടുക്കാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പ്രധാനമായിട്ടും ഇതിനകത്ത് NDPS ആക്ട് തന്നെയാണ്. അത് 1985 ശേഷം 1998, അതുപോലെ തന്നെ 2001, 2012, 2014, 2022, അങ്ങനെ ഒത്തിരി ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതായി ബന്ധപ്പെട്ടൊരു 10 നിയമങ്ങൾ NDPSമായി ലിങ്ക് ചെയ്ത് തന്നെ കിടപ്പുണ്ട്. അതായത് ആദ്യത്തത് NDPS ആക്ട് 1985 തന്നെ, അത് ഒരു 1 മുതൽ 6 വരെയുള്ള ചാപ്റ്ററുകളിലായിട്ട്, 1 മുതൽ 83 വരെ സെക്ഷൻസ് കൊടുത്തുകൊണ്ടാണ് ഇതിനകത്ത് കുറേ കാര്യങ്ങൾ വളരെ ഫലപ്രദമായിട്ട് നേരിടാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് അതിൻ്റെ ശിക്ഷ മറ്റു കാര്യങ്ങളെല്ലാം. ഇതിൻ്റെ ഗ്രാവിറ്റി എന്ന് പറയുന്നത്, ശിക്ഷയുടെ ഇതെന്ന് പറയുന്നത് ഈ ക്വാണ്ടിറ്റി ഓഫ് സബ്സ്റ്റൻസസ് ആണ്, പിടിച്ചെടുക്കുന്ന ക്വാണ്ടിറ്റി. അത് ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റി മുതൽ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി, കൊമേഴ്ഷ്യൽ ബിസിനസ്സിന് വേണ്ടി എടുക്കുന്ന തരത്തിലുള്ള, അപ്പോൾ അതനുസരിച്ചാണ് ഇതിൻ്റെ കാര്യങ്ങൾ പോകുന്നത്. അപ്പം 3 കൊല്ലം വരെ ശിക്ഷിക്കാവുന്ന കേസുകൾ, 10,000 രൂപ മുതൽ 50,000 രൂപ മുതൽ അങ്ങോട്ട് 500,000 രൂപ വരെ, 10,00,000 രൂപ വരെ ഫൈൻ അടിക്കുന്ന ഒരു ഇടപാടുകളുണ്ട്. പിന്നെ ഈ നിയമത്തിൻ്റെ ഏറ്റവും ഫലപ്രദ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, മറ്റു നിയമങ്ങളെ അപേക്ഷിച്ചുള്ള പ്രത്യേകത, ഈ ഇതുമായി ബന്ധപ്പെട്ട് വ്യാപാരം നടത്തി നമ്മൾ സ്വന്തമാക്കിയിട്ടുള്ള ആസ്തികൾ പിടിച്ചെടുക്കുവാൻ ഈ നിയമം മൂലം സർക്കാരിന് കഴിയും. അതാണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത മറ്റു നിയമങ്ങളെ അപേക്ഷിച്ച്. അത് ഈ അടുത്ത കാലത്ത് 2022 വന്ന ഒരു ഭേദഗതിയിലൂടെ കൂടുതൽ ഫലപ്രദമായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ പ്രകടന പത്രികയുടെ ഒരു ഭാഗം പോലെ അതാക്കിയെടുത്തപ്പോൾ വൻപിച്ച ഒരു ഇത് ജനപങ്കാളിത്തമുണ്ടായി. ഉദ്യോഗസ്ഥരുടെ ആ ഒരു ഇത് എല്ലാം മികവെല്ലാം കൊണ്ട് നമുക്ക് വളരെ ഫലപ്രദമായി അത് പോകുന്നുണ്ട്. മന്ത്രിയുടെ നേരിട്ടുള്ള ഇത് വരുന്നുണ്ട്. തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ അതാണ് ഏറ്റവും പ്രധാനം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, അവിടെ നിന്നാണല്ലോ തൊട്ടടുത്ത് പെട്ടെന്ന് വരുന്നത്. പിന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കടൽ മാർഗവും അതുപോലെ വിമാനമാർഗവും ഒക്കെ സാധനങ്ങൾ വരുന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ്.
0: അതാ നിയമത്തിൻ്റെ ഒരു ഒരു ചില ക്ലോസ് അത് ദുരുപയോഗം ചെയ്യുക,
1: ചില ലൂപ്പ് ഹോൾസ് ഉണ്ട്. അതായത് 18 വയസ്സിന് താഴെയുള്ള, അപ്പോൾ ഇതിനകത്ത് വേറെ ബാലനീതി നിയമം കൂടി ഇതിനകത്ത് ആപ്ലിക്കബിൾ ആവും ഈ കുട്ടികൾ ഇതിനകത്ത് വരുമ്പോഴത്തേക്ക്. അതുപോലെ തന്നെ 60 വയസ്സ് കഴിഞ്ഞ, അതായത് സീനിയർ സിറ്റിസൺസ് ഉണ്ടല്ലോ, അവരെയും ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് അവരെ പരിശോധിക്കുന്നതിനും അറസ്റ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ തടവിൽ പാർപ്പിക്കുന്നതിനുമൊക്കെ കുറേ നിബന്ധനകളുണ്ട്. 18 വയസ്സിന് മുമ്പുള്ള കുട്ടികളെപ്പോലും പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം പോലീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചാണ് നമ്മുടെ ഒരു SHO യുടെ സർക്കിൾ ഇൻസ്പെക്ടർ മുതൽ ഇപ്പം നമ്മൾ വീണ്ടും അത് തിരിച്ച് സബ് ഇൻസ്പെക്ടറുടെ ഇതിലേക്ക് വന്നിട്ടുണ്ട് പല സ്റ്റേഷനുകളും. അപ്പോൾ അവർക്ക് മുതൽ എല്ലാ ഉദ്യോഗസ്ഥന്മാരും മേളിലോട്ടുണ്ട്. പക്ഷേ എക്സൈസിനെ സംബന്ധിച്ചിടത്തോളം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ, അവർക്കും അതിനു മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കുമാണ് ഇതിനകത്ത് പദവികൾ കൊടുത്തിരിക്കുന്നത്, അധികാരം കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡെപ്യൂട്ടി റേഞ്ചർ, ഫോറസ്റ്റ് റേഞ്ചർ. അപ്പം ഇതേപോലെ SHO പോലെ താഴേത്തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് കൂടി നേരിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരിത് ഇപ്പം അത് മാറി വരുന്നുണ്ട്. അപ്പം അതിനകത്ത് ഡെപ്യൂട്ടി സൂപ്രണ്ട് അതുപോലുള്ള മറ്റുള്ളവർ നിർദ്ദേശം കൊടുത്ത് അവരുടെ നിർദ്ദേശാനുസരണം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒരു ഗസറ്റഡ് ഓഫീസറുടെ സാന്നിധ്യത്തിലാണ് ദേഹപരിശോധന പോലും നടത്തേണ്ടത് എന്നുള്ള രീതിയിൽ ഒത്തിരി

0: എന്താ പറയുന്നത് നിയമം
1: ആ
0: കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസിൻ്റെ ലൂപ്പ് ഹോൾസിൽ പലരുമൊക്കെ രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഇതിനകത്ത് നമ്മളിതിനെ ഇത് വേപ്പറൈസ് ചെയ്ത് പോകുന്ന ചില സാധനങ്ങളുണ്ട്. ഇതെല്ലാം ഈ സിന്തറ്റിക്കായിട്ട് ഉണ്ടാക്കുന്ന സാധനം, നമുക്കിപ്പം പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നത് കുറേ ചെടികളാണ്. ഈ ഒപ്പിയം ചെടി, അതുപോലെ തന്നെ കഞ്ചാവ് ചെടികൾ, അതുപോലുള്ള കുറേ ചെടി, അതിൽ നിന്ന് സംസ്കരിച്ചാണ് പലതരത്തിൽ. ഇപ്പം നമുക്കിപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ ഓഫ് ഫുഡ്സ് കൊണ്ട് എടുക്കുന്നുണ്ട്, പല തിളനില അനുസരിച്ചെടുക്കുന്നത്. ഇതും അതുപോലെ തന്നെ പല അതിനകത്ത് കഞ്ചാവ്, മരിജുവാന, അതുപോലെ ഇപ്പം നമ്മുടെ ഇപ്പം ഈ സ്റ്റാമ്പ് എന്നൊക്കെ പറഞ്ഞ MDMA പോലുള്ള പദാർത്ഥങ്ങൾ ഇത്. അപ്പം അതിൻ്റെ 0.005% മുതൽ, അതായത് 0.005 gram. ഇപ്പം നമ്മൾ സാധാരണ ഇപ്പോൾ സ്വർണമാണ് ഏറ്റവും കൂടുതലായിട്ട് ഗ്രാമിൽ 8 gram ഒരു പവനെന്ന് പറയുന്ന പോലെ, ഇത് 0.005 gram വരെ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ഒരു വളരെ കുറ്റകരമായ ഒരു ഇതിലേക്ക് വരുന്നതാണ്. അപ്പം ഇത് കിലോ കണക്കിനാണ് ഇപ്പോൾ പിടിക്കുന്നത്. ഇപ്പം ഈ അടുത്ത കാലത്ത് ഒരു കോളേജ് അധ്യാപിക ഇതിനകത്ത് പെട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ദിനംപ്രതി ഓരോ ജില്ലകളിലും ഗവൺമെൻറ്, പോലീസ് ഉദ്യോഗസ്ഥന്മാർ, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്, അതിനകത്ത് ലിങ്ക് ചെയ്താണ് പോകുന്നത്. കാരിച്ച ഈ വനാന്തരം കാട്ടിൽ ഇത്തരം ചെടികൾ വളർത്തി രഹസ്യമായി പോയി കൊണ്ടുവന്ന് സംസ്കരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അതിനകത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇടപെട്ടാലേ അത് കാര്യം നടക്കും. പിന്നെ ഇതിനകത്ത് വാറ്റിയെടുക്കുന്ന, അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായും പണ്ടത്തെ പോലെ ഇപ്പോൾ ചാരായൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഇതൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് തീർച്ചയായിട്ടും അവിടെ റോളുണ്ട്. പിന്നെ പോലീസുണ്ട്. പിന്നെ ഇതിനകത്തുള്ള കുറ്റകരമായ ഒരു അനാസ്ഥ എന്ന് പറയുന്നത് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനും അതുപോലെ തന്നെ നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനുമൊക്കെ ആവശ്യത്തിന് വാഹനങ്ങൾ കിട്ടാത്തത്. പിന്നെ അവർക്കെന്ന് പറഞ്ഞാൽ 30 km ചുറ്റളവിലുള്ള ആരെങ്കിലും പിടിച്ചാലോ, ഇൻഫർമേഷൻ അനുസരിച്ചാണല്ലോ പിടിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോയി അവരെ ദേഹപരിശോധന നടത്തി അവരെ കസ്റ്റഡിയിലെടുത്ത് പാർപ്പിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഒത്തിരി നടപടികൾ അതിനകത്തുണ്ട്, പേപ്പർ വർക്കുകൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്ക് പ്രതികൾക്ക് ചാടിപ്പോകാനുള്ള ലൂപ്പ് ഹോൾസ് വളരെ ഇതുണ്ട്. പിന്നെ അവർക്ക് 72 hours വരെ കസ്റ്റഡിയിൽ വയ്ക്കാമെന്നുള്ളൊരിതുമുണ്ട്. നമുക്കിവിടെ സാധാരണ നമ്മുടെ പഴയ IPC ഇപ്പം BNS വഴിയാണെങ്കിൽ 24 hours ബന്ധപ്പെട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കണമെന്നുള്ള, പക്ഷെ അവർക്ക് അതിനകത്ത് ചില ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ലൂപ്പ് ഹോളാക്കി എടുത്തുകൊണ്ട് പെട്ടോ, അപ്പം കൂടുതൽ ഉദ്യോഗസ്ഥന്മാരും കൂടുതൽ വാഹന സൗകര്യവും അതിനുവേണ്ടി പ്രത്യേകം ഈ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ കീഴിൽ ചെറിയ ചെറിയ യൂണിറ്റുകൾ അതാത് സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാക്കി ആവശ്യത്തിന് സ്റ്റാഫുകളെയും വിട്ടുകൊടുത്താൽ ഇത് ഒരു പരിധി വരെ ഒരു കാര്യം. ഇനി എത്ര ചെയ്താലും ശരി, ഈ കുട്ടികളും അതുപോലുള്ള മറ്റുള്ളവരും ഇതിനകത്ത് ഉൾപ്പെടുമ്പോൾ രക്ഷകർത്താക്കൾക്കൂടെ പങ്കുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുന്നത് ഈ ബാംഗ്ലൂർ പോലുള്ള മറ്റു സ്ഥലങ്ങളിൽ പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളെയും മറ്റുമൊക്കെ ഇതിൻ്റെ കരിയറായിട്ട് ഇതിൻ്റെ ആൾക്കാർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അവർക്കൊക്കെ സൽക്കാരങ്ങളിൽ പങ്കെടുക്കാനുള്ള ഇത് കൊടുത്തിട്ട് ആവശ്യത്തിനനുസരണമായിട്ടും അതിനേക്കാൾ കൂടുതലും ക്യാഷ് ഓഫർ ചെയ്യുന്നു. വിദേശത്ത് ടൂർ പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നു. പക്ഷെ അവരറിയുന്നില്ല, തിരിച്ചു വരുമ്പോൾ അവരുടെ ബാഗേജുകളിൽ ഇത്തരം സാധനങ്ങൾ അതിനകത്ത് പാക്കേജായി വരുന്നു. പിടിച്ചാൽ അവർ അനുഭവിക്കണം.
2: നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: ഹലോ, ഞാനിത് കൊല്ലം കുടിക്കോടിയ സദാശിവനാണ്.
2: ആ, ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്? അഡ്വക്കേറ്റ് ജഹാംഗീർ ഉണ്ട്, അദ്ദേഹത്തോട് സംസാരിക്കാം.
0: യെസ്, സദാശിവൻ ചോദിക്കും.
3: ഇത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരാളെ നമ്മളൊക്കെ സംശയം തോന്നി കഴിഞ്ഞാൽ അത് ആരോടാണ് അറിയിക്കേണ്ടത്?
0: അത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഓരോ സ്ഥലത്തും അതിനകത്ത് ഇതുണ്ട്. നിങ്ങൾക്ക് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ തന്നെ അത് പറയാം. ലോക്കൽ നിങ്ങളുടെ പേരൊക്കെ അവിടെ വളരെ ഇതായിട്ട് സൂക്ഷിക്കും, ഒരിക്കലും അത് പുറത്തൊന്നും വിടത്തില്ല. നിങ്ങൾക്ക് തൊട്ടടുത്ത് എക്സൈസ് റേഞ്ച് ഓഫീസ് ഉണ്ടെങ്കിൽ, എക്സൈസ് ഓഫീസ് ഉണ്ടെങ്കിൽ ബന്ധപ്പെടാം, ഫോറസ്റ്റ് ഓഫീസ് ഉണ്ടെങ്കിൽ ബന്ധപ്പെടാം, ലോക്കൽ പോലീസ് സ്റ്റേഷനിലും ബന്ധപ്പെടാം.
3: അതൊരു സംശയം ചോദിച്ചോട്ടെ. ഒരു 1000 പുറത്ത് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ മയക്കുമരുന്ന് കേസിന്. സ്വാഭാവികമായിട്ടും ജയിലില്ലാതെ ജാമ്യം കിട്ടില്ലേ? അവര് ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് വീണ്ടും ഇത് ഉപയോഗിക്കത്തില്ല എന്നുള്ളത് എന്താണ് ഉറപ്പ്?
0: അതിപ്പം ആർക്കെങ്കിലും ഇപ്പം പിടിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കോ അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന സർക്കാരിനോ മറ്റാർക്കെങ്കിലും ഇതിനകത്ത് ഒന്നും വല്ലതും പറയാൻ പറ്റുമോ? അവർ തന്നെ സ്വയം മനസ്സിലാക്കുക, അവരുടെ ആശ്രിതരായ രക്ഷിതാക്കൾ മറ്റുള്ളവരൊക്കെ അവർ ഇതിനകത്ത് മയക്കുമരുന്ന്

0: അതിന് അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ബന്ധപ്പെട്ട് ചികിത്സ കൊടുക്കുക, അവരെ തിരിച്ച് വീണ്ടും പഴയ ജീവിത രീതിയിലേക്ക് കൊണ്ടുവരിക, കുറേ കാലത്തേക്ക് അവരൊന്ന് ബന്ധുക്കൾ തന്നെ നിരീക്ഷിക്കുക. അല്ലാതെ പോലീസിനും വേറെ കാര്യമുണ്ട്, അവർ വീണ്ടും അതിനകത്ത് മറ്റൊരു കുറ്റത്തിലേക്ക് സമാനമായിട്ട് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഇരട്ടി ശിക്ഷ കൊടുത്തുകൊണ്ടും ഇരട്ടി ഫൈൻ അടിപ്പിച്ചുകൊണ്ടും വീണ്ടും ഇതിലേക്ക് വരാതിരിക്കാനുള്ള മാർഗങ്ങൾ അവർ ചെയ്യും. അപ്പം
1: വ്യാപാരികളാണ്, വ്യാപാരികളെ ചെയ്യും, ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവര് വീണ്ടും ഇത് തന്നെ അവരുടെ തൊഴിലായിട്ട് ചെയ്യും.
0: അത് പക്ഷേ വേറൊരു കാര്യമുണ്ട്, മറ്റു നിയമങ്ങളിലില്ലാത്തൊരു പ്രത്യേകത ഇതിനകത്തുണ്ട്. ഇതുകൊണ്ട് വ്യാപാരം ചെയ്ത് ആർജിച്ച സ്വത്തുക്കൾ എന്തു തന്നെയായിരുന്നാലും അത് സർക്കാരിന് പിടിച്ചെടുക്കാൻ പറ്റും,
1: കണ്ടുകെട്ടാവുന്നതാണ്.
0: പിന്നെ തീർച്ചയായിട്ടും കണ്ടുകെട്ടാം.
1: എനിക്ക് ഇവിടെ പരിചയമുള്ള ഒരാളുണ്ടായിരുന്നു, അതൊക്കെ ഇത് മരുന്ന് മയക്ക് മരുന്നര കേസില് പിടിച്ചു ജയിലിട്ടതായിരുന്നു.
0: ആ
1: കൊറോണ സമയത്ത് അത് വെളിയിൽ വിട്ടയച്ച്. ആ അയാളിപ്പം നല്ല നല്ല സാമ്പത്തിക ശേഷി, അല്ലെ വലിയ വീടുകൾക്ക് വെച്ച് നല്ല സുഖമായിട്ട് കഴിയാം.
0: ആ നമുക്കൊരു നമ്മുടെ നാട്ടിലെ നമ്മളിപ്പം റൂൾ ഓഫ് ലോ അല്ലേ, നാച്ചുറൽ ജസ്റ്റിസ് ഒക്കെ ഇല്ലേ, എല്ലാവർക്കും അവരവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു നിശ്ചിത പരിധി വരെ മാത്രമേ ഏതൊരു എത്ര തീവ്രമായ കേസിൽ ഉൾപ്പെട്ടാലും അവർക്ക് അവരുടേതായ ഒരു സമയം കഴിയുമ്പോൾ ജാമ്യം ലഭിക്കും. ഇപ്പോൾ 90 ദിവസത്തിനകത്ത് ബന്ധപ്പെട്ട് നമ്മൾ ചാർജ് ഷീറ്റ് കൊടുത്ത് മറ്റു കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അവർക്ക് സ്വാഭാവികമായ നീതി ലഭിക്കും. ആ അതാണ്, അതുപോലെ തന്നെയാണ് ഇതും. പക്ഷേ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇതിൻ്റെ തീവ്രത അളക്കുന്നത് ഇതിനകത്ത് കയ്യിൽ വച്ചിരിക്കുന്ന സാധനങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന ഈ സാധനങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ്. ഈ ക്വാണ്ടിറ്റിയും വേണം, ഈ സാധനങ്ങളുടെ ക്വാളിറ്റിയും വേണം. ചില ഇതെല്ലാം രാസപദാർത്ഥങ്ങളായിട്ടാണ് പരിണമിക്കുന്നത്. നമ്മളിപ്പം ഇപ്പം കെമിസ്ട്രി പഠിച്ച് അവർക്കറിയാൻ പറ്റും, ഇത് ഈഥെയ്ൻ്റെയും മീഥെയ്ൻ്റെയും ഡെറിവേറ്റീവുകളായിട്ടാണ് ഇത് വരുന്നത്. പല ബോയിലിംഗ് പോയിൻ്റിൽ ഇതിനകത്ത് സംസ്കരിച്ചെടുക്കുന്നു. പിന്നെ അതിനകത്ത് ഇതിനകത്ത് വീര്യം കൂട്ടുന്നതിന് വേണ്ടി മറ്റു ചില കാര്യങ്ങൾ, അസംസ്കൃത സാധനങ്ങളും കൂടി ചേർക്കുന്നു. അതാണ് മാരകമാകുന്നത്. പിന്നെ ഇതിനകത്ത് മെഡിസിൻ, നമുക്കിപ്പോൾ ഇതിനകത്ത് ഈ ഓസ്ട്രേലിയ ഒഴികെയുള്ള മറ്റ് ലോക രാജ്യങ്ങൾ ഇതെല്ലാം മയക്കുമരുന്നുകൾ നിരോധിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ മാത്രം ചെറിയ ഒരു ഇത്, അവിടെ മരുന്ന് സംസ്കരണത്തിനും അതുപോലെ മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഇത് ലീഗലായി, മറ്റിടത്തെല്ലാം ഇല്ലീഗലാണ്. അപ്പോൾ അങ്ങനെ വരുന്നതെന്ന് പറഞ്ഞാലും ഇതിനകത്ത് ചെറുതായിട്ടെങ്കിലും ചെറിയ ക്വാണ്ടിറ്റിയിലെങ്കിലും ഈ വേദന സംഹാരികളായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്, നമ്മുടെ ഈ അസുഖങ്ങൾ ഹെൽത്ത് കെയറിന് വേണ്ടി ഉപയോഗിക്കും. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ദുരുപയോഗം ചെയ്യുന്നത്. ഈവൻ ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് മുതൽ ബി ഫാം പഠിച്ച കുട്ടികൾക്ക്, അതുപോലെ തന്നെ MSc കെമിസ്ട്രി പഠിച്ച ആൾക്കാർക്ക്, റിസർച്ച് ചെയ്യുന്നവർക്ക്, ഇവർക്കൊക്കെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. ഏതൊക്കെ തരത്തിലുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. നമുക്ക് തന്നെ ഈ ആക്റ്റിൽ തന്നെ അതിനകത്ത് പ്രത്യേകം ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചാർട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കുന്നത് എല്ലാം ഈ ബെൻസീൻ്റെയും മീഥൈൽ ഈഥെയ്ൻ തുടങ്ങിയ സാധനങ്ങളുടെ ഡെറിവേറ്റീവായിട്ടാണ് വരുന്നത്. എല്ലാത്തിനും കെമിക്കൽ നെയിം ഉണ്ടെന്നുള്ളതാണ്. പക്ഷേ അത് സിന്തറ്റിക്കായിട്ട് നമ്മൾ ദുരുപയോഗം, മയക്കുമരുന്ന് നമ്മൾ ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറയുന്നത്, മയക്കുമരുന്നിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് ദുരുപയോഗമാണ്. അതാണ്
2: താങ്കൾ സൂചിപ്പിച്ചതുപോലെ പല കേസുകളും പിടിക്കപ്പെട്ടിട്ട് അത് 90 ദിവസം കഴിയും, അതിനകത്ത് തന്നെ കുറ്റപത്രം സമർപ്പിക്കാതെ വരുമ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിൽ വീണ്ടും ഇതേ തൊഴിലിൽ തന്നെ ഏർപ്പെടുന്നതിനുള്ള ഒരു അങ്ങനെയുള്ള ടെൻഡൻസിയും കൂടെ ഉണ്ടാവും. കാരണം ഇതിനകത്ത് നിന്നുള്ളൊരു പ്രോഫിറ്റും അല്ലെങ്കിൽ അവർക്ക് കൂടുതലൊരു വരുമാന മാർഗം അല്ലെങ്കിൽ വേറൊരു മാർഗത്തിലേക്ക് പോകാനുള്ളൊരു മടിയും ഒക്കെ കാരണം അതിന് പല കാരണങ്ങളും ഉണ്ടായേക്കാം. അപ്പോൾ ഈ 90 ദിവസത്തിനകത്ത് അല്ലെങ്കിൽ നിയമം നിഷ്കർഷിക്കുന്ന അതനുസരിച്ച് ഇതിന് ശക്തമായിട്ടുള്ള നടപടികൾ പിന്നീട് ഉണ്ടാവാതിരിക്കാനും പല കാരണങ്ങളും ഉണ്ടാവും. അതൊക്കെ എങ്ങനെയാണ് അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും?
0: നിയന്ത്രിക്കാൻ ഇപ്പം നമുക്ക് തന്നെ അറിയാമല്ലോ ഇത്തരത്തിലുള്ള കേസുകൾ പിടിച്ചതും മറ്റു കാര്യങ്ങളും ഒക്കെ കുറവാണ് എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇത് ഇത്തരം കേസുകൾ ഇല്ലാതിരുന്നത് അല്ല. അപ്പം ഫലപ്രദമായി അത് നേരിടാനായിട്ട് അന്ന് പറ്റിയിട്ടില്ല. അപ്പോൾ അത് പലരും എന്ത് ചെയ്തു, അതൊരു മറയാക്കിക്കൊണ്ട് അത് ദുരുപയോഗം ചെയ്ത് ഈ ക്യാഷ് ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അപ്പോൾ സ്വാഭാവികമായും ഇതിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള, കോളേജ് കുട്ടികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഇതിൻ്റെ വാഹകരായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതിന് തന്നെ പല, ഇപ്പം ഞങ്ങൾ പോലീസ് സ്റ്റേഷനുമായി ചില കാര്യങ്ങളിലൊക്കെ വക്കീൽ എന്ന നിലയിലൊക്കെ ബന്ധപ്പെടുമ്പോഴത്തേക്ക് പോലീസുകാർ പറയാറുണ്ട് ചിലയിടത്ത് ചില വാഹനങ്ങൾ കൊണ്ടുവച്ചിരിക്കും, 2-വീലർ മുതലുള്ള സാധനങ്ങൾ. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ആരാണോ അത് അതിനകത്ത് സാധനം കൊണ്ടുവന്ന് ചെറുതായിട്ട് വെച്ചിട്ട് അവരങ്ങ് പോകും, മറ്റേയാൾ ഒന്ന് ആരും

0: അറിയാത്ത കണക്ക് എടുത്തുകൊണ്ട് അങ്ങ് പോകും. അതുകൊണ്ടൊന്ന് വേറൊരു സ്ഥലത്ത് വെക്കുമ്പോൾ അത് എടുക്കേണ്ടവർ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ നോക്കണം. അപ്പം അതിൻ്റെ ആ ഒരു
1: വാഹനത്തിൻ്റെ നമ്പർ പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ.
0: ആ അപ്പം അങ്ങനെ ഓരോ ഓരോരോ അപ്പം ഇത് ഇതൊക്കെ ചില സ്ഥിരമായിട്ടൊരു വാഹനം ഒരിടത്ത് കൊണ്ട് വെക്കുകയും അതിനകത്ത് വേറൊരാൾ അവിടെ വരികയും എന്തോ അവിടെ വെക്കുകയും പിന്നെ എടുത്തുകൊണ്ട് പോവുകയും കാണുമ്പോഴത്തേക്കാണ് ചിലരിങ്ങനെ ഇത് കൊടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഒന്ന് വാഹനം എടുത്തുകൊണ്ട് പോകും, പിന്നെ അത് കഴിഞ്ഞ് മറ്റു കാര്യങ്ങൾ ചെയ്യാനാണ്. അപ്പം അങ്ങനെ ഒരു മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടൊരു വാഹനം പിടിച്ചാൽ അത് പിടിക്കുന്ന ഉദ്യോഗസ്ഥന് ഒത്തിരി കടമ്പകൾ ഉണ്ട്. ബന്ധപ്പെട്ട മേലധികാരി അറിയിക്കണം, അത് കഴിഞ്ഞിട്ടുടനെ മറ്റ് നോട്ടിഫിക്കേഷൻ കൊടുക്കണം, ഈ വാഹനം ആർടിഒയായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ RC ഓണർഷിപ്പ് ആരാണ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. ഇതിനിടക്ക് ആ നടപടിക്രമങ്ങളുടെ ആ ടൈമിനകത്ത് പല രാഷ്ട്രീയക്കാരോ വേറെ വല്ലവരോ സ്വാധീനമുള്ളവരോ വന്ന് അതിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടു. അപ്പോൾ ഒരു FIR പോലും ചിലപ്പോൾ ഇടാൻ ഇതിനകത്ത് NDPS Act അനുസരിച്ച് വളരെ കുറ്റകരമായ ഒരു ഇതാണെന്ന് പോലീസിന് തോന്നിയാൽ FIR പോലും ഇടാതെ തന്നെ അവർക്ക് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ പറഞ്ഞിട്ട് പോയി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും.
1: സമയം കിട്ടുന്നുണ്ട്.
0: മനസ്സിലല്ലേ? മറ്റതുപോലെ FIR ഇട്ട് ഇന്ന ഇന്ന ആൾക്കാരുടെ നിർദ്ദേശാനുസരണം കാത്തിരിക്കണമെന്നൊന്നുമില്ല. എങ്കിലും ഫലപ്രദമായി കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ ഇപ്പോൾ ഈ ഓപ്പറേഷൻ തൂഫാൻ വളരെ സക്സസ് ആയിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും അതിൻ്റെ പിന്നിലുള്ള ഈ ലാഭേച്ഛ, അത് തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ. ഇപ്പം നേരത്തെ ഒരു ശ്രോതാവ് ചോദിച്ചതുപോലെ ഇറങ്ങിയിട്ട് വീണ്ടും അത് അവരാവർത്തിക്കുന്നത് ഈ പ്രതിഫലം ലഭിക്കുന്നത് കൊണ്ടാണ്.
1: ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ആ നമസ്കാരം. ബാംഗ്ലൂരിനാണ് വിളിക്കുന്നത്.
1: ചോദിച്ചോളൂ.
0: ചോദിച്ചോളൂ.
2: നമസ്കാരം സാർ, ഞാനൊരു സംശയാറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ്. ഈ അടുത്ത കാലത്തായിട്ട് ഈ പത്രമാധ്യമങ്ങളിലും TVയിലൊക്കെ പല കൊലപാതകങ്ങളും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് കേട്ടു. ഇതില് പിടിക്കപ്പെടുന്ന പ്രതികൾക്ക് മയക്കുമരുന്ന് ശീലമുണ്ട് എന്ന് സംശയിക്കപ്പെടുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്കുള്ള സംശയം, ഇയാൾക്ക് മയക്കുമരുന്ന് ശീലം ഉണ്ടെങ്കിൽ ഇയാളുടെ ശിക്ഷയിൽ എന്തെങ്കിലും

0: തന്നെ കുറ്റകരമല്ലേ?
1: അതെ,
0: അപ്പൊ പിന്നെ അതിനകത്ത് ആനുകൂല്യം കൊടുക്കാൻ പറ്റുമോ? സ്വാഭാവികമായി ഒന്ന് ചിന്തിച്ചു നോക്കിയേ.
1: ശരിയാണ്. പക്ഷെ പലപ്പോഴും ഈ ഇയാൾക്ക് സ്വബോധമില്ലാതെ ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ കോടതിയിൽ നിന്നും ഇയാൾക്ക്
0: അതിപ്പോ ഞാനും വക്കീലല്ലേ, ഞങ്ങള് സാധാരണ പ്രതികൾക്ക് വേണ്ടി കയറുമ്പോൾ ഡിഫൻസ് ഒരു മെക്കാനിസം ഉണ്ടല്ലോ. എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടട്ടെ എന്ന് വിചാരിച്ച് പറയും, പക്ഷെ അത് കിട്ടണമെന്നില്ല. കാരണം വെച്ചാൽ ഇന്ന് അത് വ്യാപകമായ കുറ്റകരമായ ഒരു ഇതായിട്ട് വന്നിരിക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് കിട്ടത്തില്ല. പക്ഷെ അതേപോലെ ഈ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, അവര് ആരുടെയെങ്കിലും പ്രേരണയാൽ ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കും. കാര്യം സ്വന്തം മനസ്സോടുകൂടി ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് അത് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ ആരാണോ ആ ചാർജ് ഫ്രെയിം ചെയ്യുന്നത്, അവരുടെ നിരീക്ഷണത്തിൽ അതിനകത്ത് എന്തെങ്കിലും ബന്ധപ്പെടുത്തി വന്നാൽ അത് കോടതിയിൽ ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ ചിലപ്പോൾ ഉപയോഗപ്പെടും. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? അതുപോലെ 60 വയസ്സ് കഴിഞ്ഞ സീനിയർ സിറ്റിസൺസിനും ഇതുപോലുള്ള ചില ആനുകൂല്യങ്ങളുണ്ട്. കാരിച്ച ഇപ്പം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഈ ലൈഫ് സ്പാൻ അല്പം കൂടുതലാണ് എങ്കിലും ഇപ്പം 60 വയസ്സ് കഴിഞ്ഞവർക്കും ചിലപ്പോൾ ഈ സ്വബോധം നഷ്ടപ്പെട്ട് ഈ മറവിയൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പം അത് മുതലെടുത്തുകൊണ്ടാണ് ചില ആൾക്കാർ ഇദ്ദേഹത്തിനെ കരിയറാക്കുകയോ വേറെ ഏതെങ്കിലും തരത്തിൽ ഇതിനകത്ത് ഉൾപ്പെടുത്തിയാൽ അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ റിപ്പോർട്ടുകൾ, പൂർവ്വകാല മെഡിക്കൽ റിപ്പോർട്ടുകൾ ബന്ധുക്കൾ ഹാജരാക്കി ചിലപ്പോൾ ജാമ്യം എടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? ഉണ്ട്. പക്ഷെ അതിന് ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കണം. ഇദ്ദേഹം നേരത്തെ ഒരു എന്താണ് ഇദ്ദേഹം ഒരു ഒരു സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു ആളല്ല. അദ്ദേഹത്തിനെ ആരോ ഉപയോഗപ്പെടുത്തിയതാണ്, അദ്ദേഹത്തിന് മറവി രോഗമുണ്ട്, അതിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് പോകുന്നു എന്നൊക്കെ കാണിച്ചാൽ അതിനകത്ത് ചെറിയ ഒരു എക്സെപ്ഷൻ കിട്ടും. അത്രയേ ഉള്ളൂ കേട്ടോ.
1: അതെ അതെ. മയക്കുമരുന്നിന് അടിമയായ ഒരാൾക്ക് ശീലം, അടിമയായ ഒരാൾക്ക് ഇതിനുള്ള യാതൊരു ഇളവുകളില്ല എന്നാണ് സാർ പറഞ്ഞത്?
0: ഇല്ല, അദ്ദേഹത്തിന് പിന്നെ നിയമം കൊടുക്കുന്നത് മറ്റു കാര്യങ്ങൾ പറഞ്ഞാൽ അദ്ദേഹം അടിമയാണെങ്കിൽ അതിൽ നിന്ന്, ആ അടിമത്വത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഒരു ഇത് പറഞ്ഞല്ലോ, വിമുക്തി മിഷൻ ഉണ്ടല്ലോ, ആ വിമുക്തി മിഷൻ അതുപോലുള്ള മറ്റ് ഹോസ്പിറ്റലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കിയെടുക്കും. പിന്നെ മാത്രമല്ല, അദ്ദേഹം വളരെ ഇതിനകത്ത് അടിമയാണെങ്കിൽ, ഇതിനകത്ത് അടിമപ്പെട്ടു പോവുകയാണെങ്കിൽ സ്വാഭാവികമായ ഒരു മനസ്ഥിതി ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ കേസ് നടത്താനും പറ്റൂല. അപ്പൊ അദ്ദേഹത്തിനെ ഒരു അസൈലത്തിൽ കൊണ്ടുപോയി പാർപ്പിച്ച് പഴയ നിലപാടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമാണ് അദ്ദേഹത്തിനോട് കാര്യങ്ങൾ ചോദിക്കാനും പറ്റുക. അതാണ് തീർച്ചയായിട്ടും.
2: ഓക്കെ ആന്റോ, താങ്കൾ ബാംഗ്ലൂർ സ്ഥിരതാമസമാണോ?
0: ബാംഗ്ലൂർ ഒരു ഹബ്ബാണ് ഇതിന്റെ. അല്ല, ഇല്ലെന്നല്ല പറയുന്നത്. ഇപ്പം തന്നെ നമ്മുടെ കേരള സർക്കാർ തന്നെ കർണാടകത്തിന്റെയും ആന്ധ്രയുടെയും തമിഴ്നാടിന്റെയും സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്.
1: അത് ശരിയാണ് സാർ, പക്ഷെ നമ്മൾ ഈ കാണുന്ന വാർത്തകൾ മുഴുവൻ നമ്മുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ.
0: കേരളത്തിൽ പൊതുവേ ഇത് കൂടുതലാണെന്ന് നമ്മളും പറയുന്നുണ്ടല്ലോ.
1: ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിലാണ് ഇത് കൂടുതലുള്ളത്. ഇപ്പൊ ഈ തൂഫാൻ തുടങ്ങിയതിന് ശേഷം 10,700 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആകെ ജയിലുകളിൽ എണ്ണം 7,000 പേര് നമുക്ക് ജയിലിൽ പറയാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുന്നു ബാക്കിയുള്ളവരൊക്കെ?
0: അല്ല, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇപ്രാവശ്യം കേരളത്തിൽ ഞാനൊരു പൊതുപ്രവർത്തനം കൂടിയാണ്, അപ്പൊ അതുകൊണ്ട് എനിക്ക് നേരിട്ട് ബോധ്യമുണ്ട്. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ കേരളത്തിലെ ഗവൺമെന്റിന്റെ ഈ ഓപ്പറേഷൻ തൂഫാന് ശേഷം പശ്ചിമബംഗാളിലും ഒറീസയിലും ആസാമിൽ നിന്നും ഇവിടെ വന്ന തൊഴിലാളികൾ തിരിച്ചു പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല. മനസ്സിലായില്ലേ? കാരണം വെച്ചാൽ ഇവിടെ പഴയതുപോലെ നിന്ന് ജീവിച്ചു പോകാൻ പറ്റത്തില്ല, ഇത്തരം വിപണനങ്ങൾ നടത്തി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒത്തിരി
1: ഞാൻ പറഞ്ഞത് ശരിയാണ്. അല്ലല്ല സാറ് പറഞ്ഞു ബാംഗ്ലൂരാണ് ഇതിന്റെ, ബാംഗ്ലൂരിൽ നിന്നാണെന്നുള്ള ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ബാംഗ്ലൂർ ഏതാണ്ട് 35 വർഷം ജീവിക്കുന്ന ആളാണ്.
0: ആയിക്കോട്ടെ ആയിക്കോട്ടെ,
1: എനിക്കറിയാം. ഞാൻ എല്ലാ വാർത്തകളും നോക്കുന്നതാണ്. നാട്ടിലാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്.
0: അല്ല, വേറൊരു കാര്യമുണ്ട്. അതായത് കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളെ ദുരുപയോഗപ്പെടുത്തി വൻ ഓഫർ കൊടുത്ത് വിദേശത്ത്

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങം 24, ശകവർഷം 1948 ഭാദ്രം 18, 2026 സെപ്റ്റംബർ മാസം 9 തീയതി ബുധനാഴ്ച. ഇപ്പോൾ സമയം 4 കഴിഞ്ഞ് 30 മിനിറ്റും 30 സെക്കൻഡും. FM ബാൻഡിൽ 101.4 MHz-ൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. പതിവ് പോലെ ഇന്നത്തെ ചോദ്യത്തോടെ തന്നെ ആവട്ടെ ഇന്നത്തെ പരിപാടിയുടെയും തുടക്കം. ഇന്നലെ ചോദിച്ച ചോദ്യവും ഉത്തരവുമാണ് ആദ്യം. ചന്ദ്രൻ്റെ ഒരു വശം തന്നെ നാം എപ്പോഴും കാണുന്നതിന് കാരണമെന്താണ്? ഇതായിരുന്നു ഇന്നലെ ശ്രോതാക്കളോട് ചോദിച്ച ചോദ്യം. ഉത്തരം: ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നതിൻ്റെയും സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നതിൻ്റെയും എടുക്കുന്ന സമയം ഒന്നായതുകൊണ്ടാണ് നമ്മളെപ്പോഴും ചന്ദ്രൻ്റെ ഒരു വശം മാത്രം കാണുന്നത്. ഇനി ഇന്നത്തെ ചോദ്യം പറയട്ടെ. മൂന്നാർ മേഖല ഇപ്പോൾ നീലക്കുറിഞ്ഞി പൂക്കളാൽ സമൃദ്ധവും സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രവുമാണല്ലോ. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞിക്കാലത്ത് തേനീച്ചകൾ ശേഖരിക്കുന്ന തേനിന് കുറിഞ്ഞിത്തേൻ എന്നാണ് പേര് വിളിക്കുന്നത്. ഈ തേനിൻ്റെ സവിശേഷത എന്താണ്? ചോദ്യം ആവർത്തിക്കാം. മൂന്നാർ മേഖല ഇപ്പോൾ നീലക്കുറിഞ്ഞി പൂക്കളാൽ സമൃദ്ധവും സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രവുമാണല്ലോ. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന ഈ നീലക്കുറിഞ്ഞിക്കാലത്ത് തേനീച്ചകൾ ശേഖരിക്കുന്ന തേനിന് കുറിഞ്ഞിത്തേൻ എന്നാണ് പേര് വിളിക്കുന്നത്. ഈ തേനിൻ്റെ സവിശേഷത എന്താണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 5:40 അറിയിപ്പുകൾക്ക് മുൻപായി പറയാം.

ശ്രോതാക്കൾ ട്യൂൺ ചെയ്തിരിക്കുന്നത് ആകാശവാണിയുടെ ദേവികുളം സ്പൈസ് എഫ് എം 101.4. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ തേനിസൈ തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി കേൾക്കാം. ഈ പരിപാടിയിൽ ഇന്ന് ആദ്യം എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയും പാടിയ ഗാനമാവട്ടെ. ചിത്രം നക്ഷത്രം.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: ഇനി SP ബാലസുബ്രഹ്മണ്യവും PR സുശീലയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം നദിയായി തേടി വന്ന കടൽ.

ഈ ഗാനത്തോടെ തേനിസൈ തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി സമാപിക്കുന്നു. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇനി 5 മണിക്ക് ഹിന്ദി പാഠം കേൾക്കാം തിരുവനന്തപുരം റിലേ.

0: നമ്മളോട് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഉൻകേ സ്വപ്നയ്ക്ക് ഉത്തരാധികാരി ആജ് ഹം ഹെ. ഉത്തരാധികാരി എന്ന് പറഞ്ഞാൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ, റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർ നമ്മളാണ്, അതായത് ഇന്ത്യയിലെ യുവജനങ്ങളാണ്. ഇസ്ലേ ഹമാരാഭി അപ്ന ഏക്ക് സ്വപ്ന ഹേ. അതുപോലെ നമ്മൾക്കും ഒരു സ്വപ്നമുണ്ട്. ഇസീ സ്വപ്നയ്ക്ക് പ്രേരണാസേ ഹം ഉഡ്തേ ഹേം. ആ സ്വപ്നത്തിന്റെ പ്രേരണ കൊണ്ടാണ് നമ്മൾ എഴുന്നേൽക്കുന്നത്, ബൈട്ടേ ഹേം ഇരിക്കുന്നത്, ചൽത്തേ ഹേം നടക്കുന്നത്, കറങ്ങുന്നത് അല്ലെങ്കിൽ എഴുതുന്നത്, ഭാഷൺ ദേത്തേ ഹേം ഓർ കാം കാജ് കർത്തേ ഹേം. നമ്മളെ കുറിച്ച് എന്താണ് ഭാഷൺ കർണ എന്ന് വെച്ചാൽ പ്രസംഗിക്കുക എന്നാണ് അർത്ഥം. നമ്മുടെ ഓരോ പ്രവൃത്തികളും ആ സ്വപ്നം നേടുക എന്നുള്ളതിലാണ്. നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു. വഹ സ്വപ്നയ ആദർശിക്കാഹേ ഹം ചാത്തേ ഹേ ഏക് നയാ സർവാംഗീണ സ്വാധീൻ സമ്പന്ന സമാജ് ഓർ ഉസ് പർ ഏക് സ്വാധീൻ രാഷ്ട്ര. സർവാംഗീൺ എന്ന് പറഞ്ഞാല് എല്ലാ മേഖലയിലും സമഗ്രമായ. സ്വതന്ത്രതാ സമ്പന്നം എന്ന് വെച്ചാല് അതിന്റെ അർത്ഥം സ്വാതന്ത്ര്യം നിറഞ്ഞത്. സമാജ് എന്നാൽ സമൂഹം. സർവാംഗീൺ കാ മത്ലബ് ക്യാ ഹേ, എല്ലാ മേഖലയിലുമുള്ള സമഗ്രമായ. സ്വതന്ത്രതാ സമ്പന്ന
1: സ്വാതന്ത്ര്യം നിറഞ്ഞ
0: സമാജ്
1: സൊസൈറ്റി.
0: എല്ലാ മേഖലകളിലും സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന സമഗ്രമായ സമൂഹം, അതായിരുന്നു നേതാജിയുടെ സ്വപ്നമായിരുന്നത്. ഉസ് സമാജ് മേ വ്യക്തി സബ് ദൃഷ്ടിയോം സെ മുക്ത് ഹോ തഥാ സമാജ് കെ ദബാവ് സെ വഹ് മരേ നഹീം. അങ്ങനെയുള്ളൊരു സമൂഹത്തിലെ ഒരു വ്യക്തി എന്ന് പറയുന്നത് അവർക്ക് എല്ലാ തരത്തിലുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. അത് അവർക്ക് ചിന്തിക്കാനും അവർക്ക് എവിടെയും പോകാനും ഒക്കെയുള്ളൊരു സ്വാതന്ത്ര്യമുള്ള, സർവവും സ്വാതന്ത്ര്യം നിറഞ്ഞ ഒരു ഭാരതത്തെയാണ് സ്വപ്നം കണ്ടിരുന്നത്. ഉസ് സമാജ് മേ ജാതിഭേദ കാ സ്ഥാൻ നഹീം ഹോ. ജാതിഭേദം എന്ന് പറഞ്ഞാല് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വേർതിരിവ് നടത്തുക, അതൊന്നുമില്ലാത്ത ഒരു സമൂഹം. ഉസ് സമാജ് മേ നാരി മുക്ത് ഹോക്കർ സമാജ് ഏവം രാഷ്ട്രക്കെ പുരുഷോം കി തറ സമാൻ അധികാർ കാ ഉപഭോഗ കരേ. ആ സമൂഹത്തിലെ നാരി മുക്ത് ഹോക്കർ, നാരി എന്ന് പറഞ്ഞാൽ നാരിക്ക മത്ലബ് ക്യാ ഹേ, നാരി സ്ത്രീ, സ്ത്രീകൾക്ക് സർവ സ്വാതന്ത്ര്യം നേടണം, അല്ലെങ്കിൽ അവരും പുരുഷന്മാരെ പോലെ പുറത്തിറങ്ങി നടക്കുക, പുരുഷന്മാർ ചെയ്യുന്ന പോലുള്ള എല്ലാ ജോലികളും ചെയ്യുക, അങ്ങനെയുള്ള സമാനമായ ഒരു രാജ്യത്തെയാണ് സ്വപ്നം കണ്ടിരുന്നത്. രാഷ്ട്രക്ക് പുരുഷോം കി തര സമാൻ അധികാർ ക ഉപഭോഗകരി. ഉപഭോഗകരി എന്ന് വെച്ചാല് നമ്മളത് ഉപയോഗിക്കാൻ സാധിക്കുക എന്നാണ് അർത്ഥം. അതായത് പുരുഷന്മാർക്കുള്ള അതേ സ്വാതന്ത്ര്യം സ്ത്രീകൾക്കും കിട്ടണം. ഉപഭോഗക മത്ലബ് ഹേ
2: ഉപയോഗിക്കാൻ പറ്റണം.
0: ഓർ സമാജ് തഥാ രാഷ്ട്രക്കി സേവാമേ സമാൻ രൂപസേ ഹിസ്സാലേ. ഓർ സമാജ് തഥാ രാഷ്ട്രക്കി സേവ, സമാജ് എന്ന് പറഞ്ഞാല് സമൂഹം എന്നാണ് അർത്ഥം. രാഷ്ട്രക്കി സേവ മത്ലബ് രാജ്യത്തെ സേവിക്കുക. രാഷ്ട്രക്കി സേവാമേ സമാൻ രൂപസേ ഹിസ്സാലേ. ഹിസ്സാലേന മീനിങ് നമ്മള് പങ്കെടുക്കുക എന്നാണ് അർത്ഥം. ഓ സമാജ് മേ അർത്ഥ കി വിഷമത നാഹോ. അർത്ഥ കി വിഷമത, അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാമ്പത്തികമായിട്ട് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സമാജ് മേ അർത്ഥ കി വിഷമത നാഹോ. ഉസ് സമാജ് മേ പ്രത്യേക വ്യക്തി ശിക്ഷ ഓർ ഉന്നതി ക സമാൻ സുഅവസർ പായെ. അങ്ങനെയുള്ളൊരു സമൂഹത്തില് ഓരോ വ്യക്തികൾക്കും എന്തുണ്ടാവും, അവർക്ക് എഡ്യൂക്കേഷനും പിന്നെ അതുപോലെ ഉയർന്നു വരാനുള്ള തുല്യമായിട്ടുള്ള ഒരു അവകാശമാണ് ഉണ്ടാവുക. തോ ബച്ചോ അബ് മേ ഗൃഹകാരിക്ക് പ്രശ്ന ദൂങ്കി ആപ് ലിഖിയെ മേരാ സപ്ന വിഷയ പർ ആപ് അപ്നെ സപ്നയ്ക്ക് ബാരേമേ ലിഖർ ആനാ ചാഹി. ആജ് കി കക്ഷ ഹാം സമാപ്ത് കർത്തേ ഹേ. ധന്യവാദ് ബച്ചോ.
2: ധന്യവാദ് അധ്യാപിക ജി.
3: അഭി തക് ആപ് സുൻ രഹേ ഥേ ഹിന്ദി പാഠ്. അധ്യാപിക ഥേ അർച്ചന ടി ആർ. ഛാത്ര ഥേ ആദിദേവ് അഭിനന്ദ് പ്രശാന്ത്. ഇസി കെ സാത്ത് ആജ് കാ ഹിന്ദി പാഠ് യഹീം സമാപ്ത് ഹോതാ ഹേ. നമസ്കാർ.

ഈ 4-50-നുള്ള കാർഷിക ജീവനത്തിൽ വെള്ളത്തൂൽ ഗ്രാമപഞ്ചായത്തിലെ ആമക്കണ്ടത്തെ സമ്മിശ്ര കർഷകനായ രാജൻപിള്ള അരീക്കലിൻ്റെ കാർഷിക അനുഭവങ്ങൾ കേൾക്കാം ഇന്ന് 6-50-ന് കാർഷിക ജീവനത്തിൽ. അമൂല്യ ഗീതികൾ ലളിതഗാന പരിപാടി 7:35.

ഹൃദയരാഗങ്ങൾ ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശങ്ങളുടെ ആവശ്യപ്പെടുന്ന മലയാള ചലച്ചിത്രകാര പരിപാടി ഇന്ന് 10 മണിക്ക് കേൾക്കാം. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടുന്നതിനായി 8281200715 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശം അയക്കാവുന്നതാണ്. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമാണ് ന്യൂമോണിയ. വളരെ ചെറിയ പ്രായം മുതൽക്ക് തന്നെ ന്യൂമോണിയ ബാധിക്കുവാനുള്ള സാധ്യത കുട്ടികളിലേറെയാണ്. രോഗത്തെക്കുറിച്ചും രോഗസാധ്യതയെക്കുറിച്ചുമുള്ള മാതാപിതാക്കളുടെ തിരിച്ചറിവാണ് ഇതിൽ പ്രധാനമായും വേണ്ടത്. ന്യൂമോണിയ ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു രോഗമായതിനാൽ ഉടനടി തന്നെ ശരിയായ ചികിത്സ നൽകേണ്ടത് അത്യാവശ്യമാണ്. കുട്ടികളിലെ ന്യൂമോണിയ എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ ബെനറ്റ് സൈലം. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കുട്ടികളിൽ വളരെ പ്രധാനമായും കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നമായി ന്യൂമോണിയ മാറിക്കഴിഞ്ഞു. എന്താണ് ഈ കുട്ടികളിലെ ന്യൂമോണിയ?
2: ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ ഒരു ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ എന്നാണ് ഞങ്ങൾ സാധാരണ പറയുന്നത്. അതായത് നമുക്ക് ശ്വാസനാളത്തെയും ശ്വാസകോശത്തെയും ഒന്നിച്ച് ചേർത്ത് കഴിഞ്ഞാൽ രണ്ട് ഭാഗങ്ങളായിട്ട് തിരിക്കാം. ഒന്ന് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട്, എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊണ്ടയിലെ നമ്മുടെ അണ്ണാക്ക് എന്ന് പറയുന്ന ഭാഗം, അതിന് താഴോട്ട് വരുന്നതിനെയാണ് ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയുന്നത്. അതിന് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റും. ശരിക്കും ഇംഗ്ലീഷ് ഭാഷയിൽ, അതായത് ശാസ്ത്രീയമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പിഗ്ലോട്ടിസിൻ്റെ മുകളിലുള്ള ഭാഗത്തെയാണ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് എന്നും എപ്പിഗ്ലോട്ടിസിന് താഴെയുള്ള ഭാഗത്തെ ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് എന്നും പറയുന്നുണ്ട്. ഇനി ന്യൂമോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസകോശത്തിലെ പ്രശ്നമാണ്. നമുക്ക് ശ്വാസനാളമുണ്ട്, ശ്വാസകോശമുണ്ട്, രണ്ടും രണ്ടാണ്. ശ്വാസനാളം വഴിയാണ് ശ്വാസകോശത്തിലേക്ക് നമ്മുടെ എയർ നമ്മൾ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ ഓക്സിജൻ നമ്മൾ സ്വീകരിക്കുന്നത്. ശ്വാസകോശത്തിലെ പ്രശ്നമാണ് ന്യൂമോണിയ. എന്ത് സംഭവിക്കുന്നുവെന്ന് പറഞ്ഞാൽ, ശ്വാസകോശം കട്ടിയാകുന്നു. അതായത് വളരെ അധികം ബലൂൺ പോലുള്ള ഓരോ കോശങ്ങളെ ചേർത്ത് വെച്ചിരിക്കുന്നതാണ് ആൽവിയോലെ എന്ന് പറയുന്നത്. ബലൂണിനെ പോലെയാണ് ഈ ഓരോന്നിൻ്റെയും ഷേപ്പ് ഇരിക്കുന്നത്. ഇങ്ങനെ മൾട്ടിപ്പിളായിട്ടുള്ള ബലൂണുകൾ അല്ലെങ്കിൽ ആൽവിയോലകൾ ചേർന്നതാണ് ശ്വാസകോശം. ഈ സ്ഥലത്തിലോട്ട് ശ്വാസം എത്തുന്നത് അല്ലെങ്കിൽ എയർ എത്തുന്നത് ശ്വാസനാളം വഴിയാണ്. എയർ എത്തേണ്ട ഈ ആൽവിയോലൈ അല്ലെങ്കിൽ നമ്മുടെ ലങ്സ് അല്ലെങ്കിൽ ശ്വാസകോശത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോളിഡിഫിക്കേഷൻ സംഭവിക്കുന്നു, കട്ടിയാകുന്നു. എയറിന് പകരം ജലം കൊണ്ട് നിറയുന്നു എന്ന് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. അപ്പോൾ ജലം സാധാരണ സംഭവിക്കുന്നതല്ല, കാരണം അവിടെ എയറാണ് ഇരിക്കേണ്ടത്. എയറിരിക്കേണ്ട ഭാഗത്ത് ജലം, അതിനെയാണ് നമ്മളെല്ലാവരും കഫക്കെട്ടെന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ പലപ്പോഴും കഫക്കെട്ടെന്ന് പറയുന്നത് അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസിനെയാണ്. അതെല്ലാവരും ഈ കോമൺ ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ഒന്ന് ചുമച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും കഫക്കെട്ടായി. ശരിക്കുമുള്ള കഫക്കെട്ട് അതല്ല, ന്യൂമോണിയയാണ് നമുക്ക് ശരിക്കും കഫക്കെട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമെന്നുള്ളത്. കാരണം അത് ശ്വാസകോശത്തിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ഇനി ന്യൂമോണിയ തന്നെ പലതരം വകഭേദങ്ങളുണ്ട്. നമുക്ക് പറയാം, രണ്ട് പ്രധാന അണുക്കളാണ് ന്യൂമോണിയ ഉണ്ടാക്കുന്നത്. ഒന്ന് വൈറസും രണ്ട് ബാക്ടീരിയയും. കുട്ടികളിലൊക്കെ സാധാരണ

0: എപ്പോഴായിട്ടും കുറയാറുണ്ട്. ആരോഗ്യമുള്ള വ്യക്തികളിലും അത് സംഭവിക്കാറുണ്ട്. നമുക്കെപ്പോഴാണോ നമ്മുടെ പ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുന്നത്, ആ സമയങ്ങളിൽ ഏതെല്ലാം അണുക്കൾ നമ്മുടെ അന്തരീക്ഷത്തിലുണ്ടോ അവയെല്ലാം നമ്മളിലോട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ചും നമ്മളുമായിട്ട് സംസർഗം ചെയ്യുന്ന വ്യക്തികളിൽ അണുബാധ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പം വലിയ പ്രശ്നങ്ങളൊന്നും കാണുകയില്ല. എന്നാൽ ആ അണുക്കൾ നമുക്കത് ഡേഞ്ചറസ് ആകാം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിലോട്ട് ആ അണുക്കൾ വ്യാപിക്കുകയും അത് ന്യൂമോണിയയിലോട്ട് എത്തിക്കുകയും ചെയ്യാറുണ്ട്. ഇനി വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പം വൈറൽ ന്യൂമോണിയ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന ഒരു അസുഖമാണ്. ഉദാഹരണം നമുക്ക് പറഞ്ഞാൽ കോവിഡാണ്. കാരണം ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് കോവിഡാണ്. കാരണം കോവിഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അതൊരു വൈറസാണ്. അവിടെയും സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ വൈറസ് നമ്മുടെ ശരീരത്തിലോട്ട് അല്ലെങ്കിൽ ശ്വാസകോശത്തിലോട്ട് വരികയും അവിടെ സോൾഡിഫിക്കേഷൻ നടക്കുകയും അവിടുത്തെ ശ്വാസകോശത്തിൻ്റെ ഫങ്ഷൻസ് പ്രവർത്തനം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത് കട്ടിയാകുകയും ചെയ്യുന്നു. ശരിക്കും വായു സംസർഗമാണ് നമ്മുടെ ശ്വാസകോശത്തിൻ്റെ പ്രധാന ഉദ്ദേശം. അതായത് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുമ്പോൾ ശുദ്ധമായ വായു ശ്വസിക്കുകയും അശുദ്ധമായ വായു പുറത്തോട്ട് വിടുകയും ചെയ്യുന്ന ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ പ്രവർത്തനമാണ് ശ്വാസകോശം ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്ത് സംഭവിക്കുന്നു, ശ്വാസം എടുക്കാനോ വിടാനോ സാധിക്കുന്ന അവസ്ഥയിലല്ല. കാരണം അവിടെ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഫങ്ഷണലായിട്ടുള്ള ഓർഗനാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. കാരണം അത് കട്ടിയായിപ്പോയി. അങ്ങനെ ഏറിരിക്കേണ്ട സ്ഥാനത്ത് കട്ടിയാകുന്നത് കൊണ്ട് അത് ന്യൂമോണിയയിലോട്ട് വ്യാപിക്കുന്നു. ഇനി ബാക്ടീരിയയിലും ഇതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷേ കൂടുതലും പഴുപ്പിൻ്റെ അല്ലെങ്കിൽ പസ് ഫോർമേഷൻ എന്ന് പറയും, അതൊക്കെ കൂടുതൽ സംഭവിക്കുന്നത് ബാക്ടീരിയൽ ന്യൂമോണിയയിലാണ്. വൈറൽ ന്യൂമോണിയയിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. പലപ്പോഴും ശ്വാസം എടുക്കാനും വിടാനുമുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് മാത്രമേ ഉള്ളൂ ഈ വൈറൽ ന്യൂമോണിയയിലുണ്ടാകുന്നത്. രണ്ടിലും ലക്ഷണങ്ങൾ നമുക്ക് വലുതായിട്ട് മനസ്സിലാക്കാനായിട്ട് പ്രയാസമാണ്. എന്നിരുന്നാലും മുൻപുണ്ടായിരുന്ന രോഗലക്ഷണങ്ങളും ആ ഓരോ സമയത്തും രോഗപരിശോധനയും നടത്തുകയും അതിനോടൊപ്പം തന്നെ ചില എക്സ്റേയുടെ സഹായത്തോടുകൂടി നമുക്കിതിനെയും വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാറുണ്ട്.
1: സർ, ഒരു കുട്ടിക്ക് ന്യൂമോണിയ ബാധിച്ചാൽ എന്തെല്ലാം ലക്ഷണങ്ങളായിരിക്കും സാധാരണ കണ്ടുവരാറുള്ളത്?
0: എല്ലാ ന്യൂമോണിയയ്ക്കും, അത് വൈറലായാലും ബാക്ടീരിയയിലായാലും, സാധാരണ ആദ്യം സംഭവിക്കുന്നത് ചെറിയ ജലദോഷം പോലെ വരികയോ അല്ലെങ്കിൽ പനി വരികയോ അല്ലെങ്കിൽ ചെറിയ ചുമ വരികയോ ഒക്കെ ചെയ്യുകയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം അത് ഇതെല്ലാം അപ്പർ റെസ്പിറേറ്ററിയിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഇവിടെ വച്ച് നമ്മൾ ചികിത്സിച്ച് കഴിഞ്ഞാൽ ന്യൂമോണിയയിലോട്ട് എത്തേണ്ട ചാൻസ് കുറയും. ഇനി സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചികിത്സ കിട്ടാതെയോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ശരിയായ ചികിത്സ കിട്ടാതെയോ വരുന്ന കുട്ടികളിലെ ഈ രോഗം താഴോട്ട് സ്പ്രെഡ് ചെയ്യും. അതായത് എപ്പിഗ്ലോട്ടിസ് അല്ലെങ്കിൽ അണ്ണാക്കിന് താഴോട്ട് തന്നെ ഈ രോഗം സ്പ്രെഡ് ചെയ്യുകയും ശ്വാസകോശത്തിലോട്ട് വ്യാപിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ശ്വാസകോശത്തിൽ വ്യാപിച്ചു കഴിഞ്ഞാൽ ചുമ വേണമെന്നില്ല. പനി മിക്കവാറും കോമൺ ആയിട്ടുള്ള ഒരു ലക്ഷണമാണ്. പലപ്പോഴും നെഞ്ചുവേദനയും വളരെ കോമൺ ആയിട്ടുള്ള ഒരു ലക്ഷണമാണ്. ഇതിനു പുറമേ തന്നെ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നതിൻ്റെ എണ്ണം വളരെ കൂടാറുണ്ട്. അതായത് ഒരു കുഞ്ഞ് ജനിച്ച് ആദ്യത്തെ 2 മാസത്തിൽ ശ്വാസത്തിൻ്റെ എണ്ണമെന്ന് പറയുന്നത് ഏകദേശം 1 മിനിറ്റിൽ 60 അതിൽ താഴെയോ ആയിരിക്കും. 60 മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം എന്തോ പ്രശ്നമുണ്ട്, ടാക്കിപ്പിനിയ എന്നാണ് അതിനെ പറയുന്നത്. ഇനി 2 മന്ത്സ് മുതൽ 1 വയസ്സ് വരെ, 2 മാസം മുതൽ 1 വയസ്സ് വരെ 50 റെസ്പിറേറ്ററി റേറ്റിന് മുകളിൽ പോവുകയാണെങ്കിൽ അതിനെ നമുക്ക് ടാക്കിപ്പിനിയ എന്ന് പറയാം, അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസം കൂടുന്നു എന്ന് പറയാൻ പറ്റും. 1 വയസ്സിന് ശേഷം 5 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ 40 മുകളിൽ പോവുകയാണെങ്കിൽ റെസ്പിറേറ്ററി റേറ്റ് നമുക്ക് അത് ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസത്തിൻ്റെ എണ്ണം കൂടുന്നു എന്ന് പറയാം. അതായത് 60, 50, 40. സാധാരണഗതിയിൽ ഒരു ഓൾഡർ ചിൽഡ്രൻ എന്ന് ഉദ്ദേശിക്കുന്നത് 5 വയസ്സിന് മുകളിലുള്ള കുട്ടിയും കൂടാതെ അഡൽട്ട്സും, അവർക്കെല്ലാവർക്കും ശ്വാസോച്ഛ്വാസത്തിൻ്റെ എണ്ണം 1 മിനിറ്റിൽ 30 താഴെയായിരിക്കും. അപ്പം വളർന്ന കുട്ടിയായാലോ അഡൽട്ട് ആയാലോ 30 മുകളിൽ ഒരു റെസ്പിറേറ്ററി റേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, കുഞ്ഞിനെന്തോ ശ്വാസകോശത്തിനോ അല്ലെങ്കിൽ ശ്വാസനാളത്തിനോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിലേറ്റവും കൂടുതൽ ശ്വാസകോശത്തിന് പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഇത്രയും റേറ്റ് കൂടുന്നതായിട്ട് കാണുന്നത്. കൂടാതെ നെഞ്ചുവേദന, ഞാൻ ആദ്യമേ പറഞ്ഞു, കുഞ്ഞിന് ഡിസ്ട്രെസ് വരുന്നു, നടക്കാനൊന്നും പറ്റത്തില്ല. കാരണം നമുക്ക് ഈ നടക്കുമ്പോഴൊക്കെ അതൊരു എക്സസൈസാണ് അല്ലെങ്കിൽ എക്സേർഷനാണ്. ഇവിടെയെല്ലാം ഓക്സിജൻ്റെ ആവശ്യം നമുക്കുണ്ട്. പക്ഷേ ഓക്സിജൻ ആവശ്യം, ഓക്സിജൻ സ്വീകരിച്ച് നമ്മുടെ ശരീര കോശങ്ങളിലോട്ട് അത് എത്തിക്കേണ്ട ഒരു കടമ ശ്വാസകോശം ചെയ്യുന്നുണ്ട്. രക്തം വഴി ആദ്യം നമ്മൾ ശ്വാസം എടുക്കുന്നു, ശ്വാസകോശത്തിൽ ശുദ്ധീകരണം നടക്കുന്നു, അത് കഴിഞ്ഞിട്ട് നമുക്ക് രക്തത്തിലോട്ട് ആ ഓക്സിജൻ എത്തുകയും പല കോശങ്ങളിലോട്ടും ഈ ഓക്സിജൻ എത്തുകയും ചെയ്യുന്നു. ഈ ഫംഗ്ഷനാണ്.

0: ാണ് ഏറ്റവും പ്രധാന സ്ഥലത്ത് വെച്ച് തന്നെ നഷ്ടമാകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം കുഞ്ഞിന് തന്നെ നടക്കാനോ അല്ലെങ്കിൽ ഒരു എക്സസൈസ് ചെയ്യാനോ ചില സമയങ്ങളിൽ പിന്നെ കുളിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലോട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ഇതൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അവശതയിലോട്ടും എത്തും. പിന്നെ സാധാരണ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്താണ്? ഏതൊരു അസുഖത്തിനും കഴിക്കാൻ തോന്നാറില്ല, ക്ഷീണിതനായിട്ട് കിടക്കാറുണ്ട്. പ്രത്യേകിച്ചും കുട്ടികളിൽ അത് എളുപ്പമാണ് മനസ്സിലാക്കാനായിട്ട്. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അസുഖം ഒന്നുമില്ലെങ്കിൽ കുഞ്ഞ് കളിക്കും, എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെയായിരിക്കും നാം കാണുന്നത്. നേരെ മറിച്ച് അവശതയിലോട്ട് പോകുമ്പോൾ കുഞ്ഞ് കിടക്കും. അപ്പം ഒരു കുഞ്ഞ് കളിക്കുന്നുവെങ്കിൽ നമുക്ക് സന്തോഷിക്കാം, ഒരു കുഞ്ഞ് കിടക്കുന്നുവെങ്കിൽ ഒരിക്കലും സന്തോഷിക്കരുത്. കാരണം കുഞ്ഞ് റെസ്റ്റ് എടുക്കുകയല്ല, കുഞ്ഞിന് എന്തോ പ്രശ്നമുണ്ട്. സാധാരണ ഉറങ്ങുന്ന സമയം വ്യത്യസ്തമാണ്, അതിനെയല്ല ഈ ഉദ്ദേശിക്കുന്നത്. സാധാരണ ഉറങ്ങാത്ത സമയത്ത് കുഞ്ഞ് കിടക്കുന്നു വയ്യാതെ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സീരിയസ് ആയിട്ട് എടുക്കണം. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് അഞ്ച് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു കുട്ടിയെയും നമുക്ക് ഏതൊരു അസുഖത്തിനെയും അസസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഏറ്റവും താഴ്ന്ന പ്രായം, അതായത് ഒരു വയസ്സിന് മുമ്പേ ഉള്ള കുട്ടികളെ പറയുകയാണെങ്കിൽ ഈസിയാണ്. അതായത് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടയ്ക്ക് കരയണം, ഇടയ്ക്കിടയ്ക്ക് കളിക്കണം, ഉറങ്ങണം, പാല് വലിച്ചു കുടിക്കണം. കാരണം 6 മാസത്തിന് താഴെയുള്ളത് ബ്രസ്റ്റ് ഫീഡിങ് മാത്രമേ ഉള്ളൂ. പാല് വലിച്ചു കുടിക്കണം, മൂത്രം ഒഴിക്കണം. അപ്പോൾ കരയണം, കളിക്കണം, ഉറങ്ങണം, പാല് വലിച്ചു കുടിക്കണം, മൂത്രം ഒഴിക്കണം. ഇതിന് ഇക്വലൻ്റ് ആയിട്ട് നമുക്ക് ഓൾഡർ ചിൽഡ്രനെയും, അതായത് പ്രായമുള്ള കുട്ടികളെയും നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ കരയുന്ന സമയത്ത് ചിലപ്പോൾ എപ്പോഴും കരയണമെന്നില്ല, ആക്റ്റീവ് ആയിരിക്കുക. ബേസിക്കലി ഇത് ആക്റ്റീവ് ആയിരിക്കുന്ന ഒരു സ്റ്റേജിലോട്ട് പോകണം. അപ്പോൾ ഇങ്ങനെ ആക്റ്റീവ് ആയിട്ടൊരു കുഞ്ഞുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിൽ എന്തെങ്കിലും തടസ്സം, ഈ പറഞ്ഞ 5 കാര്യത്തിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണിക്കുകയാണെങ്കിൽ മനസ്സിലാക്കണം, കുഞ്ഞിനെന്തോ അസുഖമുണ്ട്. അതിനോടൊപ്പം തന്നെ നെഞ്ചുവേദന പറയുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ പനി വരുന്നുണ്ട്, അതിനോടൊപ്പം ക്ഷീണിതനാകുന്നുണ്ട്, വിളർച്ചയിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ ഡ്രൈനെസ്സിലോട്ട് നാക്കൊക്കെ പോകുന്നു, ഇതൊക്കെ അവസ്ഥയാണെങ്കിൽ നമുക്ക് ഒരു സിവിയർ ഡിസീസായിട്ട് തന്നെ കാണാൻ പറ്റും. കൂടാതെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഞാൻ പറഞ്ഞ പോലെ ടാക്കിപ്നിയ, അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസത്തിൻ്റെ എണ്ണം കൂടുക. അത് നോക്കാനായിട്ട് വളരെ സിമ്പിളായിട്ടൊരു കാര്യം ചെയ്താൽ മതി. വസ്ത്രമെല്ലാം മാറ്റിയിട്ട് കുഞ്ഞിൻ്റെ നെഞ്ചിൻ്റെയും വയറിൻ്റെയും മൂവ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ചലനം ശ്രദ്ധിച്ചാൽ മതി. ശ്വാസം എടുക്കുന്നതും വിടുന്നതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു വാച്ച് എടുത്ത് വെച്ച് ഏതൊരു പാരൻറ്റിനും അതിൻ്റെ എണ്ണം നോക്കാമെന്നുള്ളതേ ഉള്ളൂ, വലിയൊരു കാര്യമല്ല. ഞങ്ങളും ചെയ്യുന്നത് അത് തന്നെയാണ്. ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ഞാനും ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെ കുട്ടികളെ വസ്ത്രം മാറ്റി നോക്കിയിട്ട് നമ്മളൊന്ന് ശ്വാസോച്ഛ്വാസത്തിൻ്റെ എണ്ണം പരിശോധിച്ചാൽ വളരെ സിമ്പിളായിട്ട് തന്നെ പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷമാണ് നമ്മൾ ചെയ്യുന്ന അസസ്മെൻ്റ്. അസസ്മെൻ്റ് എന്ന് പറയുമ്പോഴും ഒന്ന് ക്ലിനിക്കൽ അസസ്മെൻ്റാണ്. ക്ലിനിക്കൽ അസസ്മെൻറ്റിൽ ഹിസ്റ്ററി ടേക്കിംഗ്, നമ്മുടെ ഹിസ്റ്ററി ചോദിക്കും, ഇതൊക്കെയാണ് കാര്യങ്ങളെന്ന്. അതിനുശേഷം ഫിസിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. ഫിസിക്കൽ എക്സാമിനേഷൻ നമ്മൾ ചെയ്യുമ്പോൾ മിക്കവാറും സ്റ്റെതസ്കോപ്പ് വെച്ച് തന്നെയാണ് നമ്മൾ ഏറ്റവും അവസാനമായിട്ട് ചെയ്യുന്നത്. അതിനു മുമ്പാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മളും അസസ് ചെയ്യും. ലുക്ക് വൈസ് കാണുന്നതിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കും. ഇനി സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ മിക്കവാറും ശ്വാസകോശത്തിലോട്ടുള്ള എയർ എൻട്രിയൊക്കെ കുറഞ്ഞിരിക്കും, അവിടുത്തെ മൂവ്മെൻറ്റ് കുറഞ്ഞിരിക്കും. മാത്രമല്ല ഉൾവലിയുന്ന രീതിയിൽ പലപ്പോഴും നെഞ്ചിൽ കാണും. അത് അമ്മമാർക്ക് മനസ്സിലാക്കാൻ പറ്റും, കുഞ്ഞിൻ്റെ ഉൾവലിയുന്നു, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ചെസ്റ്റിൻ്റെ താഴെ വയറ് ഉള്ളിലോട്ട് വലിയുന്നു. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കെന്ത് മനസ്സിലാക്കാൻ പറ്റും? ന്യൂമോണിയ ആണോ അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള എന്തോ ആണ്. ഇങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
1: സർ, നേരത്തെ സൂചിപ്പിച്ച ലക്ഷണങ്ങൾ കണ്ടാൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ്?
0: ഇതിൽ പ്രധാനമായിട്ട് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുകയും ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ കാണിക്കുകയും ചെയ്യുക. തൊട്ടടുത്ത ഡോക്ടറാണ് ഏറ്റവും നല്ല ഡോക്ടർ, അവരെ തന്നെ കാണിക്കുക.
1: കുട്ടികളിലെ ന്യൂമോണിയ എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ബെനറ്റ് സൈലത്തിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: നന്ദി, നമസ്കാരം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ തമിഴ് ചലച്ചിത്രകാരങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം SP ബാലസുബ്രഹ്മണ്യം പാടിയത്, ചിത്രം നല്ല കാലം പുറത്താച്ചു.

0: ഇനി മലേഷ്യ വാസുദേവൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം കാവലുക്ക് കേട്ടിക്കാറ്.
1: ഇതയം എറിയും കൊടുമൈ നടന്നതേ.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് പ്രക്ഷേപണത്തിൻ്റെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ആദ്യം പറയാം. മൂന്നാർ മേഖല ഇപ്പോൾ നീലക്കുറിഞ്ഞി പൂക്കളാൽ സമൃദ്ധവും സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രവുമാണല്ലോ. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞി കാലത്ത് തേനീച്ചകൾ ശേഖരിക്കുന്ന തേനിന് കുറിഞ്ഞിത്തേൻ എന്നാണ് പേര് വിളിക്കുന്നത്. ഈ തേനിൻ്റെ സവിശേഷത എന്താണ്? ഇതായിരുന്നു ശ്രോതാക്കളോട് ചോദിച്ച ചോദ്യം. ഉത്തരം പറയാം. കുറിഞ്ഞിത്തേനിന് സാധാരണ തേനിൽ നിന്നും വ്യത്യസ്തമായി കടും പച്ച കലർന്ന മഞ്ഞ നിറമോ കറുപ്പ് നിറമോ ആണുള്ളത്. പ്രത്യേക സുഗന്ധവും നേരിയ മധുരവുമാണ് ഇതിനുള്ളത്. വയറിലെ അസുഖങ്ങൾക്കും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും ആദിവാസി ജനവിഭാഗങ്ങളും പ്രാദേശിക നാട്ടുവൈദ്യന്മാരും ഈ തേൻ ഉപയോഗിച്ചു വരുന്നു.

ഇനി അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 5:45 സ്പോൺസേർഡ് പരിപാടി ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 വാർത്താവീക്ഷണം, 6:50 കാർഷിക ജീവനം, വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിലെ ആമക്കണ്ടത്തെ സമ്മിശ്ര കർഷകൻ രാജൻപിള്ള അരീക്കലിൻ്റെ കാർഷിക അനുഭവങ്ങൾ കേൾക്കാം, 7:30 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 അമൂല്യ ഗീതികൾ ലളിതഗാന പരിപാടി, 8:00 ചിത്രീകരണം, 8:30 പദ്ധതികൾ ജനന്മയ്ക്ക്, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്ര ഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം, 10:00 പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി, 9:30 പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി, 10:00 ഹൃദയരാഗങ്ങൾ. ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശങ്ങളിൽ ആവശ്യപ്പെട്ട ഇഷ്ടഗാന പരിപാടി. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടുന്നതിനായി സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8281 2005.

ഇനി നാളത്തെ പരിപാടികൾ. നാളെ വൈകുന്നേരം 4:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 5 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 5:15 സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, 5:30 നിയമവീഥി, 5:40 അറിയിപ്പുകൾ, 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻ വാണി, 7:10 ഹൈറേഞ്ച് വൃത്താന്തം, 7:30 സാഹിത്യവേള, 8:00 അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്ര ഗാനം, 9:15 മലയാള ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി,

ഈ 450 കാർഷിക ജീവനത്തിൽ വെള്ളത്തൂൽ ഗ്രാമപഞ്ചായത്തിലെ ആമക്കണ്ടത്തെ സമ്മിശ്ര കർഷകൻ രാജൻപിള്ള അരീക്കൽ തൻ്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് കേൾക്കാം. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളുമായി ലളിതഗാന പരിപാടി അമൂല്യ ഗീതികൾ 7:35. ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശങ്ങൾ ആവശ്യപ്പെട്ട സന്ദേശഗാന പരിപാടി ഹൃദയരാഗങ്ങൾ 10:00. ഇനി കാലാവസ്ഥ അറിയിപ്പ്. ദേവികുളത്ത് ഇന്ന് സുഖകരമായ കാലാവസ്ഥ അനുഭവപ്പെടും. പകൽ താപനില 25°C വരെയും വൈകുന്നേരം ഏകദേശം 15°C വരെയും ആയിരിക്കും കാലാവസ്ഥ. ഇന്ന് നേരിയ കാറ്റ് വീശുമെന്ന് പ്രതീക്ഷിക്കുന്നു. മണിക്കൂറിൽ 10 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശും. നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഏകദേശം 0.39 mm മഴയാണ് പ്രതീക്ഷിക്കുന്നത്. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു.

ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്ത പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഞാറ്റുവേല.
1: നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല,
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

മറ്റ് തൊഴിൽ മേഖലകളെ പോലെ തന്നെ കാർഷിക മേഖലയും തൊഴിലാക്കി മാറ്റിയവർ ധാരാളം നമുക്കു ചുറ്റുമുണ്ട്. വിദ്യാർത്ഥികളും വീട്ടമ്മമാരും അഭ്യസ്തവിദ്യരും പ്രവാസികളും യുവജനങ്ങളും തുടങ്ങി ജീവിതത്തിന്റെ നാനാതുറയിൽപ്പെട്ടവർ കൃഷിയെ, കാർഷിക മേഖലയെ വരുമാനമാർഗമാക്കി മാറ്റിയിരിക്കുകയാണ്.

നൂതന സാങ്കേതിക വിദ്യകളും കാലാനുസൃത മാറ്റങ്ങളും മനസ്സിലാക്കി മുന്നോട്ടു പോയാൽ മാത്രമേ ഈ രംഗത്ത് മികച്ച നേട്ടം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിനായി വിവിധ പരിശീലനങ്ങളും അറിവുകളും നേടുക എന്നത് പരമപ്രധാനമാണ്.

ഉൽപ്പന്നങ്ങൾക്ക് ഗുണനിലവാരം ഉറപ്പുവരുത്തുക, രോഗകീടബാധകൾക്കുള്ള പ്രതിവിധികൾ യഥാസമയം തന്നെ ചെയ്യുക, കൃത്യമായ വളപ്രയോഗം നടത്തുക തുടങ്ങി വിവിധ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്.

0: സസ്യങ്ങളിലെ രോഗകീടബാധ, പോഷകക്കുറവ് തുടങ്ങിയവ നിർണയിക്കുകയും പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കുകയും കൃഷിക്കാവശ്യമായ ഉപാധികൾ ലഭ്യമാക്കാൻ സഹായിക്കുകയും വിവിധ പരിശോധനകൾ സൗജന്യമായി നടത്തുകയും ചെയ്യുന്ന സ്ഥാപനമാണ് തിരുവനന്തപുരത്ത് കരമന നെടുങ്കാട് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രം. ഇവിടെ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന സസ്യ ആരോഗ്യ കേന്ദ്രമുണ്ട്. ഇതിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കാം.
1: ഗവേഷണത്തിനും ഗുണനിലവാരത്തിനുമായി ഹോർട്ടിക്കൾച്ചർ മിഷൻ നടപ്പിലാക്കി വരുന്ന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ, ഇതേക്കുറിച്ച് വിശദമാക്കുന്നത് കരമന പ്രവർത്തിക്കുന്ന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ സ്ഥാപനത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സജീന

കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തിരുവനന്തപുരത്ത് കരമനയ്ക്കടുത്ത് നെടുങ്കാട് പ്രവർത്തിക്കുന്ന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിനായി ഒരു സസ്യ ആരോഗ്യ ക്ലിനിക്ക് സ്ഥാപിക്കുവാനായി സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ 2018 സാമ്പത്തിക സഹായം അനുവദിച്ചിരുന്നു. സസ്യ ആരോഗ്യ ക്ലിനിക്കിന്റെ പ്രവർത്തനങ്ങൾക്കായി ഒരു പരീക്ഷണശാല അടങ്ങുന്ന ഒരു കെട്ടിടം, പരീക്ഷണങ്ങൾ നടത്തുവാൻ ആവശ്യമായ ഉപകരണങ്ങൾ, റിയേജന്റുകൾ, മറ്റ് അവശ്യ സാധനങ്ങൾ എന്നിവയ്ക്കായി ആകെ 22.5 ലക്ഷം രൂപയുടെ സാമ്പത്തിക സഹായമാണ് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ നൽകിയത്. 2020 കർഷകരുടെ രജിസ്ട്രേഷനും സാങ്കേതിക ഉപദേശങ്ങൾ നൽകുവാനുമായി മുറികൾ, പരീക്ഷണശാല എന്നിവ അടങ്ങിയ ഒരു ഇരുനില കെട്ടിടം സസ്യ ആരോഗ്യ ക്ലിനിക് പ്രവർത്തനത്തിനായി കരമനയിൽ സജ്ജമായി. തുടർന്ന് 2020 മുതൽ നിലവിൽ 2025 വരെയും കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന്റെ സംസ്ഥാന ആസൂത്രണ

0: പദ്ധതി വിഹിതത്തിന്റെ സാമ്പത്തിക സഹായത്തോടെ നാളിതുവരെയും യാതൊരു മുടക്കവും കൂടാതെ പ്രസ്തുത ക്ലിനിക്കിന്റെ പ്രവർത്തനങ്ങൾ തുടർന്നും നടപ്പിലാക്കി വരുന്നുണ്ട്. കേരളത്തിൽ കൃഷി ചെയ്യപ്പെടുന്ന പ്രധാന വിളകളിലെല്ലാം തന്നെ വിവിധ വളർച്ചാഘട്ടങ്ങളിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇവ വിളകളുടെ ഉൽപ്പാദനത്തെ പ്രതികൂലമായി ബാധിക്കാറുമുണ്ട്. ആയതിനാൽ സസ്യങ്ങളിലെ രോഗ കീടബാധ, പോഷകക്കുറവ്, മറ്റു പ്രശ്നങ്ങൾ എന്നിവ നിർണയിക്കുകയും ആവശ്യമായ പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കുകയും കൃഷിക്ക് ആവശ്യമായ ജൈവ ജീവാണു ഉപാധികൾ കർഷകർക്ക് ലഭ്യമാകാൻ സഹായിക്കുകയും ആവശ്യമായ മണ്ണ്, സസ്യ, ജലപരിശോധനകൾ സൗജന്യമായി നൽകുകയും ഒപ്പം കൃഷി അറിവുകൾ പകർന്നു നൽകാൻ ആവശ്യമായ പരിശീലനങ്ങൾ സംഘടിപ്പിക്കുകയും കാർഷിക സാങ്കേതിക വിദ്യകൾ അടങ്ങുന്ന ലഘു ലേഖകൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുക എന്നീ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉൾക്കൊണ്ടിട്ടാണ് സസ്യ ആരോഗ്യ ക്ലിനിക് പ്രവർത്തിച്ചു വരുന്നത്. നാളിതുവരെയായി കേരളത്തിലുടനീളമുള്ള 1500-ൽ പരം കർഷകർക്ക് നേരിട്ടും വിവിധ സാമൂഹ്യ മാധ്യമങ്ങൾ മുഖേനയും വിവിധ മേഖലകളിൽ പ്രാവീണ്യം നേടിയ ശാസ്ത്രജ്ഞർ അടങ്ങുന്ന ഒരു ടീമിന്റെ സഹായത്തോടുകൂടി വിളകളിലെ പ്രശ്ന പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കാൻ സാധിച്ചു. നിരവധി കൃഷിയിട സന്ദർശനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. കർഷകർക്ക് വിജ്ഞാനപ്രദമായ നിരവധി ലഘുലേഖകളും ഇതിനോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിവിധ പഞ്ചായത്തുകളിലായി വിള അധിഷ്ഠിത എഗ്രോ ക്ലിനിക്കുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കർഷകർക്കും കൃഷി ഉദ്യോഗസ്ഥർക്കും ആവശ്യാനുസരണം പുതിയ സാങ്കേതിക വിദ്യകളിലുള്ള പരിശീലനങ്ങളും സംഘടിപ്പിച്ചു. കൃഷിവകുപ്പിൽ കർഷകരുമായി നേരിട്ട് ഇടപഴകി കൃഷിയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നവരാണ് പെസ്റ്റ് സ്കൗട്ടുമാർ. തിരുവനന്തപുരം ജില്ലയിലെ 11 ബ്ലോക്കുകളിലുള്ള 20 പെസ്റ്റ് സ്കൗട്ടുകൾക്കായി എല്ലാ മാസങ്ങളിലും ഒരു ദിവസം കരമനയിൽ വെച്ച് കൃഷിയുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുവാനും അവയ്ക്ക് പരിഹാരമാർഗങ്ങൾ നൽകുവാനുമുള്ള സാഹചര്യവും ഒരുക്കി വരുന്നു. പ്രധാന വിളകൾക്ക് പുറമേ ധാരാളം മറുനാടൻ വിളകൾ നിലവിൽ കേരളത്തിൽ കൃഷി ചെയ്തു വരുന്നുണ്ട്. പുതുതായി ഇത്തരം വിളകളിലെല്ലാം കാണപ്പെടുന്ന കീടരോഗങ്ങളെ തിരിച്ചറിഞ്ഞ് കർഷകരിൽ അവയുടെ അവബോധം വളർത്തി അവയെ നിയന്ത്രിക്കുവാനുള്ള പ്രതിരോധ മാർഗങ്ങൾ കണ്ടുപിടിക്കുവാനുള്ള ശ്രമങ്ങളും നടത്തിവരുന്നു. കൃഷിയിടങ്ങളിൽ നിന്നും കണ്ടുവരുന്ന രോഗങ്ങളും അവയുടെ നിയന്ത്രണ മാർഗങ്ങൾ കണ്ടുപിടിക്കലും എന്നിവ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളുടെ പരീക്ഷണ വിഷയങ്ങളായി ഉൾപ്പെടുത്തി പരിഹാരമാർഗങ്ങൾ കണ്ടെത്തുവാനും ശ്രമിക്കുന്നുണ്ട്. ഇത്തരത്തിൽ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സാമ്പത്തിക സഹായത്തോടെ ആരംഭിച്ച് കേരള കാർഷിക സർവകലാശാലയുടെയും കൃഷി വകുപ്പിന്റെയും കൂട്ടായ പ്രവർത്തനങ്ങളോടെ കർഷകർക്ക് കൈത്താങ്ങായി പ്രവർത്തിക്കുന്ന ഒരു ഏക ജാലക സംവിധാനമായി മാറിയിരിക്കുകയാണ് കരമനയിലെ സസ്യ ആരോഗ്യ ക്ലിനിക്.
1: ഗവേഷണത്തിനും ഗുണനിലവാരത്തിനുമായി ഹോർട്ടിക്കൾച്ചർ മിഷൻ നടപ്പിലാക്കി വരുന്ന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ. ഇതേക്കുറിച്ച് വിശദമാക്കിയത് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ കരമന പ്രവർത്തിക്കുന്ന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ സ്ഥാപനത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സജീന.
2: ഇനി നമുക്ക് ഇവിടെ നിന്നും പരിശീലനം പൂർത്തിയാക്കിയ ശ്രീമതി അനീസ ജമാലിനെ പരിചയപ്പെടാം. പരിശീലനത്തെയും തുടർന്ന് കൃഷിയിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചുമെല്ലാം ഇവർ വിശദീകരിക്കുന്നു.

കുറ്റിച്ചൽ കൃഷിഭവൻ വഴിയാണ് സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിൽ ഒരു മാസ്റ്റർ ട്രെയിനിങ് നടക്കുന്നതായിട്ടുള്ള ഒരു പരസ്യം നമ്മുടെ കൃഷിഭവൻ വഴിയാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അതിൽ അപേക്ഷ നൽകുകയും അപ്പോൾ അതിൽ ഇൻ്റർവ്യൂ നടത്തി, അപ്പോൾ അതിൽ എന്നെ സെലക്ട് ചെയ്യുകയും അതിൽ ഞാൻ ജോയിൻ ചെയ്യുകയും ചെയ്തു. നമ്മുടെ സംയോജിത കൃഷി സമ്പ്രദായം, അതായത് നാല് തരത്തിലുള്ള സംയോജിത കൃഷി രീതികളാണ് അവിടെ മെയിനായിട്ട് ഉള്ളത്. വാഴ, നെല്ല്, തെങ്ങ്, അങ്ങനെയുള്ള കൃഷിയാണ്. ഈ ഓരോ കൃഷി രീതികളെക്കുറിച്ചും ജൈവ രീതിയിലുള്ള കൃഷി രീതികൾ, അതുപോലെ അതിൻ്റെ കീടനിയന്ത്രണങ്ങൾ, അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു ക്ലാസ്സുകളാണ് നമ്മളെ പ്രാക്ടിക്കൽ ഉൾപ്പെടെ തന്നുകൊണ്ടുള്ള ഒരു പഠന രീതിയായിരുന്നു അത്. രാവിലെ ഉള്ള ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോ കൃഷി രീതികളെക്കുറിച്ച് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്.

0: ഉച്ചയ്ക്ക് ശേഷം പ്രാക്ടിക്കൽ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നതിൽ പുറമേ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് കൂടുതൽ നമുക്ക് ഓർമ്മ നിൽക്കുന്നത്. അപ്പോൾ ഈ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അതൊരിക്കലും മറക്കില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് പ്രാക്ടിക്കൽ ചെയ്ത് പഠിപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് അത് ഒരിക്കലും നമ്മുടെ മറക്കില്ല. നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ ഈ കൃഷി രീതികളെല്ലാം നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റും. കഴിഞ്ഞ ഒരു 20 വർഷം കൊണ്ട് ജൈവ രീതിയിൽ ഞാൻ ടെറസിൽ മട്ടുപാവ കൃഷിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നൊക്കെ ഞാൻ ഈ എനിക്ക് കൃഷിക്ക് വേണ്ടിയിട്ട് വളങ്ങൾ, ജൈവ വളങ്ങൾ വളക്കടകളിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് ഇരുന്നത്. ഈ ക്ലാസ്സിന് ശേഷം എനിക്ക് ഈ പഠിച്ച എല്ലാ വളങ്ങളും തന്നെ സ്വന്തമായിട്ട് ചെയ്ത് എൻ്റെ കൃഷിയിൽ എനിക്ക് ഉൾപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഗുണമെന്ന് പറയുന്നത്. അതിനുശേഷം കുറ്റിച്ചൽ കുടുംബശ്രീ CDS എനിക്ക് ഒരു CRP ആയിട്ട് ഉള്ള ഒരു വേക്കൻസി വന്നപ്പോൾ അതെനിക്ക് ലഭിച്ചു. കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത വനിതാ കർഷകർ, 4 പേര് ചേർന്നിട്ടുള്ള വനിതാ കർഷകരെ ഗ്രൂപ്പുകളായിട്ട് എടുക്കും. അപ്പോൾ ഈ ഗ്രൂപ്പുകൾക്ക് അവർക്ക് സംശയങ്ങൾ, അവർക്ക് ക്ലാസ്സുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഉള്ളൊരു അവസരം ഈ ഒരു ക്ലാസ് കഴിഞ്ഞതുകൊണ്ട് എനിക്ക് അത് നല്ല രീതിയിൽ തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം സ്വന്തമായിട്ട് ഈ വളങ്ങളെല്ലാം ഉണ്ടാക്കാൻ പഠിച്ചത് കൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു ലാഭം ഉണ്ടായി. പിന്നെ പൂർണ്ണമായും ജൈവ രീതിയിൽ തന്നെ എന്നുള്ള ഒരു ഉറപ്പ് എനിക്കുണ്ട്. വിളവ് കൂടുതൽ കിട്ടും, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഈ ഒരു ക്ലാസ് കൊണ്ട് തന്നെയാണ് എനിക്ക് നേട്ടമുണ്ടായത്. ഈ കോഴ്സ് ഫ്രീ ആയിട്ടായിരുന്നു, നമുക്ക് TA യും DA യും എല്ലാം ഉണ്ടായിരുന്നു. ആഴ്ചയിൽ 3 ദിവസമായിരുന്നു ക്ലാസ്, പൂർണ്ണമായും സൗജന്യമായിരുന്നു. ക്ലാസ് കഴിഞ്ഞപ്പോൾ നമുക്ക് ചെറിയൊരു എക്സാമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെ നമുക്ക് എത്രത്തോളം അറിവ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു പരീക്ഷ നടത്തി. അതും എല്ലാവർക്കും നന്നായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. സർട്ടിഫിക്കറ്റും കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും തന്നെ നല്ല ഒരു ബെനിഫിറ്റ് തന്നെയാണ്. എൻ്റെ കാര്യം പറയാൻ 100% എനിക്ക് ഈ ഒരു കോഴ്സ് പഠിച്ചത് കൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു വലിയൊരു മുതൽക്കൂട്ടാണ്.
1: കരമനയിലെ സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും പരിശീലനം ലഭിച്ച ശ്രീമതി അനീസ ജമാലാണ് ഇതുവരെ വിശേഷങ്ങൾ പങ്കുവച്ചത്. നല്ലൊരു കർഷകനാകണമെങ്കിലും സംരംഭകനാകണമെങ്കിലും തികഞ്ഞ പരിശീലനം ആവശ്യമാണ്. SHM ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന ഇത്തരം കേന്ദ്രങ്ങൾ കാർഷിക രംഗത്ത് ചുവടുറപ്പിച്ചവർക്ക് പുത്തൻ അറിവുകളാണ് പകർന്നു നൽകുന്നത്.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു.
0: കേരള കർഷകൻ ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471-231-4358.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫും ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ.
2: പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന തുടർച്ചയായ ഘട്ടങ്ങളിലൂടെ ഇന്ത്യയിലെ

0: ഏറ്റവും പരിവർത്തനാത്മകമായ ക്ഷേമ ഇടപെടലുകളിൽ ഒന്നായി നിലകൊള്ളുന്നു. പ്രകൃതിദത്ത പാചക ഇന്ധനം എന്ന വാഗ്ദാനം ഇന്ത്യയിലെ സാമ്പത്തികമായി പിന്നാക്കം നൽകുന്ന കുടുംബങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കി മാറ്റിയ പദ്ധതിയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന. പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം നടപ്പിലാക്കുന്ന ഈ പദ്ധതി രാജ്യത്തുടനീളമുള്ള സ്ത്രീകളെ ഉൾക്കൊള്ളുന്നതും ആരോഗ്യബോധമുള്ളതുമായ ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിലേക്കും പരിണമിച്ചു. ഉയർന്ന മാനുഷിക വികസന സൂചികകളാലും ആരോഗ്യ സംരക്ഷണ മാനദണ്ഡങ്ങളാലും പൌര അവബോധം കൊണ്ടും വേറിട്ടു നിൽക്കുന്ന കേരളത്തിൽ ഉജ്ജ്വലയുടെ ഏറ്റവും പുതിയ വിപുലീകരണം 100% പുകരഹിത ജീവിതം കൈവരിക്കുന്നതിനുള്ള അനിവാര്യ നടപടിയായി മാറുന്നു. യോഗ്യരായ സ്ത്രീകൾക്ക് ഡെപ്പോസിറ്റ് ഫ്രീ LPG കണക്ഷൻ ലഭിക്കും. 14.2 kg അല്ലെങ്കിൽ 5 kg സിലിണ്ടർ, BIS സ്റ്റാൻഡേർഡ് ഉള്ള 2 ബർണർ സ്റ്റൌ, റെഗുലേറ്റർ, ഹോസ് പൈപ്പുകൾ എന്നിവ ചെലവുകളില്ലാതെ ലഭിക്കും. തുടർച്ചയായ ഉപയോഗം ഉറപ്പാക്കുന്നതിന് കേന്ദ്ര സർക്കാർ ഒരു റീഫില്ലിന് 300 രൂപ എന്ന ലക്ഷ്യത്തോടെയുള്ള ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സബ്സിഡി നൽകുന്നു. ഇത് പ്രതിവർഷം 12 റീഫില്ലുകൾക്ക് വരെ ലഭിക്കും. ആനുകൂല്യം നേരിട്ട് വീട്ടുടമസ്ഥയുടെ ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൌണ്ടിലേക്കാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. കൂടാതെ കാര്യക്ഷമമായ ഡിജിറ്റൽ ഡോക്യുമെന്റേഷനും സെൽഫ് ഡിക്ലെയർഡ് രേഖകളും കൊണ്ട് കഠിനമായ പേപ്പർ വർക്കുകൾ ഇല്ലാതെ വേഗത്തിൽ കണക്ഷൻ അനുവദിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗാർഹിക LPG ഉപയോഗിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. അതുകൊണ്ടുതന്നെ ഏറ്റവും പുതിയ ഘട്ടം നേരിട്ട് ലക്ഷ്യമിടുന്നത് ജനസംഖ്യാപരവും ഭൂമിശാസ്ത്രപരവുമായി പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളെയാണ്. വയനാട്, ഇടുക്കി, പാലക്കാട്ടെ അട്ടപ്പാടി, പത്തനംതിട്ടയിലെ ഉൾപ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ സാമൂഹിക സാമ്പത്തിക പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഈ പദ്ധതി ഒരു അനുഗ്രഹമായി മാറിയിരിക്കുന്നു. വിറകിനും തൊണ്ടിനും പകരം പാചകവാതകം ഉപയോഗിക്കുന്നതിലൂടെ വനത്തിൽ നേരിടാവുന്ന അപകടങ്ങളിൽ നിന്നും പുകയിൽ നിന്നും സ്ത്രീകൾക്ക് മുക്തി ലഭിക്കുന്നു. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയിലെ ഒരു അനിവാര്യ ഘടകമായിരിക്കുന്ന അതിഥി തൊഴിലാളികൾക്ക് ഉജ്ജ്വല യോജന അനുഗ്രഹമാണ്. മുൻപ് താമസിക്കുന്ന സ്ഥലത്തെ റേഷൻ കാർഡ് ആവശ്യമായിരുന്നതിനാൽ അതിഥി തൊഴിലാളികൾക്കും കുടുംബത്തിനും അംഗീകൃത ഗാർഹിക പാചകവാതകം ലഭിച്ചിരുന്നില്ല. പുതുക്കിയ വ്യവസ്ഥകൾ പ്രകാരം കേരളത്തിൽ താമസിക്കുന്ന കുടിയേറ്റ കുടുംബങ്ങൾക്ക് സംസ്ഥാനം നൽകുന്ന റേഷൻ കാർഡ് ഇല്ലാതെ ലളിതമായ ഒരു സ്വയം അഡ്രസ് പ്രഖ്യാപനത്തിലൂടെ തന്നെ ഉജ്ജ്വല കണക്ഷൻ ലഭിക്കും. ഈ പരിഷ്കാരം കേരളത്തിലെ നിർമ്മാണ ഉൽപാദന കാർഷിക മേഖലകളിലായി ജോലി ചെയ്യുന്ന 1000 കണക്കിന് അതിഥി തൊഴിലാളികൾക്ക് സാമൂഹ്യ സുരക്ഷയും മാന്യമായ ജീവിത സാഹചര്യങ്ങളും നൽകിയിട്ടുണ്ട്. ഈ പദ്ധതിയുടെ ആരോഗ്യ പാരിസ്ഥിതിക നേട്ടങ്ങൾ കേരളത്തിന്റെ പൊതുജനാരോഗ്യ ലക്ഷ്യങ്ങളുമായി അടുത്തു നിൽക്കുന്നു. ഖര ബയോമാസും കരിയും ഒഴിവാക്കുന്നത് കാർബൺ മോണോക്സൈഡ് പോലുള്ള ദോഷകരമായ വായുമലിനീകരണ വസ്തുക്കളെ ഇല്ലാതാക്കുന്നു. ഇത് വിട്ടുമാറാത്ത ശ്വാസകോശ രോഗങ്ങൾക്കും നേത്ര അണുബാധകൾക്കും ശൈശവ ആരോഗ്യ സങ്കീർണതകൾക്കും ഗണ്യമായ കുറവ് വരുത്തുന്നു. വ്യാപകമായ LPG ഉപയോഗം പ്രാദേശിക വനനശീകരണം ലഘൂകരിക്കുകയും ഇൻഡോർ കാർബൺ ഫുട്പ്രിന്റ്സ് കുറയ്ക്കുകയും പശ്ചിമഘട്ടത്തിന്റെ ദുർബലമായ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന് സംഭാവന നൽകുകയും ചെയ്യുന്നു. ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നിവ ഉൾപ്പെടുന്ന സജീവ വിതരണ ശൃംഖലയാണ് സംസ്ഥാനത്തെ ലോജിസ്റ്റിക് വിന്യാസത്തെ ശക്തിപ്പെടുത്തുന്നത്. സുരക്ഷാ ക്യാമ്പയിനുകൾ, ഗ്യാസ് ഉപകരണങ്ങൾ പരിചിതമല്ലാത്ത വീടുകൾക്ക് സുരക്ഷിതമായും ആത്മവിശ്വാസത്തോടെയും അവ പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കമ്പനികൾ ഉറപ്പാക്കുന്നു. ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ വീടുകൾ ആരോഗ്യത്തോടെ സുരക്ഷിതമായി സാമൂഹിക ശാക്തീകരണം തുടരുന്നതിന് ഈ പദ്ധതി ഊർജം നൽകുന്നു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.
1: പകലൊക്കെ സഞ്ചരിച്ച് ദിഗന്ധങ്ങളെ പരിപൂതമാക്കിയ ശേഷം ആദിത്യന്റെ കിരണങ്ങൾക്കൊപ്പം മുനിയുടെ ധേനുവും മടങ്ങി. ആശ്രമത്തിലേക്ക് തിരിച്ചുപോരുന്ന നന്ദിനിയെ ദിലീപൻ ഭക്തിയോടെ പിന്തുടർന്നു.

0: മധ്യമലോകപാലഹ പാം അന്വക് യയൗ. സ്വർഗം, ഭൂമി, പാപാളം ഇവയാണ് ത്രിലോകങ്ങൾ. സ്വർഗം മുകളിൽ, പാപാളം താഴെ, നടുക്കുള്ളത് ഭൂമി, മധ്യമലോകം. ഭൂമിപാലൻ ദിലീപൻ അവളെ പിന്തുടർന്നു. അന്വക് അവ്യയമാണ്, അന്വക് യയൗ അനുഗമിച്ചു. നന്ദിനിയുടെ വിശേഷണം: ദേവതാപിത്രാതിഥിക്രിയാർത്ഥാം താം. ദേവതമാർക്കും പിതൃക്കൾക്കും അതിഥികൾക്കുമുള്ള ക്രിയകൾക്ക് വേണ്ടിയുള്ളവൾ. യാഗാദി കർമ്മങ്ങളാണ് ദേവതമാർക്കുള്ള ക്രിയകൾ. യാഗത്തിന് ആവശ്യമായ ക്ഷീരം, കൃതം തുടങ്ങിയവ നൽകാൻ നന്ദിനി വേണം. പിതൃകർമ്മങ്ങൾ ശ്രാദ്ധാദികൾ, അതിൻ്റെ അനുഷ്ഠാനത്തിനും ഗോവ് അനിവാര്യമാണ്. അതിഥികളെ സൽക്കരിക്കണം. പാല്, വെണ്ണ, നെയ്യ് എന്നിവ കൊണ്ടുണ്ടാക്കുന്ന വിഭവങ്ങളാകും അതിഥി സൽക്കാരത്തിനുള്ളത്. അതിനും നന്ദിനി തന്നെ വേണം. ആശ്രമത്തിൽ ദേവതമാരുടെയും പിതൃക്കളുടെയും അതിഥികളുടെയും കാര്യങ്ങൾ നിർവഹിക്കുന്നവളാണ് നന്ദിനി. അവളുടെ സാന്നിധ്യം ആശ്രമത്തിൽ അനിവാര്യമാണ്. വസിഷ്ഠന് സായന്തന പൂജകൾ ചെയ്യാൻ സമയമായി. അതുകൊണ്ടാണ് ധേനു ആശ്രമത്തിലേക്ക് മടങ്ങിയത്. ആ ധേനുവിനെ രാജാവ് അനുഗമിച്ചു. ശ്രദ്ധയെ അനുഷ്ഠാനം എന്ന പോലെ എന്ന് അത്യുദാത്തമായ ഒരു ഉപമ. വിധി പോലെയുള്ള അനുഷ്ഠാനം ശ്രദ്ധയെ ശ്രേയസ്കരമാക്കുന്നു. നല്ലത് ചെയ്താൽ ശ്രേയസ്സുണ്ടാകുമെന്ന ആന്തരികമായ ധർമ്മബോധമാണ് ശ്രദ്ധ. അന്തരംഗമാണത്, പ്രത്യക്ഷമല്ല. ഇവിടെ നന്ദിനി ഉടലെടുത്ത ശ്രദ്ധയാണെന്ന് കവി ഉത്പ്രേക്ഷിക്കുന്നു. പിന്തുടരുന്ന ദിലീപനോ വിധി പോലെ ആചരിക്കപ്പെടുന്ന അനുഷ്ഠാനവും. അമൂർത്തമായതിൻ്റെ സാക്ഷാത്കാരമാണ് ധേനു. അനുഷ്ഠാനം മൂർത്തരൂപവും. ശ്രാദ്ധാതിഥിക്രിയകൾ യാഗം ഇവയ്ക്കു വേണ്ടോരാധേനുവിൻ്റെ പിറകെ നടകൊണ്ടു ഭൂപൻ. ആ ധാർമ്മികാഭിമതനാൽ വിധിയൊത്ത സാക്ഷാൽ ശ്രദ്ധയ്ക്ക് തുല്യത കലർന്ന് അവളും വിളങ്ങി എന്ന് കുണ്ടൂരിൻ്റെ ഹൃദ്യമായ പരിഭാഷ.
1: ആലാപനം ഡോക്ടർ ജി ജോൽസ്ന. നിർവഹണം ശ്രീകുമാർ മുഖത്തല. സഹായം ടീന ജോജു. കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ. ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.

0: എല്ലാ വർഷവും നിങ്ങളുടെ സമ്മർഷ്വേഡിന്റെ 10% ആജീവനാന്തം വാർഷിക വരുമാനമായിട്ട് ലഭിക്കുന്നതും ഹ്രസ്വവും സൗകര്യപ്രദവുമായിട്ടുള്ള പേയ്മെന്റ് നിബന്ധനകൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പോളിസി അറിയാമോ?
1: പിന്നല്ലാതെ LIC യുടെ ജീവൻ ഉത്സവം.
0: അപ്പൊ പോളിസി

0: ലോൺ, ടാക്സ് സേവിംഗ്, ഡെത്ത് കവർ, അതൊക്കെയോ?
1: ഒരു സംശയം വേണ്ട, LIC യുടെ ജീവൻ ഉത്സവം തന്നെ.
0: ഇതെല്ലാം ഒരു പോളിസിയിൽ, ഓൾറൗണ്ടർ തന്നെ.
1: ഇനി ആഘോഷിക്കാം നിങ്ങളുടെ സന്തോഷങ്ങൾ LIC ജീവൻ ഉത്സവനോടൊപ്പം. ഏവരുടെയും വിശ്വാസം LIC യുടെ ഗ്യാരണ്ടിയും. കൂടുതൽ വിവരങ്ങൾക്കും നിബന്ധനകൾക്കും സെയിൽസ് ബ്രൗഷർ ശ്രദ്ധയോടെ വായിക്കുക.
2: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
3: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
2: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI യുടെ ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
4: ഇന്ന് 6:50 കാർഷിക ജീവനത്തിൽ വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിലെ ആമക്കണ്ടത്തെ സമ്മിശ്ര കർഷകൻ രാജൻപിള്ള അരിക്കൽ തൻ്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് കേൾക്കാം. ഇന്ന് 6:50 കാർഷിക ജീവനത്തിൽ.

0: എൽ ഐ സിയുടെ ന്യൂ ജീവൻ ശാന്തി പോളിസി. ഒരിക്കൽ പ്രീമിയം തുക അടച്ചാൽ നേടൂ ഉറപ്പായ ആജീവനാന്ത ആന്യൂറ്റി. LIC ഹാർപ്പൽ ആപ്കെ സാത്ത്. അപകട സാധ്യതാ ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന പ്രമാണം ശ്രദ്ധാപൂർവ്വം വായിക്കുക.
1: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ നിശ്ചയദാർഢ്യം.
2: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരേ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൌരവ് കെ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 9,50,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

0: ലളിതഗാന പരിപാടി അമൂല്യഗീതികൾ ഇന്ന് 7:35 കേൾക്കാം. പ്രത്യേക മലയാള ചലച്ചിത്ര ഗാന പരിപാടി 9:30. ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശങ്ങൾ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങളുമായി ഹൃദയരാഗങ്ങൾ രാത്രി 10 മണിക്ക് കേൾക്കാം. ഹൃദയരാഗങ്ങൾ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടുന്നതിനായി 8281200705 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശം അയയ്ക്കുക.
1: എല്ലാ വർഷവും നിങ്ങളുടെ സമ്മർ ഷെഡിന്റെ 10% ആജീവനാന്തം വാർഷിക വരുമാനമായിട്ട് ലഭിക്കുന്നതും ഹ്രസ്വവും സൗകര്യപ്രദവുമായിട്ടുള്ള പേയ്മെന്റ് നിബന്ധനകൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പോളിസി അറിയാമോ? അപ്പൊ പോളിസിയിലെ ലോൺ, ടാക്സ് സേവിംഗ്, ഡെത്ത് കവർ അതൊക്കെയോ?
2: ഒരു സംശയം വേണ്ട, LIC ജീവൻ ഉത്സവം തന്നെ.
1: ഇതെല്ലാം ഒരു പോളിസിയിൽ, ഓൾറൗണ്ടർ തന്നെ.
2: ഇനി ആഘോഷിക്കാം നിങ്ങളുടെ സന്തോഷങ്ങൾ LIC ജീവൻ ഉത്സവിനോടൊപ്പം. ഏവരുടെയും വിശ്വാസം LIC ഗ്യാരണ്ടിയും. കൂടുതൽ വിവരങ്ങൾക്കും നിബന്ധനകൾക്കും സെയിൽസ് ബ്രൗഷർ ശ്രദ്ധയോടെ വായിക്കുക.

0: എൽ ഐ സിയുടെ ന്യൂ ജീവൻ ശാന്തി പോളിസി. ഒരിക്കൽ പ്രീമിയം തുക അടച്ചാൽ നേടൂ ഉറപ്പായ ആജീവനാന്ത ആന്യൂറ്റി. LIC ഹാർപ്പൽ ആപ്കെ സാത്ത്. അപകട സാധ്യത ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന പ്രമാണം ശ്രദ്ധാപൂർവ്വം വായിക്കുക.
1: ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: ഇയം ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ ജതിന ശർമ്മ. ആദൌ മുഖ്യ വാർത്താഃ. കേന്ദ്രീയ മന്ത്രിമണ്ഡലേന 20,000 കോടി അധിക വ്യയേന 8 റെയിൽ ബഹുപഥ പ്രകൽപ്പാഃ അനുമോദിതാഃ.

0: നെറ്റ്വർക്കുകൾക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ഡൽഹി മുതൽ മുംബൈ വരെയും മുംബൈ മുതൽ ചെന്നൈ വരെയും ചെന്നൈ മുതൽ കൊൽക്കത്ത വരെയും കൊൽക്കത്ത മുതൽ ഡൽഹി വരെയുമുള്ള പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹി മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതിനു പുറമെ 8 മൾട്ടി ട്രാക്കിംഗ് റെയിൽവേ പദ്ധതികൾക്കും മന്ത്രിസഭ അംഗീകാരം നൽകി. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിനായി ഈ മാസം 16 മുതൽ 18 വരെ വിവിധ ക്ലസ്റ്ററുകളായി തിരിച്ച് റൌണ്ട് ടേബിൾ കോൺഫറൻസ് നടത്താൻ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം ജില്ലാ ജുഡീഷ്യൽ ഓഫീസർമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സായി ഉയർത്തിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച സമയക്രമം മുൻകൂട്ടി അറിയിക്കാൻ KSEB നിർദ്ദേശം നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജനങ്ങൾക്ക് അധിക ബാധ്യതയില്ലാതെ കൂടുതൽ വൈദ്യുതി എത്തിക്കാനാണ് ശ്രമമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ പവർകട്ട് സമയം മുൻകൂറായി അറിയിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ദേശീയ തലത്തിൽ ഉള്ള പ്രശ്നങ്ങളാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. നിലവിലെ നിയന്ത്രണം തുടരുമെന്നും പ്രശ്നപരിഹാരത്തിന് സർക്കാർ ശ്രമിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിൻ്റെ 100 ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി ഭൂരഹിതരായ അർഹർക്ക് പട്ടയ വിതരണം ചെയ്യുന്നതിനുള്ള പട്ടയമേളയ്ക്ക് മറ്റന്നാൾ തൃശൂരിൽ തുടക്കമാകും. രാവിലെ നടക്കുന്ന മേള മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. മേളയിൽ 1059 കുടുംബങ്ങൾക്ക് പട്ടയ വിതരണം നടക്കും. സംസ്ഥാനത്ത് ഇന്നും അന്തരീക്ഷ താപനില ഉയർന്ന നിലയിൽ തുടർന്നു. അതിനിടെ സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇന്ന് സംസ്ഥാനത്തെ പകൽ താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ ഉയരുമെന്ന മുന്നറിയിപ്പായിരുന്നുവെങ്കിൽ നാളെ പലയിടങ്ങളിലും മഴ ലഭിക്കുമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. നാളെ ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ പ്രവചിക്കുന്ന മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ മഴ തുടരാനാണ് സാധ്യത. വെള്ളിയാഴ്ച പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയായിരിക്കും. ശനിയാഴ്ച 4 ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത.
0: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മറ്റന്നാൾ നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം 14 ആണ്. 28 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 29 നടക്കും. നൂതന കാലത്ത് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പരിശീലനം അത്യന്താപേക്ഷിതമാണെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ. ഈ അധ്യയന വർഷത്തെ എഡ്യൂക്കേഷൻ ടെക്നോളജി ക്ലബ്ബുകളുടെ പ്രവർത്തന രൂപരേഖ തയ്യാറാക്കുന്നതിന് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സംസ്ഥാനതല ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 9th ദേശീയ പോഷകാഹാര മാസത്തിന് വാരാണസിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അംഗണവാടികൾ നമ്മുടെ ഉത്തരവാദിത്തം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിന് കുടുംബങ്ങളുടെ ഭക്ഷണശീലങ്ങളിലും സമൂഹത്തിന്റെ സമീപനങ്ങളിലും മാറ്റമുണ്ടാകണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. പോഷണാഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനവും വനിതാ ശിശു വികസന വകുപ്പിന്റെ ബാല്യസ്പന്ദനം പദ്ധതിയുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അവർ. പോഷകക്കുറവ്, വിളർച്ച, നവജാത ശിശുക്കളുടെ ഭാരക്കുറവ് എന്നീ വെല്ലുവിളികൾക്ക് പരിഹാരമുണ്ടാക്കുക എന്നത് പോഷൻ മായുടെ പ്രധാന ലക്ഷ്യമാണെന്നും മന്ത്രി പറഞ്ഞു. KSRTC ബസ്സുകളിലെ ഡീസൽ മൈലേജ് മെച്ചപ്പെടുത്തുന്നതിനും ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമായി സമഗ്രമായ പ്രവർത്തന പദ്ധതിയായ പ്രോജക്ട് സൂര്യ നടപ്പാക്കുന്നു. ബസ്സുകളിലെ മൈലേജ് വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ഇന്ധനക്ഷമതയിലെ പുരോഗതി കൃത്യമായി വിലയിരുത്തുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഏകീകൃത സംവിധാനം രൂപപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന ഉത്തർപ്രദേശ് മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള മാധ്യമ സംഘം 3rd ദിനം ലഖ്നൌവിലെ 11 ഖൂർക്ക റൈഫിൾ റെജിമെന്റ് സെന്റർ സന്ദർശിച്ചു. ലഖ്നൌ ഡിഫൻസ് PRO ശാന്തനു പ്രതാപ് സിംഗുമായി മാധ്യമ സംഘം ആശയവിനിമയം നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: തിരുവനന്തപുരം PIB നേതൃത്വത്തിലുള്ള മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി 11 ഖൂർഖ റെജിമെന്റിലെ യുദ്ധസ്മാരകം സന്ദർശിച്ച മാധ്യമ സംഘം മാതൃരാജ്യത്തിനായി ജീവനർപ്പിച്ച ധീര

0: സൈനികർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഗൂർഖ റെജിമെന്റിന്റെ സൈനിക ചരിത്രവും പാരമ്പര്യവും പ്രദർശിപ്പിക്കുന്ന ജിജി ബവൂർ യുദ്ധ മ്യൂസിയവും സംഘം സന്ദർശിച്ചു. അഗ്നിവീർ സൈനികർക്ക് വെടിവയ്പ് പരിശീലനം നൽകുന്ന സിമുലേറ്റഡ് ഫയറിംഗ് റേഞ്ചും സംഘം വീക്ഷിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ നേവൽ മ്യൂസിയമായ നൌസേനാ ശൗര്യ വാടികയിലെ സന്ദർശനം മാധ്യമ സംഘത്തിന് വേറിട്ട അനുഭവമായി.
1: പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന ഭിന്നശേഷി സൗഹൃദ വിദ്യാലയം കരട് നയരേഖ പ്രകാശനം ചെയ്തു. മുഖ്യമന്ത്രി വി ഡി സതീശൻ മന്ത്രി എൻ ഷംസുദ്ദീനെ നൽകിയാണ് കരട് രേഖ പ്രകാശനം ചെയ്തത്. പൊതുജനങ്ങൾക്ക് കരട് രേഖ പരിശോധിച്ച് നിർദ്ദേശങ്ങൾ നൽകാം. നിർദ്ദേശങ്ങൾ പരിശോധിച്ച് 90 ദിവസത്തിനകം അന്തിമ നയരേഖ പ്രസിദ്ധീകരിക്കും. കണ്ണൂർ മാങ്ങാട്ട് പറമ്പിലെ ഇ കെ നയനാർ സ്മാരക സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്തു. ആശുപത്രിയിലെ അടിയന്തര ആവശ്യങ്ങൾക്കായി ജില്ലാ പഞ്ചായത്ത് 91 ലക്ഷം രൂപയും വകയിരുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: ആശുപത്രി ഏറ്റെടുക്കുന്നതിനുള്ള സന്നദ്ധത തേടി ആരോഗ്യവകുപ്പ് നേരത്തെ ജില്ലാ പഞ്ചായത്തിന് കത്തയച്ചിരുന്നു. ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തുക സർക്കാർ അനുവദിക്കുകയാണെങ്കിൽ ഏറ്റെടുക്കാമെന്ന് ജില്ലാ പഞ്ചായത്ത് മറുപടിയും നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് തീരുമാനം. 4 പദ്ധതികളിലൂടെ മരുന്നുകൾ, അടിയന്തര അറ്റകുറ്റപ്പണികൾ, ദൈനംദിന ചെലവുകൾ എന്നിവയ്ക്കാണ് ജില്ലാ പഞ്ചായത്ത് തുക വകയിരുത്തിയിട്ടുള്ളത്. പുതിയ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കാനും ജില്ലാ പഞ്ചായത്ത് യോഗം തീരുമാനിച്ചു.
1: കേരള സർവകലാശാലയിൽ ഇനി ബിരുദാനന്തര ബിരുദ പരീക്ഷകൾ മലയാളത്തിൽ എഴുതാം. ഭാഷാ വിഷയങ്ങൾ ഒഴികെയുള്ള വിഷയങ്ങളിലാണ് ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്ക് മലയാളത്തിൽ പരീക്ഷ എഴുതാൻ അനുമതി നൽകിയത്. ഓഗസ്റ്റ് 22 ചേർന്ന അക്കാദമിക് കൗൺസിൽ യോഗത്തിലാണ് തീരുമാനം. മലയാളത്തിൽ പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഭാഷ വ്യക്തമാക്കണം. എന്നാൽ ഒരു പരീക്ഷ ഒരു ഭാഷയിൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ ഓണാഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനം സിനിമാ ശബ്ദ സംവിധായകൻ എം ആർ രാധ രാജകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആകാശവാണി നിലയം മേധാവി ഡോക്ടർ എ ജി ബൈജു, പ്രോഗ്രാം വിഭാഗം മേധാവി പി എ ബിജു, വാർത്താ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ സ്മിതി എം പള്ളുർത്തി, റീക്രിയേഷൻ ക്ലബ്ബ് സെക്രട്ടറി ഫഹദ് റാസ തുടങ്ങിയവർ സംസാരിച്ചു. ദൂരദർശൻ മലയാളം വാർത്തയുടെ ആദ്യ ന്യൂസ് എഡിറ്റർ ഇ കെ കൃഷ്ണൻ നായർ നിര്യാതനായി. 97 വയസ്സായിരുന്നു. ഡൽഹി, തിരുവനന്തപുരം ആകാശവാണി നിലയങ്ങളിലും വിവിധ ജില്ലകളിൽ ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസറായും പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകൾ നാളെ നടക്കും. വയോജന ക്ഷേമ വകുപ്പ് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന വയോജനങ്ങളുടെ സംസ്ഥാനതല അടിസ്ഥാന വിവരശേഖരണത്തിനുള്ള ധാരണാപത്രം ഒപ്പുവച്ചു. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. മലയാള മനോരമ കൊച്ചി യൂണിറ്റിലെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ജിജോ ജോൺ പുത്തേഴത്ത് അന്തരിച്ചു. 52 വയസ്സായിരുന്നു. ഒട്ടേറെ അന്വേഷണാത്മക റിപ്പോർട്ടുകൾ പുറത്തുകൊണ്ടുവന്ന പത്രപ്രവർത്തകനായിരുന്നു ജിജോ. പ്രധാന വാർത്തകൾ വീണ്ടും. 4 വരി പാതയ്ക്കായുള്ള പുതിയ 7 ഹൈ ഡെൻസിറ്റി റെയിൽവേ നെറ്റ്വർക്കുകൾക്ക് കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിന് കുടുംബങ്ങളുടെ ഭക്ഷണശീലങ്ങളിലും സമൂഹത്തിന്റെ സമീപനങ്ങളിലും മാറ്റമുണ്ടാകണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി പട്ടയമേളയ്ക്ക് മറ്റന്നാൾ തൃശൂരിൽ തുടക്കമാകും. ബസ്സുകളുടെ ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള സമഗ്ര പദ്ധതിയായ പ്രോജക്ട് സൂര്യ KSRTC നടപ്പാക്കുന്നു. സംസ്ഥാനത്ത് അന്തരീക്ഷ താപനില ഉയർന്ന നിലയിൽ തുടരുന്നു. നാളെ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി വാർത്താ വീക്ഷണം. നിയമം പാലിക്കാം, പരിസ്ഥിതിയെ സംരക്ഷിക്കാം, മാലിന്യ സംസ്കരണം നമ്മുടെ ഉത്തരവാദിത്തം. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. അവതരണം സുധിൻ സൈനുദ്ദീൻ. ഖരമാലിന്യ സംസ്കരണവും ശുചിത്വ പാലനവും ഇന്ന് നാം നേരിടുന്ന ഏറ്റവും വലിയ പരിസ്ഥിതി ആരോഗ്യ വെല്ലുവിളികളാണ്. അനുദിനം വർദ്ധിച്ചു വരുന്ന മാലിന്യ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായി സർക്കാർ നടപ്പിലാക്കിയ പുതിയ ഖരമാലിന്യ സംസ്കരണ ചട്ടങ്ങൾ മാലിന്യമുക്തമായ ഒരു സമൂഹ നിർമ്മിതിയിലേക്കുള്ള നിർണായക ചുവടുവയ്പ്പാണ്. ഓരോ വീട്ടിൽ നിന്നും സ്ഥാപനത്തിൽ നിന്നും ആരംഭിക്കുന്ന മാലിന്യ തരംതിരിക്കലിനും ഉത്ഭവ സ്ഥാനത്ത് തന്നെയുള്ള സംസ്കരണത്തിനും പുതിയ നിയമങ്ങൾ മുൻഗണന നൽകുന്നു. മാലിന്യ സംസ്കരണം ആരംഭിക്കേണ്ടത് ഉറവിടത്തിൽ നിന്നാണ്. ഓരോ വീട്ടിലും മാലിന്യങ്ങൾ 4 വ്യത്യസ്ത വിഭാഗങ്ങളായി ഉറവിടത്തിൽ തന്നെ തരംതിരിക്കാനുള്ള വ്യവസ്ഥ മാലിന്യ സംസ്കരണം എളുപ്പത്തിലാക്കും. മാലിന്യങ്ങൾ അലക്ഷ്യമായി തള്ളുന്നവർക്കെതിരെയുള്ള കർശനമായ പിഴ ശിക്ഷകൾ, പ്ലാസ്റ്റിക് ഉപയോഗത്തിന്റെ നിയന്ത്രണം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലകൾ, ഹരിത

സേനയുടെ ഏകോപനം എന്നിവ നിയമത്തിൽ വ്യക്തമായി നിർവചിച്ചിട്ടുണ്ട്. പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ ഉറപ്പാക്കുന്നതിനും വരും തലമുറയ്ക്കായി വൃത്തിയുള്ള ഒരു നാളെ വാർത്തെടുക്കുന്നതിനും പൊതുജനങ്ങളുടെ പങ്കാളിത്തവും സഹകരണവും ഈ ചട്ടങ്ങൾ വിശദീകരിക്കുന്നു. ഖരമാലിന്യ സംസ്കരണ നിയമങ്ങൾ വ്യക്തിഗത കോർപ്പറേറ്റ് വ്യത്യാസമില്ലാതെ പൊതു സ്വകാര്യ മേഖലകളിലെ എല്ലാ മാലിന്യ ഉൽപാദകർക്കും ഭൂ ഉടമകൾക്കും ഒരുപോലെ ബാധകമാണ്. വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും നഗരവൽക്കരണവും രാജ്യത്തെ മാലിന്യ സംസ്കരണ മേഖലയിൽ കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. പുതിയ ഉപഭോഗ ഉപകരണങ്ങളുടെ വരവോടെ മാലിന്യത്തിന്റെ അളവ് മാത്രമല്ല അതിന്റെ സ്വഭാവവും മാറിയിട്ടുണ്ട്. മാലിന്യത്തിന്റെ അളവ് കൂട്ടിയതിനൊപ്പം പുതിയ സാങ്കേതിക ഉപകരണങ്ങളുടെയും ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും ഉപയോഗം മാലിന്യത്തിന്റെ സ്വഭാവത്തിലെന്ന പോലെ നിയന്ത്രണത്തിലും വലിയ മാറ്റങ്ങൾ വരുത്തി. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡുകളുടെ 2023-24 സാമ്പത്തിക വർഷത്തെ വിവരങ്ങൾ അനുസരിച്ച് രാജ്യത്ത് ദിനംപ്രതി ഉണ്ടാകുന്ന ഖരമാലിന്യത്തിന്റെ അളവ് 1.85 ലക്ഷം ടണ്ണോളമാണ്. ഇതിൽ ഭൂരിഭാഗവും ശേഖരിക്കപ്പെടുന്നുണ്ടെങ്കിലും സംസ്കരിക്കാൻ സാധിക്കുന്നത് 1.14 ലക്ഷം ടൺ മാത്രമാണ്. 39,629 ടൺ മാലിന്യം മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളിൽ തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. ഖരമാലിന്യങ്ങൾ തരംതിരിച്ച് ശാസ്ത്രീയമായും പരിസ്ഥിതി സൌഹാർദ്ദപരമായും സംസ്കരിക്കുന്നത് പരിസ്ഥിതി ആഘാതങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ഇതിനായി മാലിന്യ ശേഖരണം, സംഭരണം, ഗതാഗതം, സംസ്കരണം തുടങ്ങിയവയ്ക്കുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കേണ്ട ഉത്തരവാദിത്തം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. ശാസ്ത്രീയ സംസ്കരണം നടപ്പിലാക്കിയില്ലെങ്കിൽ പ്രതിവർഷം 1,240 ഹെക്ടർ ഭൂമി മാലിന്യ നിക്ഷേപത്തിനായി നഷ്ടപ്പെടുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. 2031-ഓടെ 20 വർഷത്തെ ആവശ്യങ്ങൾക്കായി 66,000 ഹെക്ടർ ലാൻഡ്ഫിൽ ഭൂമി വേണ്ടിവരും. ഖരമാലിന്യ സംസ്കരണം കൂടുതൽ ശാസ്ത്രീയവും പരിസ്ഥിതി സൌഹൃദവുമാക്കുന്നതിനായി 2016 ചട്ടങ്ങൾക്ക് പകരമായാണ് കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം പുതിയ ഖരമാലിന്യ സംസ്കരണ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തത്. പുതിയ നിയമങ്ങൾ 2026 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. രജിസ്ട്രേഷൻ ഇല്ലാതെ പ്രവർത്തിക്കുക, തെറ്റായ റിപ്പോർട്ടുകളോ വ്യാജരേഖകളോ നൽകുക, മാലിന്യങ്ങൾ അശാസ്ത്രീയമായി സംസ്കരിക്കുക തുടങ്ങിയ നിയമലംഘനങ്ങൾ നടത്തുന്നവരിൽ നിന്ന് മലിനമാക്കുന്നവർ നഷ്ടപരിഹാരം നൽകണമെന്ന തത്വമനുസരിച്ച് പിഴ ഈടാക്കാൻ പുതിയ ചട്ടങ്ങളിൽ വ്യവസ്ഥയുണ്ട്. സർക്കാർ, സ്വകാര്യ, പൊതു പങ്കാളിത്തത്തിലുള്ള എല്ലാ നഗര ഗ്രാമീണ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഈ ചട്ടങ്ങൾ ബാധകമാണ്. വ്യവസായ മേഖലകൾ, ടൗൺഷിപ്പുകൾ, പ്രത്യേക സാമ്പത്തിക മേഖലകൾ, ഫുഡ് പാർക്കുകൾ എന്നിവയ്ക്കും ഇത് ബാധകമായിരിക്കും. റെയിൽവേ, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, പ്രതിരോധ സ്ഥാപനങ്ങൾ, സർക്കാർ സ്വകാര്യ ഓഫീസുകൾ, ആരാധനാലയങ്ങൾ, ചരിത്ര സ്മാരകങ്ങൾ എന്നിവയെല്ലാം ഇതിന്റെ പരിധിയിൽ വരും. ചുരുക്കത്തിൽ ഗാർഹിക വാണിജ്യ മേഖലകളിൽ വൻകിട സ്ഥാപനങ്ങൾ മുതൽ സാധാരണ വീടുകളും കടകളും വരെ ഈ നിയമം പാലിക്കാൻ ഒരുപോലെ ബാധ്യസ്ഥരാണ്. മാലിന്യങ്ങൾ വീണ്ടെടുക്കാനും പുനരുൽപ്പാദിപ്പിച്ച് സമ്പത്താക്കി മാറ്റാനും മാലിന്യമുണ്ടാകുന്ന ഇടത്ത് തന്നെ അവ തരംതിരിക്കുന്നത് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഉറവിടത്തിൽ തന്നെ മാലിന്യം വേർതിരിക്കുന്നതിന്റെ ഭാഗമായി ഖരമാലിന്യ സംസ്കരണ ചട്ടപ്രകാരം മാലിന്യങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്ത് തന്നെ അവയെ 4 തരംതിരിക്കണം. ഈർപ്പമുള്ള മാലിന്യം, വരണ്ട മാലിന്യം, സാനിറ്ററി മാലിന്യം, പ്രത്യേക ശ്രദ്ധ വേണ്ട മാലിന്യം എന്നിങ്ങനെയാണ് വേർതിരിക്കേണ്ടത്. അടുക്കള മാലിന്യങ്ങൾ, പച്ചക്കറി പഴത്തൊലികൾ, മാംസം, പൂക്കൾ എന്നിവയൊക്കെയാണ് ഈർപ്പമുള്ള മാലിന്യങ്ങൾ. ഇവ ഏറ്റവും അടുത്തുള്ള സംസ്കരണ കേന്ദ്രത്തിൽ നൽകി കമ്പോസ്റ്റ് ആക്കുകയോ ബയോ മെഥനേഷൻ പ്രക്രിയയിലൂടെ സംസ്കരിക്കുകയോ ചെയ്യേണ്ടതാണ്. വരണ്ട മാലിന്യങ്ങളായ പ്ലാസ്റ്റിക്, കടലാസ്, ലോഹം, ഗ്ലാസ്, മരം, റബ്ബർ എന്നിവ തരംതിരിച്ച് പുനരുപയോഗിക്കാൻ മെറ്റീരിയൽ റിക്കവറി ഫെസിലിറ്റികളിലേക്ക് മാറ്റണം. അംഗീകൃത ഏജൻസികൾ വഴിയും പുനരുപയോഗത്തിന് കൈമാറാവുന്നതാണ്. വൻതോതിൽ മാലിന്യം തള്ളുന്നവരുടെ വ്യക്തമായ നിർവചനം ഇതിൽ നൽകിയിട്ടുണ്ട്. 20,000 ചതുരശ്ര മീറ്ററിലധികം വിസ്തീർണമുള്ളതോ, ദിവസേന 40,000 ലിറ്ററിലധികം വെള്ളം ഉപയോഗിക്കുന്നതോ, അല്ലെങ്കിൽ ദിവസം 100 കിലോയിലധികം ഖരമാലിന്യം ഉണ്ടാക്കുന്നതോ ആയ സ്ഥാപനങ്ങളെയാണ് ബൾക്ക് വേസ്റ്റ് ജനറേറ്റർമാർ ആയി കണക്കാക്കുന്നത്. മാലിന്യ ശേഖരണം, ഗതാഗതം, സംസ്കരണം എന്നിവ പരിസ്ഥിതി സൌഹാർദ്ദപരമായി നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഇവർക്ക് ഉത്തരവാദിത്തമുണ്ട്. ആകെയുണ്ടാകുന്ന ഖരമാലിന്യത്തിന്റെ 30% വരുന്നത് വൻകിട മാലിന്യ ഉൽപാദകരിൽ നിന്നാണ്. അതിനാൽ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് പുതിയ ചട്ടക്കൂട് തയ്യാറാക്കിയിരിക്കുന്നത്. തെരുവ് കച്ചവടക്കാർ ഭക്ഷണ അവശിഷ്ടങ്ങൾ, പ്ലേറ്റുകൾ, കപ്പുകൾ എന്നിവ ശേഖരിക്കാൻ അനുയോജ്യമായ മാലിന്യ സംഭരണികൾ കരുതണം. ഖരമാലിന്യ ശേഖരണം മുതൽ മാലിന്യ നിർമ്മാർജ്ജനം വരെയുള്ള എല്ലാ ഘട്ടങ്ങളുടെയും തത്സമയ നിരീക്ഷണവും ട്രാക്കിംഗും കേന്ദ്രീകൃത ഓൺലൈൻ പോർട്ടൽ വഴി നടപ്പാക്കാൻ ചട്ടങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശ സർക്കാരുകൾ, കേന്ദ്ര മന്ത്രാലയങ്ങൾ എന്നിവയ്ക്കായി ചട്ടങ്ങൾ കൃത്യമായ അധികാരങ്ങളും ചുമതലകളും നിശ്ചയിച്ചിട്ടുണ്ട്. സിമന്റ് പ്ലാന്റുകൾ, മാലിന്യത്തിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റുകൾ തുടങ്ങിയ

വ്യവസായങ്ങളിൽ മാലിന്യത്തിൽ നിന്ന് ലഭിക്കുന്ന ഇന്ധനമായ RDF ഉപയോഗിക്കുന്നതിന്റെ നിരക്ക് അടുത്ത 6 വർഷത്തിനുള്ളിൽ 5% നിന്ന് 15% ഉയർത്തണമെന്ന് നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ഉയർന്ന കലോറി മൂല്യമുള്ള മുനിസിപ്പൽ ഖരമാലിന്യം പൊടിച്ച് നിർജ്ജലീകരിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ധനമാണ് RDF. മാലിന്യത്തെ ഊർജ്ജമാക്കി മാറ്റാനുള്ള മികച്ച മാർഗമാണിത്. കെട്ടിക്കിടക്കുന്ന പഴയ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സമയബന്ധിതമായ കർമ്മ പദ്ധതി തയ്യാറാക്കണമെന്ന് കർശന വ്യവസ്ഥയുണ്ട്. ഒപ്പം ലാൻഡ്ഫില്ലുകളിൽ ഖരമാലിന്യം തള്ളുന്നതിനുള്ള നിയന്ത്രണം കൂടുതൽ കടുപ്പിക്കാനും ചട്ടങ്ങൾ നിർദ്ദേശിക്കുന്നു. മാലിന്യങ്ങൾ കുഴിയെടുത്ത് ശാസ്ത്രീയമായോ അല്ലാതെയോ നിക്ഷേപിക്കുന്ന വലിയ മാലിന്യ സംഭരണ കേന്ദ്രങ്ങളാണ് ലാൻഡ്ഫില്ലുകൾ. പുനരുപയോഗത്തിനോ ഊർജ്ജ ഉൽപ്പാദനത്തിനോ സാധിക്കാത്ത മാലിന്യങ്ങളും നിഷ്ക്രിയ വസ്തുക്കളും മാത്രമേ ലാൻഡ്ഫില്ലുകളിൽ നിക്ഷേപിക്കാവൂ. പഴയ മാലിന്യ കൂമ്പാരങ്ങളെ കൃത്യമായി കണ്ടെത്താനും വിലയിരുത്താനും പുതിയ വ്യവസ്ഥകൾ നിർദ്ദേശിക്കുന്നു. ബയോമൈനിങ്, ബയോ റെമഡിയേഷൻ എന്നിവ വഴി ഇവ സമയബന്ധിതമായി നീക്കം ചെയ്യാനും ഇതിന്റെ പുരോഗതി 3 മാസം കൂടുമ്പോൾ ഓൺലൈൻ പോർട്ടലിലൂടെ റിപ്പോർട്ട് ചെയ്യാനും വ്യവസ്ഥയുണ്ട്. മലയോര മേഖലകളിലും ദ്വീപുകളിലും ഖരമാലിന്യ സംസ്കരണത്തിനായി പ്രത്യേക നിബന്ധനകൾ ചട്ടങ്ങളിൽ ഉൾപ്പെടുത്തി. പരിസ്ഥിതി മലിനമാക്കുന്നവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുന്ന പൊലൂട്ടർ പേയ്സ് തത്വപ്രകാരം ഇതിനുള്ള നിയമപരമായ വ്യവസ്ഥ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം പ്രദേശങ്ങളിൽ അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കാൻ പ്രത്യേക കേന്ദ്രങ്ങൾ തുറക്കും. മാലിന്യം പൊതുസ്ഥലങ്ങളിൽ തള്ളുന്നത് തടയാനും അവ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈമാറാനും ജനങ്ങളെ ബോധവൽക്കരിക്കും. ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ മാനദണ്ഡ പ്രകാരം ഈർപ്പമുള്ള മാലിന്യങ്ങൾ അവിടെ തന്നെ സംസ്കരിക്കാൻ നടപടിയെടുക്കണം. 1986 പരിസ്ഥിതി സംരക്ഷണ നിയമത്തിന് കീഴിൽ പ്രത്യേക നിയമാവലികളുള്ള ചില മാലിന്യങ്ങൾ ഈ ചട്ടങ്ങളുടെ പരിധിയിൽ വരുന്നില്ല. വ്യാവസായിക അപകടകരമായ മാലിന്യങ്ങൾ, രാസവസ്തുക്കൾ, ബയോമെഡിക്കൽ മാലിന്യം, ഇ മാലിന്യം, ബാറ്ററി, റേഡിയോ ആക്റ്റീവ് മാലിന്യങ്ങൾ എന്നിവയെ ഈ ചട്ടത്തിന്റെ പരിധിയിൽ നിന്നൊഴിവാക്കി. ബയോമെഡിക്കൽ മാലിന്യങ്ങൾ സാധാരണ ഖരമാലിന്യങ്ങളുമായി കൂട്ടിക്കലർത്തരുത്. അവ പ്രത്യേകമായി തന്നെ ശേഖരിച്ച് സംസ്കരിക്കണം. നിയമങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനായി കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ സെൻട്രൽ ഇംപ്ലിമെന്റേഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ചീഫ് സെക്രട്ടറിയുടെയോ അഡ്മിനിസ്ട്രേറ്ററുടെയോ നേതൃത്വത്തിലുള്ള സമിതിയായിരിക്കും നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന് കൈമാറുന്നത്. രാജ്യത്ത് ഖരമാലിന്യ സംസ്കരണ ചട്ടങ്ങൾ കർശനമായി നടപ്പിലാക്കുന്നത് സുസ്ഥിരമായ ഭാവിയിലേക്കുള്ള നിർണായക ചുവടുവയ്പാണ്. ഫലപ്രദമായ മാലിന്യ സംസ്കരണത്തിന് ഉറവിട മാലിന്യ സംസ്കരണം തന്നെയാണ് മുഖ്യ പോംവഴി. മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ തരംതിരിക്കാനും പുനരുപയോഗവും ശാസ്ത്രീയ സംസ്കരണവും ഉറപ്പാക്കാനും വ്യക്തമായ ചട്ടങ്ങളാണ് രൂപീകരിച്ചിട്ടുള്ളത്. വ്യക്തികളും തദ്ദേശ സ്ഥാപനങ്ങളും ഉൽപ്പാദകരും ഒരുപോലെ പങ്കാളികളാകുമ്പോൾ മാത്രമേ പരിസ്ഥിതി സൌഹാർദ്ദപരമായ മാലിന്യമുക്ത സമൂഹം സാധ്യമാകൂ. വ്യക്തി ശുചിത്വത്തോടൊപ്പം പരിസര ശുചിത്വത്തിനും പ്രാധാന്യം നൽകണം. മാലിന്യമുക്ത സമൂഹത്തിനായി ഇന്ന് തന്നെ പ്രവർത്തനം തുടങ്ങാം. ചെറിയ ശ്രമങ്ങൾ പോലും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. ചട്ടങ്ങളും നിർദ്ദേശങ്ങളും കൃത്യമായി പാലിക്കുന്നത് വരും തലമുറയ്ക്കായി ഭൂമിയും പ്രകൃതി വിഭവങ്ങളും സംരക്ഷിക്കാൻ അത്യാവശ്യമാണെന്ന അവബോധമാണ് പുതിയ നിയമത്തെ ജനപ്രിയമാക്കുന്നത്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. കാർഷിക ജീവനം.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കാർഷിക ജീവനം പരിപാടിയിലേക്ക് സ്വാഗതം. വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിലെ ആമക്കണ്ടം പ്രദേശത്തെ സമ്മിശ്ര കർഷകനായ ശ്രീ രാജൻ പിള്ള ആയിരിക്കൽ അദ്ദേഹത്തിൻ്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇന്നത്തെ കാർഷിക ജീവനം പരിപാടിയിൽ. അദ്ദേഹവുമായി സംസാരിക്കുന്നത് ജോഷി തോമസ്.
1: നമസ്കാരം.
2: നമസ്കാരം.
1: രാജൻചേട്ടൻ എന്തെല്ലാം കൃഷികളാണ് ചെയ്യുന്നത്?
2: നിലവിൽ ചെയ്യുന്നത് കുരുമുളക്, ഏലം, കാപ്പി ആണ് മെയിനായിട്ട്. പിന്നെ സ്വല്പം വാഴയുണ്ട്. ഇങ്ങനെയുള്ള കൃഷികളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: ഈ എത്ര കാലം മുതൽ ഈ കാർഷിക പ്രവർത്തനം?

0: പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്.
1: 40 വർഷം.
0: ഏതുവരെ പഠിച്ചു?
1: ഞാൻ 8 വരെ.
0: അപ്പൊ അത് കഴിഞ്ഞ് നേരെ കൃഷിയിലേക്ക് കടക്കുകയായിരുന്നു.
1: അതെ അതെ അതെ.
0: ഏതാണ്ട് 40 വർഷത്തിലധികമായിട്ട് ഈ കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് അല്ലേ?
1: അതെ.
0: ഇവിടെ ജനിച്ചു വളർന്ന ആളാണോ?
1: അതെ.
0: അപ്പോ ചെറുപ്പകാലങ്ങളിലൊക്കെ എന്തെല്ലാം കൃഷികളായിരുന്നു ഉണ്ടായിരുന്നത് ഓർക്കുന്നുണ്ടോ?
1: അന്ന് കപ്പ, ഇഞ്ചി കൃഷി, വാഴ, അതുപോലെ നെൽകൃഷി, കുരുമുളക് കൃഷി ഒക്കെ ആയിരുന്നു മെയിൻ കൃഷികൾ അന്ന് ആദ്യകാലത്ത്. അത് കഴിഞ്ഞാണ് പിന്നെ മറ്റുള്ള കൃഷിയിലോട്ട് കടന്നത്. ഏലമൊക്കെ ഈ അടുത്ത കാലത്ത് വന്നത്.
0: കുരുമുളക് കൃഷി ഇപ്പോൾ കൂടുതലായിട്ടുണ്ടോ അതോ കുറച്ചേ ഉള്ളോ?
1: കുരുമുളക് കുറവാണ്. ഏലമാണ് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്.
0: ഈ നെൽകൃഷിയൊക്കെ ആൾക്കാർ നിർത്താനുണ്ടായ കാരണം, അല്ലെങ്കിൽ രാഞ്ചാടനൊക്കെ നിർത്താനുണ്ടായ കാരണം എന്താണ്?
1: നമ്മൾ നിർത്താൻ കാരണം എന്താണെന്ന് വെച്ചാൽ വിളവ് കുറവ്, രണ്ടാമെന്ന് വെച്ചാൽ ഉൽപ്പാദന ചെലവ്, മറ്റുള്ള പണിയാൻ ആളില്ല, എല്ലാം കൂടെ ആയിട്ടാണ്. പിന്നെ മൃഗശല്യമുണ്ട് ഇവിടെ, പൊതുവായിട്ട് പന്നി ഒക്കെ ഉള്ളതുകൊണ്ടാണ് വേണ്ടത് വെച്ചത്.
0: അപ്പോൾ ഈ നെൽകൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമൊക്കെ ഇപ്പോൾ എന്ത് കൃഷിയാണ് ചെയ്യുന്നത്?
1: ഇപ്പോൾ അതിൻ്റെ അകത്ത് വാഴ, ഇപ്പോൾ നേലവായി, അങ്ങനെയുള്ള കൃഷികളാണ് ഇപ്പം ചെയ്യുന്നത്.
0: ഈ ഒരു കാലത്ത് ഇഞ്ചി കൃഷി ധാരാളമായിട്ട് ഈ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായി. ഇഞ്ചി, കപ്പ, അതുപോലെ രാമച്ചം, ഇതൊക്കെ എങ്ങനെയാണ് ആളുകൾ ഉപേക്ഷിക്കാൻ കാരണമായത്?
1: അതിൻ്റെ വിപണിയുടെ കുറവുണ്ട്. കപ്പയ്ക്കൊക്കെ എന്ന് പറഞ്ഞാൽ പറിച്ചു കഴിയുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിലുള്ള വില കിട്ടുന്നില്ല. അതുകൊണ്ടൊക്കെയാണ് ഇപ്പം നമ്മൾ വേണ്ടെന്ന് വെച്ചത്. പിന്നെ മൃഗങ്ങളുടെ ശല്യം അതൊക്കെ ഉണ്ട്. ഇഞ്ചി കൃഷി എന്ന് പറഞ്ഞാൽ ഉൽപ്പാദനം പറ്റുമ്പോൾ കൂലിച്ചെലവ് കൂടുതൽ.
0: അത് ചിരണ്ടി ഉണക്കാനും ഒക്കെ ആളുകളെ കിട്ടണം, അതെല്ലാം ബുദ്ധിമുട്ടായി മാറി അല്ലേ?
1: പിന്നല്ലേ.
0: അപ്പൊ ഇഞ്ചി അതുപോലെ കുരുമുളക് കൃഷിയിൽ നിന്നെല്ലാം ആളുകൾ പൊതുവെ പിന്നോക്കം പോയി പ്രദേശത്ത് അല്ലേ?
1: അതെ അതെ അതെ.
0: ഈ പ്രദേശത്ത് പൊതുവെ ഫലഭൂഷ്ടമായ അല്ലെങ്കിൽ എല്ലാ വിളകളും ധാരാളമായിട്ട് വിളയുന്ന പ്രദേശമാണോ?
1: ആവറേജ് വലിയ കുഴപ്പമില്ലാത്തൊരു പ്രദേശമാണ് ഇവിടെ. പിന്നെ ഇപ്പൊ ഇവിടെ കണ്ടുവരുന്നതിൽ മെച്ചമായിട്ട് കാണുന്ന കാപ്പിയും ഏലവുമാണ് ഇപ്പൊ ഇവിടെ മെച്ചമായിട്ട് കാണുന്നത്. ജാതി മെച്ചമാണ്, ജാതിയായി വരുന്നുള്ളൂ. ആദ്യകാലത്ത് ജാതി വെച്ചില്ല. ഈ അടുത്ത കാലമായി ജാതി കൃഷി തുടങ്ങിയത്.
0: അപ്പൊ ഇപ്പൊ പ്രധാനമായിട്ട് ചെയ്യുന്നത് ഏലം കൃഷിയാണല്ലേ?
1: ആ ഏലം കൃഷിയാണ് ഞാൻ ചെയ്യുന്നത്.
0: ഏതിനെ ഏലമാണ് കൃഷി ചെയ്ഞ്ഞത്?
1: ഞാൻ ഞരളാണിയാണ് ഇപ്പം കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത്.
0: ഈ ഏലം കൃഷി എങ്ങനെ സ്വന്തം പറമ്പിൽ മാത്രമാണോ ചെയ്യുന്നത് അതോ പാട്ടത്തിനടുത്തും കൃഷി ചെയ്യുന്നുണ്ടോ?
1: ഞാൻ സ്വന്തം പറമ്പിലും ഉണ്ട്, പിന്നെ പാട്ടത്തിനും സ്ഥലമെടുത്തിട്ടുണ്ട്.
0: എല്ലാം ഞരളാണി ഏലം തന്നെയാണ് നട്ടിരിക്കുന്നത് അല്ലേ?
1: കൂടുതലും ഞരളാണിയാണ്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ നാടൻ അങ്ങനെയുള്ള ഒറ്റപ്പെട്ട രീതിയിൽ ചില ഉണ്ടെങ്കിലും കൂടുതലും ഞരളാണിയാണ്.
0: ഞരളാണി കൃഷി ചെയ്യുമ്പോൾ അതെങ്ങനെയാണ്, അതിന്റെ ചിമ്പ് നട്ടാണോ കൃഷി തുടങ്ങിയത് അതോ പാകി മുളപ്പിച്ച തൈയാണോ കൃഷി ചെയ്ത് തുടങ്ങിയത്?
1: ആദ്യകാലത്ത് ഞാൻ അരി പാകി കിളിപ്പിച്ച് അതിൽ നിന്നാണ്, ഇപ്പം തട്ട എടുത്തു വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഉള്ള ഏലത്തെയും തട്ട പറിച്ച് പറിച്ച് വെച്ചാണ് ഉണ്ടാകുന്നത്.
0: അതിൽ ഇത് ഏതാണ് മെച്ചമായിട്ട് തോന്നുന്നത്? തട്ട പറിച്ച് നടുന്നതാണോ അതോ തൈയാണോ?
1: തട്ട തന്നെയാണ്. തട്ട മറ്റ് 2 വർഷം 3 വർഷം എടുക്കും. തട്ടയാകുമ്പോൾ നമുക്ക് അടുത്ത വർഷം മുതൽ ചെറിയ ആദായം തുടങ്ങും.
0: പാകി മുളപ്പിച്ച തൈ നട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് 3 വർഷം എടുക്കും ആദായം കിട്ടാൻ. തട്ടയാണ് നടുന്നതെങ്കിൽ അത് നമുക്ക് അടുത്ത വർഷം തന്നെ കുറച്ച് ആദായം കിട്ടി തുടങ്ങും അല്ലേ എന്നാണ് രാജേട്ടൻ പറയുന്നത്. ഇത് നടുമ്പോഴേ എത്ര അകലത്തിലൊക്കെയാണ് നടേണ്ടത്?
1: ഞാൻ ശരാശരി നടന്ന ഒരു 9 അടി അകലത്തിനാണ് ഇപ്പം ഞാൻ നട്ടുകൊണ്ടിരിക്കുന്നത്.
0: 9 അടി അകലത്തിന് നടന്നു. ഇപ്പം തട്ട നട്ട് കഴിഞ്ഞാൽ ആദായമായി വരുന്നത് വരെയുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്?
1: ശ്രദ്ധിക്കേണ്ട വളവും മരുന്ന് കീടനാശിനി നമ്മൾ അടിക്കണം, ചെറിയ തോതിൽ, വലിയ ഡോസ് ഇല്ലാത്ത രീതിയിൽ. പിന്നെ വളപ്രയോഗം, ചാണകമോ അല്ലെങ്കിൽ മറ്റുള്ള വലങ്ങൾ വലതുണ്ട്, അതേങ്കിലുമൊക്കെ ചെയ്യണം.
0: അങ്ങനെ നമ്മൾ ഈ ഒരു വർഷത്തിൽ ഏകദേശം എത്ര തവണ വളപ്രയോഗവും മരുന്നുകളിയൊക്കെ വേണ്ടി വരും?
1: മരുന്നടി ഞാൻ അടിക്കുന്ന ഒരു 8-9 പ്രാവശ്യം ഒക്കെ അടിക്കാറുള്ളൂ. ഒരു 1.5 മാസം ഒക്കെ ശരാശരി കൂടുമ്പോഴാണ് ഞാൻ മരുന്നടിക്കാറുള്ളൂ. പിന്നെ വളം 1-2 പ്രാവശ്യം വളവും ഇടാറുള്ളൂ, കൈക്കുള്ളിൽ ഇടാറില്ല.
0: ഈ വളപ്രയോഗം എങ്ങനെയാണോ, നമ്മൾ ഇതിന്റെ ചുവട്ടിൽ വെറുതെ ഇട്ട് കൊടുക്കുകയാണോ ചെയ്യുന്നത് അതോ കലക്കി ഒഴിക്കുകയാണോ ചെയ്യുന്നത്?
1: ഞാൻ വളം ഇട്ട് കൊടുക്കാറാണ് പതിവ്, കലക്കിൽ ഒഴിക്കാറില്ല. ഞാൻ കൃഷി തുടങ്ങിയ കാലം മുതലെ വളം ചുവട്ടി റൗണ്ടിൽ വിതറിക്കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്.
0: അപ്പോൾ അത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വിളവിലെ കുറവൊന്നും കണ്ടിട്ടില്ല അല്ലേ?
1: എൻ്റെ തോട്ടത്തിൽ അങ്ങനെ കുറവുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല.
0: പിന്നെ ഇതിൻ്റെ ഈ ചുവട്ടിലെ കാടും ഒക്കെ മാറ്റി കളയൊക്കെ മാറ്റിയൊക്കെ ചെയ്യണമല്ലോ, അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, എത്ര നാൾ കൂടുമ്പോൾ ചെയ്യേണ്ടി വരും?
1: അത് നമ്മൾ ആദ്യമേ മഴ പെയ്ത് ജൂൺ ജൂലൈയിലൊക്കെ ഒന്ന് മാറ്റണം. അത് കഴിഞ്ഞ് പിന്നെ ആ കാട് പല ഭൂമിയിലും പല രീതിയിലാണ് കിളുക്കുന്നത്. ആ കിളുക്കുന്ന അനുസരിച്ച് നമ്മൾ ഇട പ്രാവശ്യങ്ങളിൽ ചെറിയ ഇടഭാഗങ്ങൾ എടുത്ത് കളയും.
0: കളയൊക്കെ ഉണ്ടായി വരുന്നതനുസരിച്ച് അത് ക്ലീൻ ചെയ്ത് പോകുന്നു. പിന്നീട് ഈ വേനൽക്കാലമൊക്കെ ആകുമ്പോഴെങ്ങനെയാണ്, നനച്ചു കൊടുക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടോ അതോ നനയ്ക്കാതെ തന്നെ ചോലയുള്ള സ്ഥലങ്ങളാണോ?
1: ഞാൻ എൻ്റെ ഭൂമിയിൽ ഇതുവരെ നനച്ചിട്ടില്ല. ചില വാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അത് പുതുമഴ കഴിയുമ്പോൾ ഇരട്ടി ശക്തിയോട് കയറി വരും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്.
0: വേറെ പ്രത്യേകിച്ച് ഒരു കാര്യം ചെയ്യാറില്ല, നനാ പോലെ ഒന്നും വേണ്ടി വരുന്നില്ല അല്ലേ?
1: നനയ്ക്കുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല.
0: പുതുമഴ പെയ്ത് കഴിയുമ്പോഴത്തേക്കും ഏലം ഇരട്ടി ശക്തിയിൽ കയറി വരികയും ചെയ്യും.
1: ആ, ചില വാട്ടവും കാര്യങ്ങളും കാണും, പക്ഷെ അത് ഇരട്ടി ശക്തിയോട് കയറി വരും.
0: കൂടുതൽ ചിമ്പൊക്കെ അടിച്ചു വരാൻ അത് നല്ലതാണല്ലേ?

0: എടുക്കുന്നതായിരിക്കും ഇപ്പം നല്ലത്. എന്റെ അനുഭവം അങ്ങനെയാണ്, എന്നെ ഞാൻ തോട്ടത്തിൽ കാണുന്നത്.
1: പിന്നെ ഈ വേനൽക്കാലത്ത് ഇങ്ങനെ പൊതയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ടോ?
0: ഇല്ല, ഞാൻ പൊത ഇടാറില്ല.
1: എന്നാലും കുഴപ്പമൊന്നുമില്ല, ഉണങ്ങിയൊന്നും പോകാറില്ല.
0: നമ്മുടെ ഭൂമിയുടെ ചായ്വയ്ക്ക് അനുസരിച്ചൊക്കെ ആയിരിക്കാം. എന്താണേലും വലിയ ഉടക്കം ഇതുവരെ നമുക്ക് വായിച്ചിട്ടില്ല.
1: ഈ ഏലം വളർന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കളയൊക്കെ എടുക്കുന്നത് കുറഞ്ഞു വരില്ലേ?
0: ആ, ഇടക്കള കുറയും.
1: അപ്പോൾ പിന്നെ ഇല ഒരുക്കി നിർത്തുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മളെപ്പോഴും ക്ലീനാക്കി ഇല നിർത്തുമോ? അതിൻ്റെ കൈയൊക്കെ ഉണങ്ങിക്കഴിയുമ്പോൾ കുറേ അങ്ങനെ ആയി കഴിയുമ്പോഴാണോ ഇത് ക്ലീൻ ചെയ്ത് നിർത്തുന്നത്?
0: ഞാൻ ജൂൺ ജൂലൈയിലൊക്കെ ഒരു കംപ്ലീറ്റ് ക്ലീൻ ചെയ്യും. ഏലവും അല്ലെങ്കിൽ ഇടയെല്ലാം ക്ലീൻ ചെയ്യും. അത് കഴിഞ്ഞാൽ നവംബർ ഡിസംബർ ആകുമ്പോൾ ഒരു ക്ലീനും കൂടെ ചെയ്യും. അങ്ങനെ രണ്ട് പ്രാവശ്യമാണ് ക്ലീൻ ചെയ്യാറുള്ളത്.
1: ഈ പണികളൊക്കെ തന്നെയാണോ ചെയ്യുന്നത്, അതോ ജോലിക്കാരെ കൂട്ടേണ്ടി വരാറുണ്ടോ?
0: തന്നെ ചെയ്താൽ എത്തിയല്ല, ഓടി എത്തിയല്ല. അപ്പം നമ്മൾ ആരെങ്കിലും ഒക്കെ കൂട്ടും.
1: ഈ വിളവെടുപ്പൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? നമ്മുടെ ഇവിടെ തന്നെയുള്ള തൊഴിലാളികളെ കിട്ടാറുണ്ടോ, അതോ അന്യ സംസ്ഥാന തൊഴിലാളികളെയൊക്കെ ആശ്രയിച്ചാണോ?
0: ഇല്ല, നമ്മുടെ തോട്ടത്തിലോട്ട് ഇവിടുത്തുകാർ തന്നെ.
1: അവർ കൃത്യമായിട്ട് വന്ന് എടുത്തു തന്നുള്ളൂ അല്ലേ?
0: ആ സമയത്ത് എടുത്തു തരും.
1: പുതിയ തട്ട നട്ടു കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ വർഷം ആകുമ്പോഴത്തേക്കും കുറച്ച് പണിച്ചെലവിനുള്ള വിളവ് കിട്ടി തുടങ്ങുമല്ലോ. അന്നേരമൊക്കെ നമ്മൾ തപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ആൾക്കാരെ കുറച്ച് രീതിയിൽ കൂട്ടും അല്ലേ?
0: അതെ അതെ, അന്നേരം ആൾ കുറവായിരിക്കും. കാരണം ആ കുറവാകുമ്പോൾ ആൾ കുറച്ച് മതിയല്ലോ.
1: നന്നായിട്ട് ആദായം കിട്ടണമെങ്കിൽ എത്ര വർഷമാകും?
0: ഒരു മൂന്നാം വർഷം പോലെ നമുക്ക് ആദായം ഫുൾ ആദായമാകും.
1: ഈ മൂന്നാം വർഷം നന്നായിട്ട് ആദായമായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ എത്ര നാള് കൂടുമ്പോഴാണ് ഏലക്ക വിളവെടുക്കുന്നത്?
0: ഒരു 50 ദിവസം കൂടുമ്പോൾ എടുക്കാം.
1: അങ്ങനെ എത്ര തവണ കിട്ടും ഒരു വർഷം?
0: ഞാൻ ഒരു 6 തവണ എടുക്കാറുണ്ട്.
1: 6 തവണ കിട്ടിക്കഴിഞ്ഞാൽ വളരെ മികച്ച രീതിയിൽ വിളവുണ്ടാകും.
0: അതെ അതെ അതെ, കാലാവസ്ഥ എല്ലാം ഒത്തു വന്നാൽ നമുക്ക് കുഴപ്പമില്ലാത്ത രീതി.
1: ഈ ഏലത്തില് പൂവുണ്ടാകുന്നതിനും കായുണ്ടാകുന്നതിനും ഒക്കെ കൂടുതലായിട്ട് ഉണ്ടാകുന്നതിനും നമ്മൾ പ്രത്യേകിച്ച് ഹോർമോണുകളൊക്കെ തളിച്ചു കൊടുക്കാറുണ്ടോ?
0: ഞാൻ ഹോർമോൺ അങ്ങനെ കളിച്ചടിക്കാറില്ല, എക്കാലക്സ് അടിച്ചു കൊടുക്കാറുണ്ട്. എക്കാലക്സ് ആണ് ഞാൻ മെയിനായിട്ട്
1: ഉപയോഗിച്ചത്. കീടനാശിനി മാത്രം?
0: ആ കീടനാശിനി മാത്രം. പിന്നെ അല്ലെങ്കിൽ 10-26 അങ്ങനെയുള്ള ചെറിയ ചില രാസവളങ്ങൾ ചുവട്ടി തൂളാറുള്ളൂ. അതേ ഉള്ളൂ.
1: അത് വർഷത്തിൽ രണ്ടു തവണ ചെയ്യാറുള്ളൂ.
0: തവണയുള്ളൂ, അത്ര ഉള്ളൂ.
1: ഏലക്കായ വിളവെടുത്തതിന് ശേഷം ഉണങ്ങിയെടുക്കാൻ അടുത്ത് തന്നെ സൗകര്യങ്ങളുണ്ടോ?
0: ഉണ്ടുണ്ടുണ്ട്. അടുത്ത് നമുക്ക് 2 കിലോമീറ്റർ ഉള്ള സ്റ്റോറുകളൊക്കെ ഉണ്ട്.
1: അത് നമ്മൾ ഉണങ്ങിയെടുത്ത് കഴിഞ്ഞാൽ ഓപ്ഷന് വെക്കുകയാണോ ചെയ്യുന്നത്, അതോ ഇവിടെ അടുത്തുള്ള കടകളിൽ വിൽക്കുകയാണോ ചെയ്യുന്നത്?
0: ഞാൻ ഓപ്ഷന് വെക്കാറില്ല. കട ഉണ്ട്, നമ്മുടെ അടുത്ത് കടയുണ്ട്, ആ കടയിൽ കൊടുക്കാറാണ്.
1: 2-3 വർഷങ്ങളായിട്ട് ഏലത്തിന് അത്യാവശ്യം ഒരു ന്യായമായ വില കർഷകന് ലഭിക്കുന്നുണ്ടല്ലേ?
0: ഉണ്ടുണ്ട്, കുഴപ്പമില്ല.
1: ഏകദേശം എത്ര രൂപ കിട്ടിയാലാണ് ഒരു ഏല കർഷകന് ഈ ഏലം കൃഷി ആദായകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്?
0: ഇപ്പം സ്വന്തം സ്ഥലമാണെങ്കിൽ 1500 രൂപ കുറയാണ്ട് നിന്നാൽ നമുക്ക് കുഴപ്പമില്ല. പാട്ടത്തിനൊക്കെയാണെങ്കിൽ സ്വല്പം അവിടെ കൂട്ടി കിട്ടിയാലും മൂലാവുള്ളൂ.
1: 1500 രൂപയോളം ഏകദേശം നമുക്ക് ചിലവ് വരും.
0: ആ 1000 രൂപ മേളിൽ ചിലവ് വരും, 1 കിലോ ഏലക്ക എല്ലാ ചിലവൂടെ. അപ്പം നമുക്കൊരു 1500 ഏലം കിട്ടിയാൽ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ലാഭം വേണമല്ലോ.
1: കർഷകന് നഷ്ടമില്ലാതെ പിടിച്ചു നിന്ന് പോകാൻ സാധിച്ചുള്ളൂ. നമ്മളിപ്പോൾ ഏലക്ക എടുത്തു വിൽക്കാൻ കൊണ്ടു ചെല്ലുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് അതിൻ്റെ കൃത്യമായ വില ലഭിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ, അതോ അവിടെയും വില കുറവ് അനുഭവപ്പെടാറുണ്ടോ?
0: ചില സമയത്ത് ചില കടയിൽ കൊടുക്കും, വില കുറവായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ നമ്മൾ പല കടകൾ കയറ്റി ഇറക്കി നമുക്ക് ലാഭവും തോന്നുന്ന കടയിൽ കൊടുക്കാറാണ് പതിവ്.
1: പൊതുവെ ഏല കർഷകർ നേരിടുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ്?
0: കാലാവസ്ഥ തന്നെയാണ് മെയിൻ. കാലാവസ്ഥ മാറി മാറി വരുന്നതനുസരിച്ച് നമുക്ക് അതിൻ്റെ ക്ഷീണമുണ്ട് കൃഷിക്ക്.
1: കൃത്യസമയത്ത് മഴയും അതുപോലെ വെയിലും ഒക്കെ കിട്ടിയാലാണ് നന്നായിട്ട് വിളവ് ലഭിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ.
0: മാത്രമേ ഉള്ളൂ.
1: ഏലം കൃഷി ഒരുവിധം ആദായകരമായിട്ട് മുന്നോട്ട് പോകുന്നു. പിന്നെ കുരുമുളകും കാപ്പിയും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ കുരുമുളകും കാപ്പിയൊക്കെ ഈ ഏലത്തിന്റെ ഇട കലർത്തിയാണോ കൃഷി ചെയ്തിരിക്കുന്നത്?
0: അതെ അതെ അതെ, ഏലത്തിന്റെ ഇടവഴി മരങ്ങളും പ്ലാവുകളൊക്കെ ഉണ്ട്. പ്ലാവയിലൊക്കെയുള്ള ആയിട്ടാ കുരുമുളകുള്ളൂ. കാപ്പി അതിരു വഴിയൊക്കെ കാപ്പി, അങ്ങനെയാണ് കാപ്പി കൃഷി ആയിട്ടുള്ളൂ.
1: ഏത് ഇനം കാപ്പിയാണുള്ളത്?
0: നാടൻ കാപ്പിയാ.
1: കാപ്പിക്ക് ഇപ്പം ന്യായമായ വില ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ?
0: നല്ല വിലയുണ്ട്.
1: കുറെ കാലം കാപ്പിക്ക് തീരെ വിലയില്ലാതിരുന്നോണ്ട് പലരും കാപ്പി വെട്ടി നശിപ്പിക്കുകയൊക്കെ ചെയ്തു.
0: പിന്നല്ല, ഒത്തിരി നശിപ്പിച്ചു. ഇപ്പൊ അതിൽ നിന്ന് നമ്മളെ അന്ന് ഞാനും ഒത്തിരി വെട്ടിക്കളഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം ഇപ്പോഴാണ് വില ആയപ്പോഴാണ് ഓർത്ത് വെട്ടണ്ടായിരുന്നു എന്ന് ഇപ്പൊ ഓർക്കുക.
1: അപ്പോൾ അതിരുകൾ നിൽക്കുന്ന കാപ്പി നമുക്കൊരു ഏതായാലും ഇട ആദായമായിട്ട് കിട്ടുന്നുണ്ട്.
0: പിന്നെ തീർച്ചയായിട്ടും.
1: പിന്നെ ഈ കാർഷിക രംഗത്ത് ഇങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഇടകലർത്തിയുള്ള കൃഷികളാണോ നമുക്ക് ആദായം, അതോ ഓരോ വിള ഓരോ സ്ഥലത്ത് പ്രത്യേകമായിട്ട് ചെയ്യുന്നതാണോ?
0: ഒരേ വിള ഒരേടത്ത് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ സ്ഥലവും കുറവുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇടവിളയായിട്ട് ചെയ്യുന്നു എന്നുള്ളൂ. കാരണം നമുക്ക് എല്ലാ കൃഷിയും വേണമല്ലോ. അതുകൊണ്ട് എപ്പോഴും ഒരേ കൃഷി വെവ്വേറെ ചെയ്യാൻ പറ്റുമെങ്കിൽ എപ്പോഴും നല്ലത് തന്നെയാണ്.
1: കാപ്പി കൃഷി ചെയ്യുന്നു, കുരുമുളക് കൃഷി ചെയ്യുന്നു, ഇടയ്ക്ക് വാഴ മറ്റ് കൃഷികളൊക്കെ ഉണ്ട്, ചേമ്പ് കാച്ചിൽ, ചേന, കപ്പ അങ്ങനെയുള്ള കൃഷികളുണ്ടോ?
0: കാര്യമായിട്ട്

0: വീട്ടിലാവശ്യത്തിനും ഇല്ല.
1: വീട്ടാവശ്യത്തിന് സ്വല്പം ചേനയും കാച്ചിലൊക്കെ ഉണ്ട്, അല്ല കൂടുതലും വലിയ കൃഷിയായിട്ട് ചെയ്യുന്നില്ല.
0: ഈ പച്ചക്കറികൾ എന്തെങ്കിലുമൊക്കെ വീട്ടാവശ്യത്തിന് ചെയ്യുന്നുണ്ടോ?
1: പച്ചക്കറികൾ ഒന്നും തന്നെ ഇല്ല.
0: അപ്പൊ ഈ കുരുമുളക് മരത്തിലാണ് കൃഷി ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ, അത് പ്രധാനമായിട്ട് ഏതെല്ലാം ഇനങ്ങളാണുള്ളത്?
1: അത് കരിമുണ്ട, പന്നിയൂർ വണ്ണ്, ചെങ്ങന്നൂർ എന്ന് പറഞ്ഞൊരു കൊടിയുണ്ട്. ഈ മൂന്നാനമാണ് നമുക്കുള്ളത്.
0: അത് നമ്മൾ നേരത്തെ കൃഷി ചെയ്ത് ഇപ്പൊ മരത്തിലേക്ക് കയറ്റി വിട്ടിരിക്കുന്നു.
1: അതെ, എല്ലാ വർഷവും നമ്മൾ അതിന്റെ അടിയിന്ന് തലയെടുത്തിട്ട് വീണ്ടും വീണ്ടും പോകുന്ന കൊടി അനുസരിച്ച് ഇട്ടോണ്ടിരിക്കുകയാണ്.
0: ഏലത്തിന്റെ അകത്തായതുകൊണ്ട് ഏലത്തിന്റെ മുകളിലായിരിക്കും വിളവ് കിട്ടുന്നത് അല്ലേ?
1: അത്രേ ഉള്ളൂ, ഏലത്തിന്റെ ഒപ്പം താഴോട്ട് വിളവ് ഉണ്ടാവില്ല, അതിന്റെ മേളിലോട്ട് നമ്മൾ തിരിയിട്ട് കായായിട്ട് കിട്ടുള്ളൂ.
0: അപ്പോൾ ഏലത്തിന് നമ്മൾ ഇങ്ങനെ പണി ചെയ്യുന്നതുകൊണ്ട് കുരുമുളകിന് പ്രത്യേകിച്ച് നമ്മൾ തളിക്കലോ അല്ലെങ്കിൽ മറ്റേ വളപ്രയോഗമോ മരുന്നുകളിയോ ഒന്നും വേണ്ടി വരുന്നില്ല?
1: ഒന്നും ചെയ്യുന്നില്ല, നമ്മളത് കിട്ടുന്ന ആളായി എടുക്കുന്നുള്ളൂ. ഏലത്തിന് മരുന്നും കാര്യങ്ങളൊക്കെ അടിക്കുമ്പോൾ അതിനോട് ഗുണം ചെയ്യുന്നുണ്ട്.
0: ഉണ്ടാകുന്ന മുളക് നമ്മൾ പറിച്ചെടുക്കുന്നു
1: അല്ലേ?
0: ഈ അട്ടമുറിയൻ അതുപോലെ കരിമുണ്ട, ചെങ്ങന്നൂരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൽ ഏത് ഇനത്തിനാണ് കൂടുതൽ വിളവ് തോന്നുന്നത്?
1: വിളവെന്ന് പറഞ്ഞാൽ ഏലത്തിന്റെ ഇടവിളയായിട്ട് നല്ലത് പന്നിയൂർ വണ്ണാണ്. അത് ഏറ്റവും കൂടുതൽ കയറ്റി കയറുന്ന കൊടിയാണ്, അപ്പോൾ അതനുസരിച്ച് നമുക്ക് വിളവ് കൂടുതൽ കിട്ടും.
0: ഈ പന്നിയൂർ വണ്ണ എല്ലാ വർഷവും വിളവ് തരുമോ?
1: എല്ലാ വർഷവും കിട്ടിയാലും ഒന്നരാടം വർഷമാണ്. ഈ വർഷം കിട്ടിയാൽ നമുക്ക് അടുത്ത വർഷം കുറവായിരിക്കും, അങ്ങനെയാണ് അതിൻ്റെ മിക്കവാറും ഉൽപ്പാദനം കാണുന്നത്.
0: കാപ്പി ഇടവിള ഇടയ്ക്ക് അതിര് വഴിയാണ് കൃഷി ചെയ്തിരിക്കുന്നത് അല്ലേ? ഈ ഏലം നമ്മൾ വിൽക്കാൻ ചെല്ലുമ്പോൾ ഇതിൻ്റെ ഇപ്പോൾ നമ്മളിപ്പോൾ 10 കിലോ വിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഈ 10 കിലോയുടെ വിലയും നമുക്ക് കിട്ടുമോ? അതിൻ്റെ അകത്ത് എന്തെങ്കിലും കുറവ് വരാറുണ്ടോ?
1: താര എന്നും പറഞ്ഞൊരു എടുക്കുന്നുണ്ട്, 10 ഗ്രാം വെച്ച്, 1 കിലോയ്ക്ക് 10 ഗ്രാം വെച്ച് താര എന്നും പറഞ്ഞ് എടുക്കുന്നുണ്ട്. അത് വേറെ ഒരു സാധനങ്ങൾക്കും ഇല്ല, ഏലക്കായ്ക്കും മാത്രമേ കാണുന്നുള്ളൂ. അത് കുറവ് കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും.
0: അതായത് ഇപ്പൊ 100 കിലോ ഏലക്ക വിൽക്കാനുള്ള കർഷകന് 1 കിലോ വെറുതെ പോകും.
1: വെറുതെ പോകും. അത് താര എന്നും പറഞ്ഞാണ് നമുക്ക് നമ്മുടെ ഇന്ന് കൈപ്പറ്റുന്നവർ ബിസിനസ്സുകാർ. അത് ഗവൺമെന്റ് ഇടപെട്ട് എന്തെല്ലാം ഒരു രീതിയിൽ മാറ്റി കിട്ടുവാണെങ്കിൽ നന്നായിരുന്നേ.
0: കർഷകർക്ക് പൊതുവേ നല്ല,
1: പിന്നല്ല കർഷകർക്ക് പൊതുവേ നല്ലതായിരുന്നു.
0: ജനിച്ചു ഇതും വളർന്നതും ഒക്കെ ഇവിടെ തന്നെയാണെന്ന് പറഞ്ഞല്ലോ, വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു?
1: കുഞ്ചിത്തണ്ണി സ്കൂൾ എന്ന് പറയുന്നത് കുഞ്ചിത്തണ്ണി സ്കൂളിലായിരുന്നു.
0: അന്നൊക്കെ ഇവിടുന്ന് എങ്ങനെയാണ്, നടന്നാണോ?
1: അന്ന് നടന്നപ്പോ കൊണ്ടുവന്നു. നമ്മുടെ 4-5 കിലോമീറ്റർ ഉണ്ട്.
0: അപ്പൊ 5 കിലോമീറ്ററോളം നടന്നു പോയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അന്നത്തെ സാഹചര്യത്തിൽ 8-ാം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിക്കേണ്ടി വന്നു.
1: അന്നത്തെ അത് തന്നെ അന്നത്തെ അങ്ങനെ സംഭവിച്ചത്.
0: അന്ന് വീട്ടില് അച്ഛന്റെ അമ്മയുടെ ഒക്കെ കൂടെ പണികൾക്ക് പറമ്പിലെ അല്ലെ കൃഷിപ്പണികളിലേക്ക് ഇറങ്ങുമായിരുന്നു?
1: അതെ അതെ അതെ, പറമ്പിലോട്ട് ഇറങ്ങുമായിരുന്നു. കൃഷിയായിട്ട് അങ്ങ് മാറുമായി തന്നുപോലെ.
0: വീട്ടിലാരൊക്കെയുണ്ട്?
1: ഭാര്യയും 2 മക്കളും. ഭാര്യയുടെ പേര് ഉഷ, മറ്റേ ഒരു മൂത്ത മകനുണ്ട് രാഹുൽ രാജൻ, എന്റെ ഇളയ മകനാണ് അഖിൽ രാജൻ. മൂത്തവൻ യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യുന്നു, രണ്ടാമത്തവൻ ഇപ്പൊ അനച്ചാല് ഒരു വർക്ക്ഷോപ്പിക്കായിട്ട് സ്ഥലത്ത് നടക്കും.
0: ഈ കാർഷിക പ്രവർത്തനങ്ങളിൽ ഒക്കെ ഏർപ്പെട്ട് മുന്നോട്ട് പോകുന്നു അല്ലേ?
1: അതെ അതെ അതെ അതെ.
0: ഏലത്തിന് ഒരുവിധം വിലയുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല?
1: ഇല്ലില്ല, ഇപ്പൊ ആവറേജ് നിന്ന് പിടിച്ചു പോകുന്നുണ്ട്.
0: ഈ കൃഷിഭവനിൽ നിന്ന് അതുപോലെ പഞ്ചായത്തിൽ നിന്ന് കർഷകർക്ക് ഉള്ള സഹായങ്ങൾ എന്തെങ്കിലും കിട്ടാറുണ്ടോ?
1: എനിക്കൊന്നും കിട്ടാറില്ല.
0: അപ്പൊ നമ്മൾ എന്തെങ്കിലും ഇപ്പം കാർഷികമായിട്ടുള്ള സംശയങ്ങളൊക്കെ ആരിൽ നിന്നാണ് ചോദിച്ച് മനസ്സിലാക്കുന്നത്?
1: നമ്മള് ഈ പണ്ട് മൂലം കൃഷി ചെയ്ത് പോകുന്നതിന്റെ വരെ നമുക്ക് അതിന്റെ ഒരു പലയിടത്തും ചെയ്തും കണ്ടും മറ്റുള്ളവരുടെ ഒക്കെ ചോദിച്ചാൽ മനസ്സിലാക്കിയാണ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത്.
0: എന്തായാലും സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു അല്ലേ?
1: അതെ, കുഴപ്പമില്ല.
0: ജോലികളിലൊക്കെ ഭാര്യയും സഹായിക്കാറുണ്ടോ?
1: ഉണ്ടോണ്ടോണ്ടോ.
0: എന്തായാലും ഒത്തിരി സന്തോഷം. പ്രിയ ശ്രോതാക്കളെ, വെള്ളത്തൂൽ പഞ്ചായത്തിലെ ആനച്ചാലിനടുത്ത് ആമക്കണ്ടത്തെ ഒരു സമ്മിശ്ര കർഷകനായ രാജൻ പിള്ള അരീക്കലാണ് ഇത്രയും നേരം തന്റെ കാർഷിക അനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത്. ഇത്തരം കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി.
2: വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിലെ ആമക്കണ്ടം പ്രദേശത്തെ സമ്മിശ്ര കർഷകനായ ശ്രീ രാജൻ പിള്ള അരീക്കലുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ്. കാർഷിക ജീവനം പരിപാടിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം. മൂല്യവർദ്ധനം പഴങ്ങളിൽ ഒരു ലഘു പ്രഭാഷണം ഇനി കേൾക്കാം. പോഷക സമ്പന്നമായ പഴങ്ങൾ മലയാളിയുടെ സമീകൃത ആഹാരത്തിലെ ഒഴിവാക്കാനാവാത്ത അനിവാര്യ ഘടകമാണ്. മെച്ചപ്പെട്ട ആരോഗ്യം നിലനിർത്തുന്നതിന് പഴങ്ങളുടെ ഉപഭോഗം മികച്ച പങ്ക് വഹിക്കുന്നതിനാൽ അവയുടെ ആവശ്യകതയും വർദ്ധിച്ചു വരുന്നു. അർബുദം, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, പ്രമേഹം എന്നിവ ഉൾപ്പെടെയുള്ള രോഗങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കുന്നതിന് പഴങ്ങളിൽ അടങ്ങിയിട്ടുള്ള സജീവ ഘടകങ്ങളായ പോളിഫിനോളിക്സ്, കരോട്ടിനോയിഡുകൾ, മറ്റു വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ പ്രധാന പങ്ക് വഹിക്കുന്നതായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇക്കാരണങ്ങളാൽ തന്നെ പഴങ്ങളുടെ ഉൽപ്പാദനവും ഉപഭോഗവും വർദ്ധിച്ചു വരുന്നു. ആഗോളതലത്തിൽ പഴങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിലും വിളവെടുപ്പിനു ശേഷമുള്ള മെച്ചപ്പെട്ട പരിപാലനത്തിന്റെ അഭാവം മൂലം ഉൽപ്പാദിപ്പിക്കുന്ന ഫലങ്ങളുടെ ഗണ്യമായ അളവ് നഷ്ടപ്പെടുകയോ പാഴാകുകയോ ചെയ്യുന്നു. അതിനാൽ വിളവെടുപ്പ് അനന്തരം നഷ്ടം കുറയ്ക്കുന്നതിനും

ഫലങ്ങളുടെ ഉപഭോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള വിവിധ മാർഗങ്ങളിലൊന്നാണ് പഴങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുക എന്നത്. ഫലങ്ങൾ അവയുടെ യഥാർത്ഥ അവസ്ഥയിൽ നിന്ന് വിവിധ സംസ്കരണ മാർഗങ്ങളിലൂടെ ഉയർന്ന നിലവാരമുള്ള അവസ്ഥയിലേക്ക് മാറ്റുന്നതിലൂടെ അന്തിമ ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മ മെച്ചപ്പെടുത്തുന്നതാണ് മൂല്യവർദ്ധനവ്. ഇതിലൂടെ അന്തിമ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഉയർന്ന വിലയും ലാഭവും ലഭിക്കുന്നതിനും സഹായിക്കുന്നു. വർദ്ധിച്ചുവരുന്ന ജനസംഖ്യയുടെ പോഷകാഹാര ലഭ്യതയും സുരക്ഷയും നിറവേറ്റുന്നതിന് പഴസംസ്കരണ മേഖല മികച്ച പങ്കുവഹിക്കുന്നു. ലോകമെമ്പാടുമുള്ള ജനസംഖ്യയിലെ വർദ്ധനവ്, മാറിവരുന്ന ജീവിതശൈലി, ആരോഗ്യം, പോഷകാഹാരം എന്നിവയെക്കുറിച്ചുള്ള ഉത്കണ്ഠ സംസ്കരിച്ച അഥവാ മൂല്യവർദ്ധിത ഫല ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിനും അവയുടെ വർദ്ധിച്ചുവരുന്ന ആവശ്യകതയ്ക്കും കാരണമാകുന്നു. പഴങ്ങളിൽ നിന്ന് പ്രചാരത്തിലുള്ള വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ജ്യൂസ്, ശീതളപാനീയങ്ങൾ, ജാം, ജെല്ലി, പ്രിസർവ്, മാർമലേഡ് മിഠായികൾ, ഗ്ലേസ്ഡ് മിഠായികൾ, നിർജ്ജലീകരിച്ച പഴങ്ങൾ തുടങ്ങിയവ. പഴപാനീയങ്ങൾ അഥവാ ജ്യൂസ് വളരെ വേഗം ദഹിക്കുന്നതും ദാഹം ശമിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അത്യധികം ഉന്മേഷദായകവുമായ വിശപ്പുളവാക്കുന്ന പാനീയങ്ങളാണ് പഴപാനീയങ്ങൾ അഥവാ ജ്യൂസ്. ഇപ്രകാരം തയ്യാറാക്കുന്ന ജ്യൂസ് ഉപയോഗിച്ച് സ്ക്വാഷ്, സിറപ്പ്, കോർഡിയൽ, ക്രഷ്, റെഡി ടു സെർവ് എന്നിവ തയ്യാറാക്കാവുന്നതാണ്. സ്ക്വാഷ് ആകർഷകമായ സ്വാദും പോഷകഗുണങ്ങളാൽ സമ്പന്നവുമായ മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് സ്ക്വാഷ്. കുറഞ്ഞത് 25% പഴച്ചാറ് അഥവാ പൾപ്പ്, 40% മൊത്തം ലയിക്കുന്ന ഖരപദാർത്ഥങ്ങളും 1% അമ്ലത്വം എന്നിവ അടങ്ങിയിരിക്കുന്ന പാനീയമാണ് ഇത്. സിറപ്പ് 25% പഴച്ചാറ് അഥവാ പൾപ്പ്, 65% മൊത്തം ലയിക്കുന്ന ഖരപദാർത്ഥങ്ങളും 1.5% വരെ അമ്ലത്വവും അടങ്ങിയിട്ടുള്ള പാനീയം സിറപ്പ് എന്ന പേരിൽ വിപണിയിൽ സുലഭമാണ്. കോർഡിയൽ പഴച്ചാറിൽ നിന്നും പൾപ്പും മറ്റും ലയിക്കാത്ത ഘടകങ്ങളും പൂർണ്ണമായി നീക്കം ചെയ്ത് ആകർഷകമായ തിളക്കവും തെളിഞ്ഞതുമായ മധുരമുള്ള പാനീയമാണ് കോർഡിയൽ. ഇവയിൽ കുറഞ്ഞത് 25% പഴച്ചാർ, 30% മൊത്തം ലയിക്കുന്ന ഖരപദാർത്ഥങ്ങളും, 5% അമ്ലത്വം എന്നിവയും അടങ്ങിയിരിക്കുന്നു. റെഡി ടു സെർവ് പാനീയങ്ങൾ കുറഞ്ഞത് 10% പൾപ്പ് അഥവാ പഴച്ചാറ്, 10% മൊത്തം ലയിക്കുന്ന ഖരപദാർത്ഥങ്ങളും എന്നിവ അടങ്ങിയിരിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമായ റെഡി ടു സെർവ് പാനീയങ്ങൾ ഉപയോഗിക്കുന്നതിനു മുമ്പായി നേർപ്പിക്കേണ്ടതില്ല എന്നത് ഇവയുടെ സവിശേഷതയാണ്. ജാം പഴുത്ത പഴങ്ങളിൽ നിന്നും പൾപ്പ് വേർതിരിച്ചെടുത്ത് പഞ്ചസാര ചേർത്ത് തിളപ്പിച്ച് കുറുക്കിയെടുത്ത മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് ജാം. ഏതെങ്കിലും പ്രത്യേക പഴത്തിന്റെ പൾപ്പ് മാത്രമായും മറ്റു പഴങ്ങളുടെ പൾപ്പ് ഉൾപ്പെടുത്തിയും ജാം തയ്യാറാക്കാവുന്നതാണ്. മിശ്രിതം 65-68 ഡിഗ്രി ബ്രിക്സ് എത്തുന്നതുവരെ പാകം ചെയ്യേണ്ടതാണ്. ഇപ്രകാരം തയ്യാറാക്കിയെടുക്കുന്ന ജാമിൽ 45% കുറയാതെ പഴവും 65% കുറയാതെ മൊത്തം ലയിക്കുന്ന ഖരവസ്തുക്കളും അടങ്ങിയിരിക്കുന്നു. ആകർഷകമായ കുപ്പികളിൽ വിവിധ പഴങ്ങളുടെ ജാം പാക്ക് ചെയ്ത് വിപണനം നടന്നുവരുന്നു. ജെല്ലി ജാമിന് സമാനമായ രീതിയിൽ തയ്യാറാക്കുന്ന ജെല്ലി പേരയ്ക്ക, ചക്ക എന്നിവ പോലെ പെക്ടിൻ ധാരാളമായി അടങ്ങിയിട്ടുള്ള പഴങ്ങളിൽ നിന്നും നിർമ്മിച്ചെടുക്കുന്ന ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ്. പഴങ്ങളുടെ പൾപ്പിൽ നിന്ന് പെക്ടിൻ അടങ്ങിയ സത്ത് അഥവാ ലായനി പഞ്ചസാര ചേർത്ത് തിളപ്പിച്ച് തയ്യാറാക്കിയെടുക്കുന്ന അർദ്ധകര ഉൽപ്പന്നമാണ് ജെല്ലി. പഴത്തിന്റെ യഥാർത്ഥ സ്വാദും ആകർഷകമായ നിറവുമുള്ള ജെല്ലി സുതാര്യവും 65% മൊത്തം ലയിക്കുന്ന ഖരപദാർത്ഥങ്ങളും 45% പഴച്ചാറും ഉണ്ടായിരിക്കുന്നതാവണം. പ്രിസർവ് പഴങ്ങൾ പഞ്ചസാര ലായനിയിൽ ദീർഘകാലം സൂക്ഷിച്ചു വെക്കുന്ന സംസ്കരണ രീതിയാണ് പ്രിസർവ്. പഴങ്ങളുടെ തൊലിയും മറ്റും നീക്കം ചെയ്ത ശേഷം പഞ്ചസാര ലായനി ചേർത്ത് പ്രിസർവ് തയ്യാറാക്കാവുന്നതാണ്. പ്രിസർവിന്റെ സാന്ദ്രത വിപണിയുടെ ആവശ്യാനുസരണം ക്രമീകരിക്കാവുന്നതാണ്. വിവിധ രീതിയിലുള്ള സാലഡുകളും സാൻഡ്വിച്ചുകളും ഉപയോഗിക്കുവാൻ പഴങ്ങളിൽ നിന്ന് തയ്യാറാക്കിയെടുക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമായ പ്രിസർവ് തിരഞ്ഞെടുക്കാവുന്നതാണ്. മാർമലേഡ് ഓറഞ്ച്, നാരങ്ങ തുടങ്ങിയ സിട്രസ് പഴങ്ങളിൽ നിന്ന് തയ്യാറാക്കിയെടുക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് മാർമലേഡ്. ഇവയിൽ ഓറഞ്ച് അഥവാ നാരങ്ങയുടെ തൊലി മുറിച്ച് ചെറിയ ഷ്രെഡ്സായി ചേർക്കുന്നു. ഇത് മാർമലേഡിന്റെ സവിശേഷതയാണ്. പഴത്തിന്റെ പെക്ടിൻ സത്തിൽ നിന്ന് മാത്രമായി തയ്യാറാക്കുന്ന മാർമലേഡിനെ ജെല്ലി മാർമലേഡെന്നും പഴത്തിന്റെ പൾപ്പ് മുഴുവനായും ചേർത്ത് തയ്യാറാക്കുന്ന മാർമലേഡിനെ ജാം മാർമലേഡെന്നും അറിയപ്പെടുന്നു. മാർമലേഡ് എന്നാൽ ഓറഞ്ച് ജാം എന്ന് എളുപ്പത്തിൽ പറയാം. സാധാരണയായി 1:1 പഴത്തിന്റെ തൂക്കമനുസരിച്ച് പഞ്ചസാര ചേർത്ത് കുറുക്കിയെടുത്താണ് മാർമലേഡ് തയ്യാറാക്കുന്നത്. ഇത്തരത്തിൽ പൾപ്പ് പഞ്ചസാര മിശ്രിതം 65% മൊത്തം ലയിക്കുന്ന ഖരവസ്തുക്കൾ ആകുന്നതുവരെ പാകം ചെയ്യുന്നു. പാകമായ മാർമലേഡ് ആകർഷകമായ കുപ്പികളിൽ നിറച്ച് വിപണനം നടത്തുന്നുണ്ട്. മിഠായികൾ പഴങ്ങളിൽ നിന്നും തയ്യാറാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമായ പ്രിസർവിനോട് സമാനമായ രീതിയിൽ തയ്യാറാക്കിയെടുക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് മിഠായി.
ഉയർന്ന സാന്ദ്രതയിൽ തയ്യാറാക്കുന്ന പഞ്ചസാര ലായനി ചേർത്ത് പഴങ്ങൾ സന്നിവേശിപ്പിച്ചിരിക്കുന്നു എന്നതാണ്.

0: ഇവയുടെ സവിശേഷത. ഇതിനായി പഞ്ചസാര ലായനിയിൽ 70 ഡിഗ്രി ബ്രിക്സ് എത്തുന്നതുവരെ പഴക്കഷ്ണങ്ങൾ മുറിച്ചുവെച്ച ശേഷം ചെറുതായി ഉണക്കിയെടുത്ത് തയ്യാറാക്കുന്ന ഉൽപ്പന്നമാണ് മിഠായി. തിളക്കമുള്ള രൂപം ലഭിക്കുന്നതിനും മിഠായിക്ക് പുറമെ പഞ്ചസാര സുതാര്യമായി പൂശുന്നതിലൂടെ തയ്യാറാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് ഗ്ലേസ്ഡ് പഴങ്ങൾ അഥവാ തിളക്കമുള്ള പഴങ്ങൾ. തൊലിയും മറ്റു ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭാഗങ്ങളും നീക്കം ചെയ്ത ശേഷം പഴങ്ങൾ ചെറിയ കഷണങ്ങളാക്കി പഞ്ചസാര ലായനിയിൽ നിശ്ചിത സമയം മുക്കിവെച്ച ശേഷം ഉണക്കി നേർത്ത രീതിയിൽ പഞ്ചസാര ലായനിയിൽ പൊതിഞ്ഞെടുക്കുന്നതിനെ ക്രിസ്റ്റലൈസ്ഡ് പഴങ്ങൾ എന്ന് പറയും. ഇവയെല്ലാം തന്നെ വിപണിയിൽ വമ്പിച്ച ഉപഭോക്തൃ സ്വീകാര്യതയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ്. നിർജ്ജലീകരിച്ച പഴങ്ങൾ. പഴങ്ങളിൽ നിന്ന് ജലാംശം നീക്കം ചെയ്ത് ഉണക്കിയെടുക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് നിർജ്ജലീകരിച്ച പഴങ്ങൾ. ജലാംശം കുറയ്ക്കുന്നതിനായി കൃത്രിമമായി ഡ്രയറുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഫ്രീസ് ഡ്രൈഡ് പഴങ്ങൾ. പഴങ്ങളിൽ നിന്നും വളരെ കുറഞ്ഞ താപനിലയിൽ ജലാംശം നീക്കം ചെയ്യുന്നത് വഴി തയ്യാറാക്കുന്ന മറ്റൊരു മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് ഫ്രീസ് ഡ്രൈഡ് പഴങ്ങൾ. വളരെ താഴ്ന്ന താപനിലയിൽ ഫ്രീസ് ഡ്രയറുകളിൽ ഉണക്കിയെടുക്കുന്നതിനാൽ പഴങ്ങളുടെ നിറം, ഘടന, രുചി, പോഷക ഗുണങ്ങൾ എന്നിവ ഒട്ടും നഷ്ടപ്പെടാതെ സംരക്ഷിക്കപ്പെടുന്നു. മെച്ചപ്പെട്ട ഗുണനിലവാരമുള്ളതിനാൽ ഫ്രീസ് ഡ്രൈഡ് ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ വൻ സാധ്യതകളാണുള്ളത്. അച്ചാർ. വിവിധ പഴങ്ങളെ സാധാരണ ഉപ്പ് അല്ലെങ്കിൽ വിനാഗിരി ഉപയോഗിച്ച് ദീർഘകാലം സൂക്ഷിക്കുന്നത് അച്ചാർ എന്നറിയപ്പെടുന്നു. സുഗന്ധവ്യഞ്ജനങ്ങൾ, മസാലകൾ എന്നിവ പഴക്കഷണങ്ങളുമായി ചേർത്ത് തയ്യാറാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് അച്ചാറുകൾ. ഭക്ഷണത്തിൻ്റെ രുചി വർദ്ധിപ്പിക്കുകയും വിശപ്പുളവാക്കുകയും ചെയ്യുന്നതിനു പുറമെ ദഹനരസത്തിൻ്റെ ഉൽപ്പാദനം ഉത്തേജിപ്പിക്കുകയും ദഹനത്തെ സഹായിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ അനുയോജ്യമായ പാക്കിങ്ങിൽ മെച്ചപ്പെട്ട സൂക്ഷിപ്പ് കാലത്തോടെ ഇവ ഉപഭോക്താക്കൾക്ക് ലഭ്യമാണ്. വീഞ്ഞ്. പഴക്കഷ്ണങ്ങൾ പഞ്ചസാരയും യീസ്റ്റും ഉപയോഗിച്ച് ആൽക്കഹോളിക് പുളിപ്പിക്കൽ എന്ന പ്രക്രിയയ്ക്ക് വിധേയമാക്കുന്നതിലൂടെ തയ്യാറാക്കിയെടുക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് വീഞ്ഞ്. മുന്തിരി, ആപ്പിൾ, പൈനാപ്പിൾ എന്നിങ്ങനെ നിരവധി പഴങ്ങളിൽ നിന്ന് തയ്യാറാക്കുന്ന വീഞ്ഞിന് വിപണിയിൽ ആവശ്യക്കറയേറെയാണ്. ഫ്രൂട്ട് റോളുകൾ, ചട്നികൾ എന്നിങ്ങനെ മറ്റനവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിവിധ സംസ്കരണ രീതി അവലംബിച്ച് തയ്യാറാക്കാവുന്നതാണ്. പഴങ്ങളിൽ നിന്നും തയ്യാറാക്കുന്ന പ്രിസർവ്, ഓസ്മോ ഡീഹൈഡ്രേറ്റഡ് പഴങ്ങൾ എന്നിവയ്ക്കെല്ലാം തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ ആവശ്യകത ഏറെയാണ്. നൂതനമായ സംസ്കരണ മാർഗങ്ങളിലൂടെ പഴങ്ങളിൽ നിന്ന് തയ്യാറാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ അനന്ത സാധ്യതകൾ വിപുലമാക്കുന്നതിലൂടെ അവയുടെ രുചി വൈവിധ്യം നമുക്കും ആസ്വദിക്കാം.
1: കാർഷിക ജീവനം സമാപിക്കുന്നു.

0: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
1: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസികെ സഹാരേ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 9,50,00,000 ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

ഇന്ന് ലളിതഗാന പരിപാടി അമൂല്യ ഗീതികൾ 7:35 കേൾക്കാം. പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി 9:30. ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശങ്ങളുടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങളുമായി ഹൃദയരാഗങ്ങൾ 10:00 കേൾക്കാം. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടുന്നതിനായി 8281200715 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമാണ് അയക്കേണ്ടത്. ഇഷ്ടഗാനത്തിൻ്റെ ആദ്യവരിയും ചിത്രവും പ്രിയപ്പെട്ടവർക്കുള്ള ഡെഡിക്കേഷനുകളും മറ്റ് സന്ദേശങ്ങളും അയക്കാവുന്നതാണ്. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടുക, നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281200715. പ്രിയഗാന പരിപാടി ഹൃദയരാഗങ്ങൾ 10:00.

2018 നിലവിൽ വന്ന പദ്ധതിയാണ് പോഷൺ അഭിയാൻ. കൗമാരക്കാരായ പെൺകുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, 6 വയസ്സ് പ്രായമുള്ള കുട്ടികൾ തുടങ്ങിയവർക്ക് ഉള്ള പോഷകാഹാര ലഭ്യതയ്ക്ക് പോഷൺ അഭിയാൻ ഊന്നൽ നൽകുന്നു. സാങ്കേതിക വിദ്യയുടെ ഉപയോഗം, സാമൂഹിക പങ്കാളിത്തം തുടങ്ങിയവയിലൂടെ കുട്ടികളിലെ വളർച്ചക്കുറവ്, പോഷകക്കുറവ്, വിളർച്ച, നവജാത ശിശുക്കളിലെ തൂക്കക്കുറവ് എന്നിവയ്ക്ക് പരിഹാരമായി പോഷൺ അഭിയാൻ ലക്ഷ്യം വയ്ക്കുന്നു. ഇതിനോടൊപ്പം കൗമാരക്കാരായ പെൺകുട്ടികൾ, ഗർഭവതികളായ സ്ത്രീകൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവരുടെ ക്ഷേമത്തിനും പ്രാധാന്യം നൽകുന്ന സമീപനത്തിലൂടെ പോഷകാഹാരക്കുറവ് എന്ന പ്രശ്നത്തെ സമഗ്രമായി നേരിടാൻ പോഷൺ അഭിയാൻ ലക്ഷ്യം വയ്ക്കുന്നു.

ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ പബ്ലിക് റിലേഷൻസ് ഇൻഫർമേഷൻ സർവീസ് മാനേജ്മെൻറ്റ് സിസ്റ്റം പദ്ധതിക്ക് കീഴിൽ ഇൻഫർമേഷൻ അസിസ്റ്റൻ്റുമാരുടെ പാനൽ രൂപീകരിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. 14 ജില്ലകളിലും ഒഴിവുണ്ട്. ജേർണലിസ്റ്റിൽ പോസ്റ്റ് ഗ്രാജുവേഷനോ ഡിഗ്രിയോ ഡിപ്ലോമയോ അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻസ് ആൻഡ് അഡ്വർടൈസിംഗിൽ ഡിപ്ലോമയോ അല്ലെങ്കിൽ ന്യൂ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സ്റ്റഡീസിൽ ഡിപ്ലോമയോ ഉള്ളവർക്ക് അപേക്ഷിക്കാം. വീഡിയോ നിർമ്മാണത്തിലും എഡിറ്റിംഗിലുമുള്ള പ്രവൃത്തി പരിചയം അഭികാമ്യം. പ്രായം 2026 സെപ്റ്റംബർ 1, 30 വയസ്സ് കവിയരുത്. അപേക്ഷകൾ ഓൺലൈനായി prism.prd.kerala.gov.in എന്ന ലിങ്ക് മുഖേന സമർപ്പിക്കാം. അപേക്ഷ സമർപ്പിക്കാൻ

പരീക്ഷ ക്ഷണിച്ചു. വിദ്യാഭ്യാസ യോഗ്യത, മറ്റ് യോഗ്യതകൾ, പ്രവൃത്തി പരിചയം, ജാതി, വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ സെപ്റ്റംബർ 17 വൈകിട്ട് 5 മുൻപ് അടിമാലി ട്രൈബൽ ഡെവലപ്മെൻറ് ഓഫീസിൽ നേരിട്ടോ ട്രൈബൽ ഡെവലപ്മെൻറ് ഓഫീസ് 2 നില പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് അടിമാലി 6855561 എന്ന വിലാസത്തിൽ തപാൽ മുഖേനയോ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04864224399. തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ ആരോഗ്യവകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജില്ലാ മാനസികാരോഗ്യ പരിപാടിയിലേക്ക് സൈക്യാട്രിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് തസ്തികകളിലേക്ക് കരാർ വ്യവസ്ഥയിൽ നിയമനം നടത്തും. ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസിൽ സെപ്റ്റംബർ 24 വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തും. താല്പര്യമുള്ളവർ അസൽ രേഖകളുമായി എത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിക്കുന്നു. ഫോൺ നമ്പർ 04862233030. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടികളിലും കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടികളിലും കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടികളിലും വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടികളിലും ആഴ്ചയിൽ 3 ദിവസം വീതം പാല്, മുട്ട എന്നിവ വിതരണം ചെയ്യുന്നതിന് റീടെൻഡർ ക്ഷണിച്ചു. ടെൻഡർ സെപ്റ്റംബർ 15 ഉച്ചയ്ക്ക് 1 വരെ ടെൻഡർ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ അതാത് പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നതാണ്. ഇടുക്കി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ വിവിധ വിഭാഗങ്ങളിലേക്ക് താൽക്കാലിക കരാറടിസ്ഥാനത്തിൽ ജൂനിയർ റെസിഡൻറ്റുമാരെ ആവശ്യമുണ്ട്. പരമാവധി 1 വർഷത്തേക്കോ റെഗുലർ ഉദ്യോഗാർത്ഥികൾ ജോലിയിൽ ചേരുന്നതുവരെയോ ഏതാണോ ആദ്യം അതുവരെ താൽക്കാലിക കരാറടിസ്ഥാനത്തിലാണ് നിയമനം. MBBS 1 വർഷത്തെ ഇൻറ്റേൺഷിപ്പ്, TCMC, KSMC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയാണ് യോഗ്യതകൾ. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട രേഖകളുടെ ഒറിജിനലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും തിരിച്ചറിയൽ രേഖകളും സഹിതം ഇടുക്കി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിൻ്റെ ഓഫീസിൽ സെപ്റ്റംബർ 18 രാവിലെ 10 മണിക്ക് ഹാജരാകണം. സെപ്റ്റംബർ 15 മുൻപായി ഓൺലൈനിൽ ആപ്ലിക്കേഷനുകൾ സമർപ്പിക്കേണ്ടതാണ്. സെപ്റ്റംബർ 10 ലോക ആത്മഹത്യ പ്രതിരോധ ദിനം. മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ സഹായത്തിന് 1-44-16 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹൈറേഞ്ച് വൃത്താന്തം.

0: ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 20,700 കോടി രൂപയോടെ 8 മൾട്ടിട്രാക്കിംഗ് റെയിൽ പദ്ധതികൾക്ക് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. റെയിൽ ഗതാഗതം കൂടുതൽ മികവുറ്റതാക്കാൻ പദ്ധതികളിലൂടെ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ശ്രീലങ്ക ബഹുമുഖ പങ്കാളിത്തത്തിന്റെ വിവിധ തലങ്ങൾ ശ്രീലങ്കൻ പ്രസിഡന്റുമായി ചർച്ച ചെയ്ത് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇരു നേതാക്കളും കൊളംബോയിൽ കൂടിക്കാഴ്ച നടത്തി. 9th ദേശീയ പോഷകാഹാര മാസാചരണത്തിന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി വാരാണസിയിൽ നിർവഹിച്ചു. പോഷൻ മാ 2026 കേരളത്തിലും ഇന്ന് തുടക്കമായി. സംസ്ഥാനത്ത് വൈദ്യുതി മുടങ്ങുന്ന സമയം മുൻകൂട്ടി അറിയിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വേൾഡ് ആർച്ചറി പാരാ സീരീസിൽ ഇന്ന് 2 സ്വർണം സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ വിശദമായി. 20,700 കോടി രൂപയുടെ 8 മൾട്ടിട്രാക്കിംഗ് റെയിൽ പദ്ധതികൾക്ക് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭായോഗം. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലായി 10,021 കോടി രൂപയുടെ 5 പദ്ധതികൾക്കാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയത്. പശ്ചിമബംഗാൾ, ഒഡീഷ തുടങ്ങിയ 5 സംസ്ഥാനങ്ങളിലെ 3 മൾട്ടിട്രാക്കിംഗ് പദ്ധതികളും ഇതിലുൾപ്പെടുന്നു. റെയിൽ ഗതാഗതം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് പദ്ധതികൾ മാർഗമൊരുക്കുമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു.
2: ഖഡഗ്പൂർ ലേക്ക് സമയ ഝാർസുഗുഡ തക് കാ പൂരാ പ്രോജക്ട് ഹൈ ജഹാൻ പേ 4th ലൈൻ ബൻ യേ ലൈൻ ബൻ ജാനേ സേ ബഹുത് ബഡാ ജോ കൺജഷൻ ഹോതാ ഹൈ ഇസ് ഏരിയാ മേ വോ ഖതം ഹോഗാ കൈ നയീ ഗാഡിയാ ചലാ പായേംഗേ ഓർ ജോ ട്രാഫിക് കീ സീരിയസ് പ്രോബ്ലംസ് ആതി തീ വോ സാരി പ്രോബ്ലംസ് ഇസ്സേ സോൾവ് ഹോ തോ ഇസ് പ്രോജക്ട് കോ ഹം ജൽദി സേ ജൽദി ആഗേ ബഡായേ.

0: മികച്ച റെയിൽവേ ഗതാഗത സൗകര്യവും ചരക്ക് നീക്കത്തിനുള്ള അധിക ശേഷിയും സഞ്ചാര വേഗവും ഉറപ്പാക്കുന്നതാണ് ഇന്നത്തെ കേന്ദ്രമന്ത്രിസഭാ തീരുമാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് അനുമതി നൽകിയ 5 റെയിൽവേ പദ്ധതികൾ ദക്ഷിണേന്ത്യയിലെ റെയിൽ ഗതാഗത സൗകര്യം കൂടുതൽ മികവുറ്റതാക്കാൻ സഹായിക്കുമെന്നും ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രയോജനപ്പെടുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായികയുമായി കൊളംബോയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ശ്രീലങ്ക ബഹുമുഖ പങ്കാളിത്തത്തിന്റെ വിവിധ തലങ്ങൾ നേതാക്കൾക്കിടയിൽ ചർച്ചയായി. ശ്രീലങ്കൻ വ്യോമസേനയുടെ L-70 തോക്കുകൾ നവീകരിക്കുന്നതിനും NCC, നാഷണൽ ഡിഫൻസ് കോളേജുകൾ എന്നിവയിലെ സഹകരണത്തിനുമുള്ള ധാരണാപത്രങ്ങൾ കൂടിക്കാഴ്ചയിൽ കൈമാറി. ഇന്ത്യൻ പ്രതിരോധ സേന നിർമ്മിച്ച 3 ബെയിലിപ്പാലങ്ങളും ഇരു നേതാക്കളും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ സുരക്ഷാ താൽപര്യങ്ങൾക്ക് ഹാനികരമായ യാതൊരു പ്രവർത്തനങ്ങൾക്കും ശ്രീലങ്കൻ ഭൂപ്രദേശം ഉപയോഗിക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് വ്യക്തമാക്കി. സമുദ്രമേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം സുരക്ഷയ്ക്കും ഭദ്രതയ്ക്കും അത്യന്താപേക്ഷിതമാണെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു.
1: ഇന്ത്യ ശ്രീലങ്ക മാരിടൈം കോഓപ്പറേഷൻ ഈസ് ദസ് നോട്ട് ഓൺലി മ്യൂച്വലി ബെനിഫിഷ്യൽ ബട്ട് ക്വൈറ്റ് എസൻഷ്യൽ ടു അവർ കളക്ടീവ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. ഫ്രണ്ട്സ്, ദേർ ആർ സെവറൽ കോംപ്ലിമെന്ററി that make our maritime cooperation productive and mutually beneficial.
0: 9th ദേശീയ പോഷകാഹാര മാസാചരണത്തിന് വാരാണസിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അംഗനവാടികൾ നമ്മുടെ ഉത്തരവാദിത്തം എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. പോഷകാഹാര വൈവിധ്യം, അംഗനവാടികളിലെ ചൂടുള്ള ഭക്ഷണം, പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയുടെ 10 വർഷങ്ങൾ എന്നിവയ്ക്കാണ് മാസാചരണത്തിൽ പ്രാധാന്യം നൽകുന്നത്. പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദുകൃഷ്ണ കൊല്ലത്ത് നിർവഹിച്ചു. കുട്ടികൾ, ഗർഭിണികൾ, പാലൂട്ടുന്ന അമ്മമാർ, കൌമാരക്കാർ എന്നിവരുടെ പോഷക സുരക്ഷ ഉറപ്പാക്കുകയാണ് പോഷൻ മാസാചരണത്തിന്റെ ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടും പൊതുസേവന രംഗത്ത് അദ്ദേഹം 25 വർഷം പൂർത്തിയാക്കുന്നതിനോടും ബന്ധപ്പെട്ട് BJP ഈ മാസം 17 മുതൽ 1 മാസം നീളുന്ന സേവാ സങ്കല്പ് അഭിയാൻ സംഘടിപ്പിക്കും. 2001 ശ്രീ മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നത്. പൊതുസേവനത്തിൽ നിന്ന് ദേശീയ സേവനത്തിലേക്കെന്ന മന്ത്രത്തിലൂന്നിയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെന്ന് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സംവിധാനം ആരംഭിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ഇതിനായി ഈ മാസം 16 മുതൽ 18 വരെ തിരുവനന്തപുരത്ത് റൌണ്ട് ടേബിൾ കോൺഫറൻസ് നടത്താൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ ജുഡീഷ്യൽ ഓഫീസർമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സായി ഉയർത്തിയതായും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച സമയക്രമം മുൻകൂട്ടി അറിയിക്കാൻ KSEB നിർദ്ദേശം നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വൈദ്യുതി മുടങ്ങുന്ന സമയം മുൻകൂട്ടി അറിയിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി പ്രതിസന്ധി കുറയ്ക്കാൻ സോളാർ ബാറ്ററി സ്റ്റോറേജ് ഏർപ്പെടുത്തുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രത്യേക സാഹചര്യമായതിനാൽ ജനങ്ങൾ സഹകരിക്കണമെന്നും ഇലക്ട്രിക് വാഹനങ്ങൾ രാത്രിയിൽ ചാർജ് ചെയ്യുന്നത് വൈദ്യുതി ഉപഭോഗം കൂട്ടുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും വൈദ്യുതി നിയന്ത്രണം വേണ്ടി വന്നേക്കാമെന്ന് KSEB അറിയിച്ചു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന സംയുക്ത മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി കേരളത്തിലെത്തിയ മാധ്യമ സംഘം കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് സന്ദർശിച്ചു. മേഘാലയ, സിക്കിം എന്നിവിടങ്ങളിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകരാണ് സംസ്ഥാനത്തെത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: കൊച്ചിൻ ഷിപ്പ്യാർഡ് സീനിയർ മാനേജർ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് PRO ആഷ്ലി ഗോമസ് കപ്പൽശാലയുടെ വളർച്ച, അടിസ്ഥാന സൗകര്യങ്ങൾ, പ്രധാന പദ്ധതികൾ, വിവിധ ബിസിനസ് മേഖലകളിലെ പ്രവർത്തനങ്ങൾ എന്നിവ വിശദീകരിച്ചു. രാജ്യത്ത് തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി കപ്പലും ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും വലിയ യുദ്ധക്കപ്പലുമായ INS വിക്രാന്തിന്റെ നിർമ്മാണവും സംഘത്തിന് വിശദീകരിച്ചു. 2024 ജനുവരിയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ന്യൂ ഡ്രൈഡോക്കും മാധ്യമ സംഘം സന്ദർശിച്ചു. ഇന്ത്യൻ നാവികസേനയുടെയും വാണിജ്യ കപ്പലുകളുടെയും അറ്റകുറ്റപ്പണി, നവീകരണം തുടങ്ങിയ പ്രവർത്തനങ്ങളും സംഘം പരിചയപ്പെട്ടു.
0: സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിലെ വിവിധ ഭാഗങ്ങളിലുള്ള അനധികൃത നിർമ്മിതികൾക്കെതിരെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി രേഖാ ഗുപ്ത മുനിസിപ്പൽ കോർപ്പറേഷന് നിർദ്ദേശം നൽകി. പേയിംഗ് ഗസ്റ്റ് താമസ സൗകര്യങ്ങളിൽ പരിശോധന നടത്തി കെട്ടിടങ്ങളുടെ രേഖകൾ പരിശോധിക്കാനും ഉത്തരവിൽ പറയുന്നുണ്ട്.

കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. താപനില ഇന്ന് സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. വിവിധ ജില്ലകളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. അഹമ്മദാബാദിൽ നടന്ന വേൾഡ് ആർച്ചറി പാരാ സീരീസിന്റെ അവസാന ദിവസമായ ഇന്ന് ഇന്ത്യയ്ക്ക് 2 സ്വർണം. പാരാ കോമ്പൌണ്ട് വനിതാ വ്യക്തിഗത വിഭാഗത്തിൽ ശീതൽ ദേവിയും പാരാ റീകർവ് മിക്സഡ് ടീം ഇനത്തിൽ ഹർവിന്ദർ സിംഗ് ഭാവന ടീമും സ്വർണം സ്വന്തമാക്കി. ഇന്ത്യൻ താരങ്ങൾക്ക് ഇന്ന് 4 വെങ്കല മെഡലും ലഭിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ ആഗോള വിപണിയിൽ എണ്ണവില ബാരലിന് $100 കടന്നു. ബ്രെൻഡ് ക്രൂഡ് വിലയിൽ 2.2% വർധനയാണുള്ളത്. പേർഷ്യൻ ഉൾക്കടലിൽ 2 US കപ്പലുകൾക്കും 8 എണ്ണ ടാങ്കറുകൾക്കും നേരെ ആക്രമണം നടത്തിയതായി ഇറാൻ. 5 ഇറാനിയൻ ടാങ്കറുകൾക്ക് നേരെ US നടത്തിയ ആക്രമണത്തിനുള്ള തിരിച്ചടിയാണിതെന്ന് ഇറാൻ സായുധസേനാ വിഭാഗമായ IRGC വ്യക്തമാക്കി. ജോർദാനിലെ US എയർബേസ് ആക്രമിച്ചതായും IRGC അവകാശപ്പെട്ടു. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ കാണാതായ 5326 പേർക്കായി തിരച്ചിൽ തുടരുന്നു. ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 1365. തിരിച്ചറിയൽ നടപടികൾ പൂർത്തിയാക്കിയ 102 മൃതദേഹങ്ങളാണ് ബന്ധുക്കൾക്ക് കൈമാറിയത്. തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളിൽ നിന്നും DNA സാമ്പിളുകൾ ശേഖരിച്ച് സൂക്ഷിച്ചിട്ടുണ്ട്. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി ലോക നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഈ മാസം 12-13 തീയതികളിലായി നടക്കുന്ന ഉച്ചകോടിയിൽ റഷ്യ യുക്രൈൻ സംഘർഷം ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ ചർച്ചാ വിഷയമാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിന് ദുരിതാശ്വാസ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയുടെ പിന്തുണ തുടരുമെന്നും വിദേശകാര്യ വക്താവ് അറിയിച്ചു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ രാജ്യത്തുടനീളം നടത്തിയ പരിശോധനകളിൽ 740 കിലോഗ്രാം ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തതായി ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്. കേസുമായി ബന്ധപ്പെട്ട് 13 പേരെ ഏജൻസി അറസ്റ്റ് ചെയ്തു. വാഹനങ്ങളിലെ പ്രത്യേക അറകളിൽ ഒളിപ്പിച്ചു കടത്തിയ 709 കിലോഗ്രാം കഞ്ചാവ്, 5 കിലോഗ്രാം ചരസ് എന്നിവയാണ് പിടിച്ചെടുത്തത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 813 പോയിന്റ് നഷ്ടത്തിൽ 74,764 നിഫ്റ്റി 200 പോയിന്റ് നഷ്ടത്തിൽ 23,432 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 760 രൂപ കുറഞ്ഞ് 1,13,060 രൂപയും 1,13,160 രൂപയും ഗ്രാമിന് 14,145 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. 20,700 കോടി രൂപയുടെ 8 മൾട്ടിട്രാക്കിംഗ് റെയിൽ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. റെയിൽ ഗതാഗതം കൂടുതൽ മികവുറ്റതാക്കാൻ ഈ പദ്ധതികളിലൂടെ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ശ്രീലങ്ക ബഹുമുഖ പങ്കാളിത്തത്തിന്റെ വിവിധ തലങ്ങൾ ശ്രീലങ്കൻ പ്രസിഡന്റുമായി ചർച്ച ചെയ്ത രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇരു നേതാക്കളും കൊളംബോയിൽ കൂടിക്കാഴ്ച നടത്തി. 9th ദേശീയ പോഷകാഹാര മാസാചരണത്തിന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി വാരാണസിയിൽ നിർവഹിച്ചു. പോഷൻ മാ 2026 കേരളത്തിലും ഇന്ന് തുടക്കമായി. സംസ്ഥാനത്ത് വൈദ്യുതി മുടങ്ങുന്ന സമയം മുൻകൂട്ടി അറിയിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വേൾഡ് ആർച്ചറി പാരാ സീരീസിൽ ഇന്ന് 2 സ്വർണം സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: അമൂല്യ ഗീതികൾ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അമൂല്യ ഗീതികളുടെ പുതിയൊരു ഭാഗത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം.
0: അമൂല്യ ഗീതികൾ.
2: ദക്ഷിണേന്ത്യയിലെ മികച്ച ഭാവഗായകൻ പി ജയചന്ദ്രൻ. ശബ്ദത്തിലെ മാധുര്യവും ഭാവനിർഭരമായ ആലാപനവും മലയാള സംഗീത ലോകത്ത് അദ്ദേഹത്തെ സവിശേഷനാക്കുന്നു. പി ജയചന്ദ്രൻ ആലപിച്ച തെരഞ്ഞെടുത്ത ഗാനങ്ങളുമായി അമൂല്യ ഗീതികൾ ആരംഭിക്കാം. ആവണിവാനത്തിൻ്റെ ആൽത്തറയിൽ ഓണനക്ഷത്ര ദീപം മങ്ങി, മഴമുകിൽ നിരകളിലെ മലർ വള്ളിക്കുടിലും കൂരിരുൾ തിങ്ങി. എന്നിട്ടും ഓമലാൾ എന്ന് തുടങ്ങുന്ന ഗാനം പി ഭാസ്കരൻ്റെ വരികൾക്ക് കെ പി ഉദയഭാനു ഈണം പകർന്ന ഗാനം.

മനസ്സിലെ ശ്രുതിയിലെ തേനാണ് നീ, തൊടിയിലെ വനിയിലെ മയിലാണ് നീ. നിന്റെ കണ്ണിലും കവിളിലും ഇന്ദ്രജാപം കളിയാടുന്നു. കണ്ണേ കവിതെ എന്ന് തുടങ്ങുന്ന ഗാനം രചന സി രാമചന്ദ്രമേനോൻ, സംഗീതം എ അനന്തപത്മനാഭൻ.

ഞാനെന്നും നീ അറിയാത്ത നിശയിലെ നായകനായിരുന്നു. നിന്റെ അരികിലെത്താത്ത കാമുകനായിരുന്നു ഞാനെന്നും. എങ്കിലും ആ സരോവരത്തിൽ നീ പുഷ്പസുഗന്ധമായി. ആ സുഗന്ധമേറ്റ് എൻ്റെ കിനാവുകൾ പ്രേമകവിതയായി. ദ്വാപരയുഗത്തിലെ എന്നു തുടങ്ങുന്ന ഗാനം, രവീന്ദ്രൻ ചേന്നിലോടിൻ്റെ വരികൾക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഈണം നൽകിയ ഗാനം.

അരയന്നത്തിൽ നിന്നും നടയെടുത്തു, പൂങ്കുയിലിൽ നിന്നും സ്വരവും മയിലിൽ നിന്നും അഴകുമെടുത്തു. അങ്ങനെ സൗന്ദര്യത്തിൻ്റെ മൂർത്തഭാവങ്ങളിൽ നിന്നും അംശമെടുത്ത് അല്ലയോ മഞ്ജുളെ നിന്നെ മെനഞ്ഞെടുത്തു. മുഴുമതിയിൽ നിന്നും എന്നു തുടങ്ങുന്ന ഗാനം. രചന സി. രാമചന്ദ്രമേനോൻ. സംഗീതം എ. അനന്തപത്മനാഭൻ.

0: പുതിയ ഗാനങ്ങളുമായി അമൂല്യഗീതികൾ വീണ്ടും അടുത്ത ബുധനാഴ്ച 7:35. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ അഞ്ജു കേപ്പക്കുട്ടൻ. ശുഭരാത്രി.
1: അമൂല്യഗീതികൾ.

മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഇന്ന് 9:30 10 മണിക്കുള്ള ഹൃദയരാഗങ്ങളിലും കേൾക്കാം. ഇന്ന് 10 മണിക്കുള്ള ഹൃദയരാഗങ്ങളിൽ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടുന്നതിനായി 8281200715 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമാണ് അയക്കേണ്ടത്. ഇഷ്ടഗാനത്തിൻ്റെ ആദ്യ വരിയും ചിത്രവും പ്രിയപ്പെട്ടവരുടെ ഡെഡിക്കേഷനുകളും ഉൾപ്പെടുത്തിയ സന്ദേശങ്ങൾ അയക്കുക. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281200715.

മൃത്യുബോധം ചിത്രീകരണം. രചന ഡോക്ടർ ആർ എസ് രാജീവ്. മൃത്യുബോധം

ഇവിടെ ജനിക്കുന്ന ഓരോ മനുഷ്യനും താൻ നശ്വരനാണെന്ന ബോധം അന്തരാത്മാവിൽ പേറിക്കൊണ്ട് നടക്കുന്നു. പല മതസിദ്ധാന്തങ്ങളും അവരുടെ വിഹുലതകൾക്ക് മറയിട്ടേക്കാം. പക്ഷേ ചിന്തിക്കുകയും വ്യാകുലപ്പെടുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒഴിവാക്കലിനും അപ്പുറത്താണ്. മരണത്തെക്കുറിച്ചുള്ള അറിവിനെ നിരാകരിക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെ പ്രശസ്ത മലയാള കഥാകൃത്തായ സേതു നിങ്ങൾക്ക് വേണ്ടി ഒരു മരണം എന്ന കഥയിൽ ചിത്രീകരിക്കുന്നുണ്ട്.

0: മഴ വീണ് കുതിർന്ന ഒരു രാത്രിയിൽ പിറന്നു വീണ അപ്പുക്കുട്ടന്റെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് കാർത്തു എന്ന് വയറ്റാട്ടിത്തള്ള പറഞ്ഞു.
1: മരിക്കാൻ പിറന്ന പൊന്നു മോൻ.

0: ചുളിവുകൾ വീണ മുഖമുള്ള കാർത്തു അന്നു മുതൽ അവന്റെ ഭയമായി മാറി. 5 കൊല്ലത്തിന് ശേഷം കാർത്തു തള്ള മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അവനോട് പറഞ്ഞു,
1: മോനും മരിക്കും, അധികം താമസിയാതെ മോൻ എന്റെ കൂടെ വരും, ഞാൻ കൊണ്ടുപോകും.

ആളും അനക്കവുമില്ലാത്ത ഒരു മഴ പെയ്ത ഇരുണ്ട സന്ധ്യയിൽ പറങ്കിമാവിലിരുന്ന് കറുത്ത പക്ഷി ചുണ്ടുകൾ വിടർത്തി അവനെ വിളിച്ചു.

0: അപ്പുക്കുട്ടൻ നോക്കി. പക്ഷിയുടെ നീണ്ട കാതുകളിൽ തോടകളാടുന്നു. മുറിക്കിച്ചുവന്ന ചുണ്ടുകൾക്ക് മീതെ ചുളിവുകൾ വീണു മടങ്ങിയ തൊലി. കാർത്തു അപ്പുക്കുട്ടന് വേണ്ടി നടക്കുകയായിരുന്നു. പിന്നൊരു ദിവസം ഗോസായിയായി അവർ വന്നു. കാർത്തു തള്ള അപ്പുക്കുട്ടന്റെ മാത്രമല്ല, ജീവിതത്തെ സ്നേഹിക്കുന്ന ഏതു മനുഷ്യന്റെയും പേടി സ്വപ്നമാണ്. മരണം എപ്പോഴാണ് വരിക ആർക്കും അറിയില്ല. എന്നാൽ എപ്പോഴും കൂടെ ഉണ്ടാവും എന്നെല്ലാവർക്കും അറിയാം. അത് തന്നെയാണ് അതിൻ്റെ ദുരന്ത വശവും.
1: ജീവിത പ്രക്രിയകളുടെ പൂർണ്ണ വിരാമമായിട്ടാണ് മരണത്തെ ശാസ്ത്രം കാണുന്നത്. മരണത്തെ നിർണയിക്കാൻ കഴിയാത്ത മനുഷ്യന്റെ അവസ്ഥ അസ്തിത്വവാദികളുടെ വ്യാഖ്യാനത്തിൽ ദയനീയമാണ്. വ്യക്തി എന്ന നിലയിൽ ഒരാളുടെ അസ്തിത്വം നഷ്ടപ്പെടുന്ന അവസ്ഥയെ മരണമായി കണക്കാക്കാം. ബോധമില്ലാതാകുമ്പോൾ ഒരു ജീവി മരിച്ചു എന്ന് കണക്കാക്കിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. മസ്തിഷ്ക മരണം കൊണ്ട് മാത്രം ജീവിതം അവസാനിക്കുന്നില്ല, അല്ലെങ്കിൽ ജീവൻ ഇല്ലാതാകുന്നില്ല എന്ന അറിവ് ശാസ്ത്രം നമുക്ക് നൽകി

കഴിഞ്ഞു. മരണം അവസാനമല്ല, മറ്റൊരു തുടക്കമാണെന്ന് വിശ്വസിക്കുന്ന ആത്മീയവാദികളും ഉണ്ട്. ഒന്നു മാത്രം ഉറപ്പിക്കാം, മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്ന കാര്യം കൃത്യമായി ആർക്കും അറിയില്ല. മരണാനുഭവം തേടിയവർക്ക് മരണം കിട്ടിയെന്നല്ലാതെ മറ്റൊരാശയവിനിമയം നടത്താനും കഴിഞ്ഞിട്ടില്ല. ഷോപ്പനോവർ പറഞ്ഞതുപോലെ, മരണത്തിൽ നിന്ന് ഒരു കവിൾ കുടിക്കുന്നതാണ് ഉറക്കം എന്ന് പറയാം എന്ന് തോന്നുന്നു.

0: മൃത്യുബോധമുണ്ടാക്കുന്ന ഉദ്വിഗ്നതയെ അതിജീവിക്കാനുള്ള മാർഗങ്ങളാണ് ആത്മീയവാദികൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഉയർത്തെഴുന്നേൽപ്പുകളും പുനർജന്മങ്ങളും സ്വർഗസങ്കല്പങ്ങളുമൊക്കെ മുന്നോട്ട് വച്ചുകൊണ്ട് മരണമുണ്ടാക്കുന്ന വ്യാകുലതയെ മറികടക്കാൻ വിശ്വാസികൾക്ക് അവർ ശക്തിയേകുന്നു. ഇഹലോകത്തെ ജീവിതം ധർമ്മവിശുദ്ധിയുള്ളതാക്കുന്നവർക്ക് സുരക്ഷിതമായ ഒരു മരണാനന്തര ജീവിതം അവർ വാഗ്ദാനം ചെയ്യുന്നു. മരണത്തെക്കുറിച്ചുള്ള സന്ത്രാസം ഒരു പരിധിവരെ ഇങ്ങനെ ഇല്ലാതാകുന്നു. സാധാരണ മനുഷ്യരെ പോലെ മരണത്തെ ഭീതിയോടെ സമീപിച്ചിരുന്നു മഹാകവി ജി ശങ്കരക്കുറുപ്പ്. കാൽവിനാഴിക കൂടി ഞാൻ പിറന്നൊരീ വീട്ടിൽ മേവിടാൻ കഴിഞ്ഞെങ്കിൽ ഇത്ര വേഗമോ യാത്ര എന്ന് വിലപിച്ചപ്പോഴും സർവശക്തന്റെ കയ്യിൽ തൻ്റെ ജീവിതം സുരക്ഷിതമെന്ന് കരുതി ആത്മവിശ്വാസം വീണ്ടെടുക്കുകയാണ്. മേനിമേ വിറയ്ക്കില്ല, ചുണ്ടിണ ചലിക്കില്ല, ഗ്ലാനി വന്നുദിക്കില്ല, വിളറിപ്പോകില്ല ആസ്യം. സമയം വരുന്നേരം സർവശക്ത കയ്യിൽ മമ ജീവിതം ക്ഷുദ്രം സുസ്മിതം സമർപ്പിക്കും എന്ന് മനസ്ഥൈര്യത്തോടെ പറയാൻ കഴിയുന്നത് ആത്മീയ ബലം കൊണ്ടാണ്.
1: ജനനവും മരണവും ഭൂമിയുടെ ജൈവാവസ്ഥയെ ചിട്ടപ്പെടുത്തി നിർത്തുന്ന പ്രതിഭാസങ്ങളാണ്. മണ്ണിൽ പിറക്കുന്ന ജീവികളൊക്കെയും അനശ്വരരായിരുന്നാൽ ഭൂമിയുടെ ജൈവ വ്യവസ്ഥ തന്നെ ഇല്ലാതാകും. മരണം അതുകൊണ്ട് തന്നെ ഒരു അനിവാര്യതയാണെന്ന ബോധം നമ്മുടെയൊക്കെ അന്തരാത്മാവിൽ ഉണ്ട്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മരണമുണ്ടാക്കുന്ന പ്രതികരണവും ഫലവും ആപേക്ഷികമാണ്. എല്ലാ മരണങ്ങളും എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നില്ല. അതുപോലെ തന്നെ എല്ലാ മരണങ്ങളും എല്ലാവരെയും ദുഃഖിപ്പിക്കുന്നുമില്ല. ലക്ഷക്കണക്കിന് ആളുകൾ യുദ്ധഭൂമിയിൽ മരിച്ചു വീണപ്പോൾ ഒരേ സമയം തന്നെ ദുഃഖിക്കുകയും സന്തോഷിക്കുകയും ചെയ്ത സമൂഹമുണ്ടായിരുന്നു. ശത്രുവിൻ്റെ മരണം ആഹ്ലാദമാകുമ്പോൾ മിത്രത്തിൻ്റെ മരണം സങ്കടമാകുന്നു. ഒരു മരണം തന്നെ പല വൈകാരിക ഭാവങ്ങളാണ് സൃഷ്ടിക്കുന്നത്.

അവപ്പെട്ടി വിൽക്കുന്നവനെ ഒരു മരണം സന്തോഷിപ്പിച്ചേക്കാം, നാഥനില്ലാതായ വീട്ടുകാരെ അത് ദുഃഖിപ്പിച്ചേക്കാം, സ്വന്തം വീട്ടിലെ മരണമാണെങ്കിൽ അയാളെ സങ്കടത്തിലാക്കിയേക്കാം. എല്ലാം ആപേക്ഷികമാണ്. മരണം അനുഗ്രഹമായി കരുതുന്ന മഹാരോഗികളും മരണത്തെ ശാപമായി കാണുന്ന ആരോഗ്യ ദൃഢഗാത്രരും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. അതെ, മരണം ചിലർക്ക് ചിലപ്പോൾ അനുഗ്രഹമാണ്, മറ്റു ചിലർക്ക് തീരാത്ത വേദനയുണ്ടാക്കുന്നതും.

ലോകത്ത് നാളിതുവരെ ഉണ്ടായ സാഹിത്യകൃതികളുടെ പ്രമേയത്തെ വിശപ്പ്, കാമം, മരണം എന്നീ ക്രമത്തിൽ വിഭജിക്കാമെന്ന് ഒരു പ്രസിദ്ധ സാഹിത്യ ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്. വിശാലാർത്ഥത്തിൽ ഇത് വളരെ ശരിയാണ്. മരണവും മരണബോധവും ഉണ്ടാക്കിയ സാഹിത്യ പ്രസ്ഥാനങ്ങളും സാഹിത്യകൃതികളും ലോകസാഹിത്യമാകെ നിറഞ്ഞു നിൽക്കുന്നു. ജർമ്മനിയിലും ഫ്രാൻസിലുമായി ജന്മം കൊണ്ട അസ്തിത്വവാദം, അസംബന്ധവാദം എന്നീ പ്രസ്ഥാനങ്ങൾ സാഹിത്യത്തിലും ഇന്നും സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. ഈ രണ്ട് പ്രസ്ഥാനങ്ങളും മനുഷ്യൻ്റെ അസ്തിത്വവാദപരമായ വ്യാകുലതകളും ജീവിതത്തിൻ്റെ അസംബന്ധാവസ്ഥയെക്കുറിച്ചുള്ള ചിന്തകളും ജന്മം നൽകിയതാണ്. അതാകട്ടെ മൃത്യുബോധമുണ്ടാക്കിയ കൊടിയ അശാന്തിയുടെ സൃഷ്ടിയുമാണ്. മരണം അർത്ഥശൂന്യമാക്കിയ ജീവിതത്തെ അശാന്തമായ മനസ്സോടെ സമീപിച്ചവരായിരുന്നു ഈ എഴുത്തുകാർ. ഫ്രാൻസ് കാഫ്കെ, ആൽബേർ കാമു തുടങ്ങിയ എഴുത്തുകാർ ഇന്നും ലോകമെങ്ങും വായിക്കപ്പെടുന്നു. പ്ലേഗും മെറ്റമോൾഫോസിസും കാൻസിലും ഈ സൈബർ യുഗത്തിലും വായിക്കപ്പെടുന്നു. കാക്കനാടനും ഒ വി വിജയനും മുകുന്ദനും സേതുവും അടങ്ങുന്ന മലയാള നോവലിലെ ആധുനിക പ്രസ്ഥാനത്തിൻ്റെ ജീവവായു തന്നെ മൃത്യുബോധം ജന്മം കൊടുത്ത അസ്തിത്വവാദമായിരുന്നു. മരണമേ എൻ്റെ അദൃശ്യ സുഹൃത്തെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് കവിത എഴുതിയ സിൽവിയ പ്ലാത്തും കുടമടച്ച് ഞാനൻ മണിമച്ചിലെ വാടാവിളക്ക് കെടുത്തിടട്ടെ എന്നു പാടിയ ഇടപ്പള്ളി രാഘവൻ പിള്ളയും മരണത്തെ ഭീതി കൂടാതെ സമീപിച്ചവരാണ്.

ഒരു മരണം കൊണ്ട് ലഭിച്ച ജീവിതത്തിൻ്റെ കടം വീട്ടണമെന്ന് പ്രഖ്യാപിച്ച ആളായിരുന്നു ഹെമിംഗ്വേ. മരണത്തിൻ്റെ അനുഭവ തലത്തിലുള്ള ചിത്രം വരച്ച എം ടിയുടെ വിലാപയാത്ര എന്ന നോവലും മരണം എന്ന കഥയും സവിശേഷതയാർന്നതാണ്. മരിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്, അതുകൊണ്ട് ഞാൻ മരണത്തെ പേടിക്കുന്നു എന്നൊരിക്കൽ ടോൾസ്റ്റോയി പറഞ്ഞിട്ടുണ്ട്.

0: ജീവിതത്തിൻ്റെ കഠിന വ്യാകുലതകളിലും അഗാധ വേദനകളിലും മരണത്തെക്കുറിച്ച് ചിന്തിച്ചാലും ജീവിതം വിട്ടൊഴിയുവാൻ തയ്യാറാവാത്ത ഒരു മനസ്സാണ് എല്ലാ ജീവികൾക്കും, പ്രത്യേകിച്ചും മനുഷ്യനുള്ളത്. മരണമുറപ്പായ ഒരു കഥാപാത്രത്തെ കൊണ്ട് മഹാ നോവലെഴുത്തുകാരനായ ദസ്തവേസ്കി ചിന്തിപ്പിക്കുന്നത് ഇങ്ങനെയാണ്.
1: എനിക്ക് ഒരു ദിവസം കൂടി, അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൂടി, അതും പറ്റിയില്ലെങ്കിൽ ഒരു മിനിറ്റ് കൂടി തരൂ. ഞാൻ എവിടെ വേണമെങ്കിലും ജീവിച്ചുകൊള്ളാം. വേണമെങ്കിൽ പർവ്വതങ്ങളുടെ ഉച്ചി, അല്ലെങ്കിൽ സമുദ്രങ്ങളുടെ അഗാധത, അല്ലെങ്കിൽ ഊർത്ത പാറക്കല്ലുകൾക്ക് മുകളിൽ എവിടെ വേണമെങ്കിലും, എവിടെ വേണമെങ്കിലും ഞാൻ ജീവിച്ചുകൊള്ളാം. എവിടെ വേണമെങ്കിലും, എവിടെ വേണമെങ്കിലും, എവിടെ വേണമെങ്കിലും, എവിടെ വേണമെങ്കിലും.

0: ജീവിതത്തെ ജീവിതത്തോട് ചേർത്ത് നിർത്തി വായിക്കുമ്പോഴാണ് മരണമുണ്ടാക്കുന്ന അശാന്തിയും അസ്വസ്ഥതയും സംഭ്രമവും നമുക്ക് മനസ്സിലാകുന്നത്. ഫിലിപ്പ് ഷാംപെയ്ൻ വരച്ച 17-ാം നൂറ്റാണ്ടിലെ പ്രസിദ്ധമായ പെയിന്റിംഗിൽ മരണത്തെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു പൂവും തലയോട്ടിയും ഒരു മണിക്കൂർ ഗ്ലാസും അടങ്ങിയ ആ ചിത്രം ജീവിതത്തെയും മരണത്തെയും സമയത്തെയും അതുണ്ടാക്കുന്ന സങ്കീർണ വികാരത്തെയും ചിത്രീകരിക്കുന്നു. കാലത്തിന്റെ ആത്യന്തിക ഫലമാണ് മരണം എന്ന സത്യം എന്ന ബോധം ആ ചിത്രം അനുവാചകരിൽ എത്തിക്കുന്നു.
1: മൃത്യുബോധത്തെ ജീവിതത്തോടൊപ്പം കൊണ്ടുപോവുകയോ അതിനെ ഒരു പങ്കാളിയായ സുഹൃത്തായി കാണുകയോ ചെയ്യുന്ന മനുഷ്യരും സാഹിത്യകാരന്മാരും കലാകാരന്മാരും ധാരാളമുണ്ട്. ചലച്ചിത്രകാരനായ ഇൻഗ്മർ ബെർഗ്മാന്റെ സെവൻത് സീൽ എന്ന സിനിമ തുടങ്ങുന്നത് മരണവുമായി ചെസ് കളിക്കാനിരിക്കുന്ന നൈറ്റ് എന്ന കഥാപാത്രവുമായുള്ള സംവാദത്തിലൂടെയാണ്. ആ സിനിമയുടെ പ്രധാന ഭാഗങ്ങളെല്ലാം ഇവർ രണ്ടുപേരും തമ്മിലുള്ള സംവാദത്തിലൂടെയാണ് പുരോഗമിക്കുന്നത്. ജീവിതത്തിൽ നിന്ന് ഭിന്നമായി ശത്രുപക്ഷത്തോ മിത്രപക്ഷത്തോ സ്ഥിരമായി പ്രതിഷ്ഠിക്കേണ്ട ഒന്നല്ല മരണം എന്നൊരു അസാധാരണ തിരിച്ചറിവാണ് ബെർഗ്മാൻ ഈ സിനിമയിലൂടെ നൽകുന്നത്.

ലോക സിനിമയിലെ തന്നെ അപൂർവ ചിത്രമാണ്. കാഴ്ചക്കാരിൽ സംഭ്രാന്തിയും അസ്വസ്ഥതയും ഭീതിയും സൃഷ്ടിക്കുന്ന ഫ്രെയിമുകളാൽ നിറഞ്ഞ ബെർഗ്മാന്റെ സിനിമ ഇന്നും ഒരത്ഭുതം തന്നെയാണ്. മരണവും മനുഷ്യനും തമ്മിലുള്ള ഒടുങ്ങാത്ത ബന്ധത്തിന്റെ രഹസ്യം വെളിവാക്കുകയാണ് ഈ സിനിമയിലൂടെ ബെർഗ്മാൻ ചെയ്യുന്നത്.

മരണം ഒരനിവാര്യതയാണ്. പക്ഷേ അവസാനമല്ല. മരണം ഒരു തുടക്കം മാത്രമാണെന്ന തത്വചിന്താപരമായ ജ്ഞാനം നമ്മുടെ ബോധത്തെ നവീകരിക്കട്ടെ. തനിയെ വന്നതുപോലെ തനിയെ പോകുന്ന ഒരു യാത്ര. അത് എവിടേക്കെന്ന് നമുക്കറിയില്ല. എങ്കിലും അത് സന്തുഷ്ടി നിറഞ്ഞ മറ്റൊരു ലോകത്തേക്കുള്ള യാത്ര എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ചിലർക്ക് മരണം ആശ്വാസമാകും, ചിലർക്കത് ജീവിതത്തിൻ്റെ അവസാനവും. മരണത്തെക്കുറിച്ച് വ്യാകുലപ്പെട്ടിട്ട് കാര്യമില്ല, പേടിച്ചിട്ടും കാര്യമില്ല. ഭയം മരണത്തെയല്ല, ജീവിതത്തെയാണ് ഇല്ലാതാക്കുന്നത്. സൂര്യൻ ഉദിക്കുന്നത് പോലെ, സൂര്യൻ അസ്തമിക്കുന്നത് പോലെ അത് നടന്നോട്ടെ. സ്നേഹപൂർണമായ ഒരു ലോകത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ജീവിതത്തെ ഉൾക്കൊള്ളുക. ജനനത്തോടൊപ്പം തന്നെ മരണവും രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മുടെ ബോധത്തെ നമുക്ക് തിരിച്ചുവിടാം. എന്നിട്ട് അതിനെ അതിൻ്റെ വഴിക്ക് വിടുക. ക്രിയാത്മകമായ ജീവിതത്തിലൂടെ മൃത്യുബോധം ഉണ്ടാക്കുന്ന അശാന്തിയെ നമുക്ക് അതിജീവിക്കാം. അപ്പോഴാണല്ലോ ജീവിതത്തിൻ്റെ സൗന്ദര്യം തെളിയുന്നതും വിളങ്ങുന്നതും.

മൃത്യുബോധം ചിത്രീകരണം സമാപിക്കുന്നു. രചന ഡോക്ടർ ആർ എസ് രാജീവ്. ആഖ്യാനം സജികുമാർ പോത്തങ്കോട്, സിവിൽ ജിഹാൻ. ദസ്തേവിസ്കിയുടെ കഥാപാത്രത്തിന് ശബ്ദം നൽകിയത് ബിജു കല്ലുവാതുക്കൽ, കാർത്തുത്തള്ള സുഷമ അനിൽ. നിർവഹണം സിവിൽ ജിഹാൻ.

ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശങ്ങളുടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാന പരിപാടി ഹൃദയരാഗങ്ങൾ ഇന്ന് 10 മണിക്ക് കേൾക്കാം. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടുന്നതിനായി 8281200715 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമാണ് അയക്കേണ്ടത്. ഇഷ്ടഗാനത്തിൻ്റെ ആദ്യവരിയും ചിത്രവും പ്രിയപ്പെട്ടവർക്കുള്ള ഡെഡിക്കേഷനുകളും ഈ സന്ദേശത്തിൽ ഉൾപ്പെടുത്തി അയക്കാവുന്നതാണ്. ഇഷ്ടഗാനങ്ങൾക്കായി ഉടനെ തന്നെ സന്ദേശങ്ങൾ അയക്കുക. ഹൃദയരാഗങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടി രാത്രി 10 മണിക്ക്.

0: ആകാശവാണി
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നി പരിപാടിയിൽ ജൻ ഔഷധി പദ്ധതിയെക്കുറിച്ച് അറിയാം.
2: എല്ലാവർക്കും താങ്ങാവുന്ന വിലയിൽ ഗുണനിലവാരമുള്ള മരുന്നുകൾ ലഭ്യമാക്കുക, അതുവഴി ആരോഗ്യ സംരക്ഷണത്തിനുള്ള ചിലവുകൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജൻ ഔഷധി പദ്ധതി ആരംഭിച്ചത്. 2015 ഈ പദ്ധതി പ്രധാനമന്ത്രി ജൻ ഔഷധി യോജന ആയി നവീകരിക്കുകയും 2016 പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലയിൽ ഗുണമേന്മയുള്ള മരുന്നുകൾ ലഭ്യമാക്കുന്നതിനായി ഫാർമസ്യൂട്ടിക്കൽസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന. ജനറിക് മരുന്നുകളായാണ് ജൻ ഔഷധി കേന്ദ്രങ്ങളിൽ മരുന്നുകൾ വിൽപ്പനയ്ക്കെത്തുന്നത്. അതായത് ഇവിടെ എത്തുന്നത് രാസനാമത്തിൽ തന്നെയുള്ള മരുന്നുകളാണ്. ജനറിക് മരുന്നുകൾ ഗുണത്തിലും ഫലത്തിലും ഉപയോഗത്തിലും ബ്രാൻഡഡായ മരുന്നുകളെ പോലെ തന്നെയാണ്. കമ്പനികളുടെ വ്യാവസായിക ഉൽപാദനത്തിൽ പുറത്തുവരുമ്പോഴാണ് മരുന്നുകൾക്ക് കമ്പനി അനുസരിച്ചുള്ള പേരുകൾ നൽകുന്നത്. കുറഞ്ഞ വിലയിൽ ലഭ്യമാണെങ്കിലും ഗുണനിലവാരത്തിലും കാര്യക്ഷമതയിലും ബ്രാൻഡഡ് മരുന്നുകൾക്ക് തുല്യമാണ് ജനറിക് മരുന്നുകൾ. ഇവ ലഭ്യമാക്കുന്നതിനായി പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി സ്റ്റോറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച്. ജനറിക് മരുന്നുകളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക, കുറഞ്ഞ വില താഴ്ന്ന ഗുണനിലവാരത്തെ സൂചിപ്പിക്കുന്നതല്ലെന്ന് ബോധവൽക്കരണ പരിപാടിയിലൂടെ അവബോധം സൃഷ്ടിക്കുക, എല്ലാ ചികിത്സാ ഗ്രൂപ്പുകളെയും ഉൾപ്പെടുത്തി സാധാരണ ഉപയോഗിക്കുന്ന എല്ലാ ജനറിക് മരുന്നുകളും നൽകുക, ഈ പദ്ധതിക്ക് കീഴിൽ ബന്ധപ്പെട്ട ആരോഗ്യ സംരക്ഷണ ഉൽപ്പന്നങ്ങളും നൽകുക. ഇങ്ങനെ താങ്ങാവുന്ന വിലയിൽ ഗുണനിലവാരമുള്ള ജനറിക് മരുന്നുകൾ നൽകുന്നതിലൂടെ ഇന്ത്യയിലെ ഓരോ പൌരന്റെയും ആരോഗ്യ സംരക്ഷണത്തിനുള്ള ചിലവ് കുറയ്ക്കുക എന്നതാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ജനറിക് മരുന്നുകൾ ഇതിനായുള്ള സ്റ്റോറുകൾ വഴി മിതമായ നിരക്കിൽ ലഭ്യമാകുന്നു. ചെലവ് കുറഞ്ഞ മരുന്നുകളെക്കുറിച്ച് അവയുടെ കുറിപ്പടിയെക്കുറിച്ചുമുള്ള കൂടുതൽ അവബോധം പ്രോത്സാഹിപ്പിക്കുക, പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ ബ്രാൻഡ് ചെയ്യപ്പെടാത്ത ഗുണനിലവാരമുള്ള ജനറിക് മരുന്നുകൾ

0: മിതമായ നിരക്കിൽ ലഭ്യമാക്കുക, ജനറിക് മരുന്നുകൾ നിർദ്ദേശിക്കാൻ ഡോക്ടർമാരെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. ദീർഘകാലം മരുന്നുകൾ ഉപയോഗിക്കേണ്ടവർക്കും വിട്ടുമാറാത്ത രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്കും ഈ പദ്ധതി വഴി മരുന്നുകൾ കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കുന്നു. പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗുണനിലവാരമുള്ള മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുന്നു. ജനറിക് മരുന്നുകൾ ലഭ്യമാക്കുകയും അതുവഴി ഒരു വ്യക്തിയുടെ ചികിത്സാ ചെലവ് കുറയ്ക്കുകയും ചെയ്യുന്നു. ഉയർന്ന വില നിർബന്ധമായും മികച്ച ഗുണനിലവാരത്തെ സൂചിപ്പിക്കുന്നു എന്നില്ല എന്ന അവബോധം സൃഷ്ടിക്കുക. എല്ലാ ചികിത്സാ വിഭാഗങ്ങളിലും ആവശ്യമുള്ളയിടങ്ങളിലെല്ലാം കുറഞ്ഞ ചികിത്സാ ചെലവും എളുപ്പത്തിലുള്ള ലഭ്യതയും വഴി മെച്ചപ്പെട്ട ആരോഗ്യ പരിരക്ഷ ഈ പദ്ധതിയിലൂടെ ഉറപ്പുവരുത്തുന്നു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജൻ ഔഷധി പദ്ധതിയെക്കുറിച്ചാണ്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. 20,700 കോടി രൂപയുടെ 8 മൾട്ടി ട്രാക്കിംഗ് റെയിൽ പദ്ധതികൾക്ക് അംഗീകാരം നൽകി കേന്ദ്ര മന്ത്രിസഭായോഗം. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലായി 10,021 കോടി രൂപയുടെ 5 പദ്ധതികൾക്കാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയത്. പശ്ചിമബംഗാൾ, ഒഡീഷ തുടങ്ങി 5 സംസ്ഥാനങ്ങളിലെ 3 മൾട്ടി ട്രാക്കിംഗ് പദ്ധതികളും ഇതിലുൾപ്പെടുന്നു. മികച്ച റെയിൽവേ ഗതാഗത സൌകര്യവും ചരക്ക് നീക്കത്തിനുള്ള അധിക ശേഷിയും സഞ്ചാര വേഗവും ഉറപ്പാക്കുന്നതാണ് കേന്ദ്രമന്ത്രിസഭാ തീരുമാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അടിയന്തര സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് കഴിഞ്ഞ 2 ദിവസമായി രാത്രികാലങ്ങളിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നതെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. പവർകട്ടിന്റെ സമയക്രമീകരണം മുൻകൂട്ടി അറിയിക്കുന്ന കാര്യത്തിൽ വീഴ്ചയുണ്ടായെങ്കിൽ പരിഹരിക്കും. പ്രതിസന്ധി മറികടക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. വൈദ്യുതി നിയന്ത്രണം എത്രയും പെട്ടെന്ന് ഒഴിവാക്കണമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതേസമയം സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണം വേണ്ടിവരുമെന്ന് KSEB അറിയിച്ചു. സ്വന്തം നഷ്ടത്തെക്കാൾ ഉപരി മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ് അവയവദാതാക്കളുടെ കുടുംബാംഗങ്ങളെന്ന് മന്ത്രി കെ മുരളീധരൻ. മരണാനന്തര അവയവദാതാക്കളുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ നൽകിയ സ്നേഹാദരം സ്മൃതി വന്ദനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മറ്റൊരാളുടെ ജീവനായി വലിയൊരു ത്യാഗമാണ് അവയവദാതാക്കളുടെ കുടുംബം ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കർഷകർക്ക് നെല്ലിന്റെ പണം നേരിട്ട് ലഭ്യമാക്കുന്നതിൽ പുതിയ സാധ്യതകൾ പരിശോധിക്കാൻ സംസ്ഥാന സർക്കാർ. നെൽ കർഷകർക്കുള്ള പണം നേരിട്ട് കൈമാറൽ, ജനകീയ ഹോട്ടലുകൾക്ക് സബ്സിഡി നിരക്കിൽ അരി ലഭ്യമാക്കൽ എന്നിവ സംബന്ധിച്ച് മുഖ്യമന്ത്രി VD സതീശിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ജനകീയ ഹോട്ടലുകൾക്ക് സബ്സിഡി നിരക്കിൽ അരി തുടർന്നും ലഭ്യമാക്കാനുള്ള നടപടികൾ പരിശോധിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. കുട്ടികളുടെയും കൌമാരക്കാരുടെയും മാനസികാരോഗ്യവും മാനസിക സാമൂഹിക ക്ഷേമവും ലക്ഷ്യമിട്ട് വനിതാ ശിശു വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നാളെ മുതൽ ഒക്ടോബർ 10 വരെ നീളുന്ന ആത്മഹത്യ പ്രതിരോധ ക്യാമ്പയിന് തുടക്കമാകുന്നു. സംസ്ഥാനതല ഉദ്ഘാടനം ലോക ആത്മഹത്യ പ്രതിരോധ ദിനമായി നാളെ മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിക്കും. പഠന സമ്മർദ്ദം, പരീക്ഷാ പരാജയം, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, മാതാപിതാക്കളുടെ അമിത പ്രതീക്ഷകൾ, ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, ഏകാന്തത,

0: സൈബർ ബുള്ളിംഗ്, അമിതമായ സോഷ്യൽ മീഡിയ ഉപയോഗം, ഓൺലൈൻ ഗെയിമിംഗ് തുടങ്ങിയ വിവിധ ഘടകങ്ങൾ കുട്ടികളുടെ മാനസിക ക്ഷേമത്തെ ബാധിക്കുന്ന സാഹചര്യത്തിലാണ് ക്യാമ്പയിന് രൂപം നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്തെ സർക്കാർ സ്വകാര്യ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്ന എല്ലാ വൃദ്ധസദനങ്ങളുടെയും പേര് ഇനി മുതൽ സ്നേഹാലയം എന്നായിരിക്കുമെന്ന് സാമൂഹ്യനീതി വകുപ്പ്. ഇത്തരം സ്ഥാപനങ്ങളുടെ ബോർഡുകളിലും ഔദ്യോഗിക രേഖകളിലും സ്നേഹാലയമെന്ന് തിരുത്തണമെന്ന് മന്ത്രി വി അബ്ദുൽ ഗഫൂർ നിർദ്ദേശം നൽകി. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും നാടിന്റെ വികസനം ഉറപ്പാക്കുന്നതിനും ശിശു പരിപാലന കേന്ദ്രങ്ങൾ അത്യന്താപേക്ഷിതമാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കരിയർ ബ്രേക്ക് വന്ന സ്ത്രീകൾക്ക് ജോലിയിൽ തിരികെ പ്രവേശിക്കാനുള്ള അന്തരീക്ഷമൊരുക്കേണ്ടത് സർക്കാരിന്റെയും സമൂഹത്തിന്റെയും ഉത്തരവാദിത്തമാണെന്നും ഇതിന്റെ ഭാഗമായി ക്രഷ് നയം രൂപീകരിക്കാനുള്ള ശ്രമം നടക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. ക്രഷ് നയ രൂപീകരണത്തിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഏകദിന ശില്പശാലയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. 47-ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആൻഡ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് നാളെ സമാപനമാകും. വൈകിട്ട് 5 നടക്കുന്ന സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ വിശിഷ്ടാതിഥിയാകും. വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് അദ്ദേഹം പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. തിരുവനന്തപുരത്തെ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം, യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം എന്നിവിടങ്ങളിൽ നടക്കുന്ന മത്സരങ്ങളിൽ കേരള പോലീസിലെ 1500 ദേശീയ അന്തർദേശീയ താരങ്ങളാണ് പങ്കെടുക്കുന്നത്. സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ 25 പേരെ അറസ്റ്റ് ചെയ്യുകയും 329 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഓപ്പറേഷൻ സൈഹൺ 4.0 എന്ന പേരിൽ നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ 265 പേർക്ക് നോട്ടീസ് നൽകുകയും 165 ഉപകരണങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും ബാങ്കിംഗ് സംവിധാനങ്ങളും ദുരുപയോഗം ചെയ്ത് രാജ്യത്തുടനീളം നടക്കുന്ന സൈബർ തട്ടിപ്പുകൾ തടയുകയാണ് സ്പെഷ്യൽ ഡ്രൈവിന്റെ ലക്ഷ്യം. കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ ആർ മോഹനൻ അന്തരിച്ചു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്കാരം നാളെ രാവിലെ മാവൂർ റോഡ് സ്മൃതിപഥത്തിൽ നടക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ ഒരു മലയാള ചലച്ചിത്രഗാനം കേൾക്കാം. ചിത്രം വിഷ്ണുലോകം. ഈ ഗാനം പാടിയത് KS ചിത്ര. കൈതപ്രത്തിൻ്റെ വരികൾ രവീന്ദ്രൻ്റെ ഇണം.

മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 9:30 10 മണിക്ക് ഹൃദയരാഗങ്ങളിലും കേൾക്കാം. ആകാശവാണി, ദേവികുളം, സ്പൈസ് എഫ് എം. ഇനി 8:45 സമാചാര സന്ധ്യ, തുടർന്ന് 9 മണിക്ക് ന്യൂസ് 9 ഡൽഹിയിലെ.

0: as India signed off their campaign on a high, winning 2 gold and 4 bronze medals. We have a report.
1: World number one Sheetal Devi held her nerve in a dramatic shoot-off against Kazakhstan's Ezada Sidan to win the para compound women's individual gold medal, adding to her bronze in a compound mixed team event alongside Toman Kumar. In the para recover mixed team event, double Paralympic medalist Harvinder Singh teamed up with Bhavna to sweep past China's Liang Qurong and Xia Li to grab the gold. Bhavna later secured a bronze medal in the para recover women's individual category by defeating fellow Indian archer Rajashree Rathod. India collected 2 more bronze medals, with Sarita edging out China's Wang Huiting in a para compound women's individual event and Toman Kumar defeating Iraq's Abbas Kadhim in the para compound men's individual playoff to pick up his second medal of the tournament. Aparna Khond, Akashwani News, Ahmedabad.
0: In Junior Asia Cup hockey, the Indian men's team today advanced to the semi-finals after a dominant 15-0 victory over Chinese Taipei at Mochi in China. Defending champions and 5-time winners, India finished at the top of Pool A with 10 points from 3 wins and a draw. The Indian women's team played out a goalless draw against China in its final elite pool match to enter the quarterfinals. The Indian Eves will take on Pakistan in the next round. And now, before we end the bulletin, the headlines once again. Union Cabinet approves 8 railway multi-tracking projects worth over 20,800 crore rupees across 9 states to boost connectivity. New Delhi and Colombo sign MOUs on upgradation of L-70 guns and defence cooperation. Sri Lanka assures it will never allow its territory to be used against India. India condemns attacks by Yemen's Houthi rebels on Saudi Arabia, says strikes threaten freedom of navigation in Bab al-Mandeb Strait. In sports, India end campaign at stage 3 of World Archery Para Series with 15 medals, comprising 4 gold in Ahmedabad. And in Junior Asia Cup hockey, Indian men's team enters semi-final with 15-0 victory over Chinese Taipei. That is all in the news at 9. Good night.
2: Akashavani. വിദ്യാഭ്യാസ രംഗം നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. സന്ധി, മലയാളം വ്യാകരണത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ് കേൾക്കാം. അവതരിപ്പിക്കുന്നത് ഇടവിളാകം ഗവൺമെന്റ് അപ്പർ പ്രൈമറി സ്കൂൾ അധ്യാപിക ഉമാ ത്രിദീപ്.
3: പ്രിയം ഉള്ളവരെ, എല്ലാവർക്കും സുഖം ആണ് എന്ന് കരുതുന്നു. ഓണം ഒക്കെ നന്നായി ആഘോഷിച്ച് കാണും അല്ലേ? നിങ്ങളെ പോലെ തന്നെ ഞാനും അത്ത പൂ കളം ഇട്ടും ഓണ സദ്യ ഒരുക്കിയും കുടുംബ അംഗങ്ങളും ആയി സന്തോഷം പങ്ക് വച്ചും ഓണം നല്ലത് ആക്കി. മറ്റ് എന്ത് ഒക്കെ ആണ് പുതിയ വിശേഷങ്ങൾ? ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് എന്തോ ഒരു അഭംഗി തോന്നുന്നുണ്ട് അല്ലേ? എന്നാൽ ശരി, ഞാൻ ഈ വാചകങ്ങൾ ചെറിയ മാറ്റങ്ങൾ വരുത്തി ഒന്നുകൂടി പറയാം. പ്രിയമുള്ളവരെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഓണമൊക്കെ നന്നായി ആഘോഷിച്ചു കാണുമല്ലേ? നിങ്ങളെപ്പോലെ തന്നെ ഞാനും അത്തപ്പൂക്കളമിട്ടും ഓണസദ്യ ഒരുക്കിയും കുടുംബാംഗങ്ങളുമായി സന്തോഷം പങ്കുവച്ചും ഓണം നല്ലതാക്കി. മറ്റെന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? നോക്കൂ, ഇപ്പോഴാണ് ഭാഷയ്ക്ക് ശരിയായ ഒരഴക് കൈവന്നത് അല്ലേ? നേരത്തെയുള്ള അതേ വാക്കുകൾ തന്നെയാണ് ഞാൻ രണ്ടാമത് പറഞ്ഞപ്പോഴും ഉപയോഗിച്ചത്. ഒന്നുപോലും കുറച്ചുമില്ല, കൂട്ടിച്ചേർത്തുമില്ല. എന്നാൽ എന്താണ് ഞാൻ വരുത്തിയ മാറ്റം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതെ, ചില വാക്കുകൾ തമ്മിൽ ചേർത്ത് ഉച്ചരിച്ചു. മറ്റ് എന്ത് ഒക്കെ മറ്റെന്തൊക്കെ എന്ന് മാറ്റി. സുഖം ആണ് എന്ന് കരുതുന്നു എന്നത് സുഖമാണെന്ന് കരുതുന്നു എന്ന് വ്യത്യാസപ്പെടുത്തി. പ്രിയം ഉള്ളവർ പ്രിയമുള്ളവരായി, കുടുംബ അംഗങ്ങൾ കുടുംബാംഗങ്ങളായി, അത്ത പൂ കളം അത്തപ്പൂക്കളമായും ഓണ സദ്യ ഓണസദ്യയായും പങ്ക് വയ്പ് പങ്കുവയ്പ്പായും രൂപം മാറി.

ഭാഷയ്ക്ക് ഭംഗിയും താളവും ലഭിക്കുന്നത് ഇങ്ങനെ വാക്കുകൾ കൂട്ടിച്ചേർക്കുമ്പോഴാണ്, അഥവാ സന്ധിപ്പിക്കുമ്പോഴാണ്. ഈ തരത്തിൽ രണ്ടു പദങ്ങൾ തമ്മിൽ സന്ധിക്കുമ്പോഴുണ്ടാകുന്ന വർണ്ണങ്ങളുടെ ചേർച്ചയെയാണ് വ്യാകരണപ്രകാരം നാം സന്ധി എന്ന് പറയുന്നത്. സന്ധി എന്നാൽ ചേർച്ച. സന്ധ്യ എന്നതും അതുതന്നെയാണല്ലോ. രാവും പകലും തമ്മിൽ സന്ധിക്കുന്ന, ചേരുന്ന സമയമല്ലേ സന്ധ്യ. സന്ധി ഭാഷയിൽ വരുമ്പോൾ വാക്കുകൾക്കിടയിലെ വിടവുകൾ ഇല്ലാതാകുന്നു. ഇത് സംസാരത്തിന് ഒരു ഒഴുക്കും സൗന്ദര്യവും നൽകുന്നു. അക്ഷരങ്ങൾ തമ്മിലുള്ള സമ്മേളനം ഭാഷയ്ക്ക് സംഗീതാത്മകമായ ഭംഗി പ്രദാനം ചെയ്യുകയും അത് കേൾവി സുഖം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. മലയാള വ്യാകരണ പ്രകാരം പ്രധാനമായും നാല് ഭാഷാ സന്ധികളാണുള്ളത്. അവ ഏതൊക്കെയാണെന്നും ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നും കഴിയുന്നത്ര ലളിതമായി ഒന്ന് വിശദീകരിക്കാം. പൂക്കളമിടുന്നതിനെക്കുറിച്ച് നേരത്തെ നാം പറഞ്ഞല്ലോ. പല നിറത്തിലും തരത്തിലുമുള്ള പൂക്കൾ ഒന്നിനോടൊന്ന് സന്ധിക്കുമ്പോഴാണ് പൂക്കളം മനോഹരമാകുന്നത്. പൂ, കളം, ഈ രണ്ടു വാക്കുകൾ ചേർന്നാൽ പൂക്കളം ആണോ പൂക്കളമാണോ, ഏതാണ് ശരി? തീർച്ചയായും പൂക്കളം തന്നെ അല്ലേ. കളം എന്നതിലെ ക ഇരട്ടിച്ച് പൂക്കളം ആകുന്നു. അതുപോലെ വെള്ള, ചോറ്, ഈ പദങ്ങൾ ചേരുമ്പോൾ ച ഇരട്ടിച്ച് വെള്ളച്ചോറായി മാറുന്നു. പതുക്കെ, പതുക്കെ, ഈ രണ്ടു വാക്കുകളും ചേരുമ്പോൾ പതുക്കെ പതുക്കെ, ഇവിടെ പ ഇരട്ടിക്കുന്നു. ഇങ്ങനെ രണ്ടു വർണ്ണങ്ങൾ ചേരുമ്പോൾ അവയിലൊന്ന് ഇരട്ടിക്കുന്നതിനെ ദ്വിത്വസന്ധി എന്നാണ് പറയുക. ദ്വിത്വം എന്നത് രണ്ട് എന്ന സംഖ്യയുമായി ബന്ധപ്പെട്ട അർത്ഥം നൽകുന്ന ഒരു പദമാണ്. ദ്വൈതം, ദ്വയം, ദ്വന്ദ്വം എന്നൊക്കെ പറയും പോലെ. ദ്വിത്വസന്ധിക്ക് മറ്റു ചില ഉദാഹരണങ്ങൾ നോക്കൂ. ഉറക്കെ പറഞ്ഞു, ഉറക്കെ പറഞ്ഞു, പ ഇരട്ടിച്ചു. കട്ടി കര, കട്ടിക്കര, കായാണ് ഇവിടെ ഇരട്ടിച്ചത് അല്ലേ. കറി ചട്ടി, കറിച്ചട്ടി. നീല പൂമ്പാറ്റ, നീലപ്പൂമ്പാറ്റ. ചെമ്പക പൂവ്, ചെമ്പകപ്പൂവ്. ഇനി ഇതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊന്ന്, കണ്ടു ഇല്ല. ഈ വാക്കുകൾ നോക്കൂ. കണ്ടു ഇല്ല, ഇത് രണ്ടും തമ്മിൽ ചേർന്നാൽ കണ്ടില്ല. ഇവിടെ കണ്ടു എന്ന വാക്കിലെ ഉ എന്ന വർണ്ണവും ഇല്ല എന്നതിലെ ഇ എന്ന വർണ്ണവും കൂടി ചേരുമ്പോൾ ഉ എന്നത് ഇല്ലാതാകുന്നു. നിങ്ങൾ അതൊന്ന് ഉച്ചരിച്ചു നോക്കൂ. കണ്ടു ഇല്ല, കണ്ടില്ല. ആ ഊ ശബ്ദം കേൾക്കാനേ കഴിയുന്നില്ല അല്ലേ. ഇങ്ങനെ രണ്ടു വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ അതിലൊന്ന് കുറയുകയോ ഇല്ലാതാകുകയോ ചെയ്യുന്നതിനെ, അഥവാ ലോപിക്കുന്നതിനെ ലോപസന്ധി എന്നാണ് പറയുന്നത്. ലോപസന്ധി. മറ്റു ചില ഉദാഹരണങ്ങൾ കൂടി പറയാം. ഒരു ഇല, ഒരില, ഇവിടെയും ഉകാരം ലോപിച്ചു. അല്ല എങ്കിൽ, അല്ലെങ്കിൽ, ഇല്ല എന്നതിലെ അകാരം ഇല്ലാതായി. വന്നോ എടാ, വന്നോടാ, ഇവിടെ രണ്ടാം പദത്തിലെ എകാരമാണ് ലോപിച്ചത്. ഈ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ചില വാക്കുകൾ കൂടിച്ചേരുമ്പോൾ സന്ധിക്കുന്ന രണ്ടു വർണ്ണങ്ങൾ കൂടാതെ ഒരു വർണ്ണം പുതുതായി വന്നു ചേരും. വാഴ ഇല, ഈ രണ്ട് വാക്കുകൾ ചേരുമ്പോൾ വാഴയില എന്നാകുമല്ലേ. വാഴയില എന്നുച്ചരിക്കുമ്പോൾ വാഴയിലെ ഴ എന്ന വർണ്ണവും ഇലയിലെ ഇകാരവുമുണ്ട്. എന്നാൽ യ എന്നൊരു വർണ്ണം പുതുതായി വരുന്നുണ്ട് താനും. വാഴയില. മറ്റൊന്ന് നോക്കാം. തിരുവോണം, തിരു ഓണം, ഇവ ചേരുമ്പോൾ ഉകാരത്തിനും ഓകാരത്തിനും പുറമേ വ എന്നൊരു വർണ്ണം അധികമായി വരുന്നുണ്ട്. തിരുവോണം. ഇങ്ങനെ ഒരു വർണ്ണം പുതുതായി വരുന്നതിനെ, അഥവാ ആഗമിക്കുന്നതിനെ ആഗമസന്ധി എന്നാണ് പറയുന്നത്. അതായത് ലോപസന്ധിയുടെ നേർവിപരീതം. ഉണ്ണി അപ്പം, ഈ രണ്ട് വാക്കുകൾ ചേരുമ്പോൾ ഉണ്ണിയപ്പം. തിരു ആതിര, തിരുവാതിര, വ എന്ന

പോകുന്നതിന്, ഒന്നിനു പകരം മറ്റൊന്ന് വരുന്നതിന് ആണ് ആദേശം ചെയ്യുക എന്ന് പറയുന്നത്. നമ്മുടെ നാലാമത്തെ ഭാഷാസന്ധിയുടെ പേര് ആദേശസന്ധി എന്നാണ്. ആദേശസന്ധി എന്താണതെന്ന് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. അതെ, രണ്ടു വർണ്ണങ്ങൾ സന്ധിക്കുമ്പോൾ ഒന്നിനു പകരം പുതുതായി മറ്റൊരു വർണ്ണം വരുന്നതാണ് ആദേശസന്ധി. ഉദാഹരണം, മീൻചന്ത എന്ന വാക്ക് നോക്കൂ. മീൻ, ചന്ത എന്നീ വാക്കുകൾ ചേർന്നതാണത്. മീൻചന്തയിലെ രണ്ടാമത്തെ അക്ഷരമായ ഞ്ച, ഞ, ച എന്നീ വർണ്ണങ്ങൾ ചേർന്നതാണ്. ച ചന്തയിലുണ്ട്, എന്നാൽ ഞായോ പുതുതായി വന്നതാണ്. മീൻ എന്നതിലെ നകാരം എവിടെ പോയി? എവിടെയോ പോയി. അതായത് മീൻ, ചന്ത എന്നീ വാക്കുകൾ ചേർന്നപ്പോൾ ന പോയി ഞ വന്നു, അഥവാ ഞ നായെ ആദേശം ചെയ്തു. അതുപോലെ തന്നെയാണ് ചെം, ചുണ്ട്. ചെം, ചുണ്ട് ഈ വാക്കുകൾ ചേർന്ന് ചെഞ്ചുണ്ടാകുമ്പോൾ മകാരം പോയി ഞകാരം വരുന്നതും ഇങ്ങനെ തന്നെ. നൽ, മകൻ, നന്മകൻ. നന്മകൻ എന്നതിൽ ലകാരം നകാരമായി മാറി. നെന്മണിയും അതുപോലെ തന്നെ, നെൽ എന്നതിലെ ലകാരം നകാരമായി മാറുന്നു. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ സംക്ഷിപ്തമായി ഒന്നുകൂടി പറയാം. ഭാഷയിൽ പ്രധാനമായും നാലു തരം സന്ധികളാണുള്ളത്. ഒന്ന് ദ്വിത്വസന്ധി, രണ്ട് ലോപസന്ധി, മൂന്ന് ആഗമസന്ധി, നാല് ആദേശസന്ധി. രണ്ടു വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതാണ് ദ്വിത്വസന്ധി. ഉദാഹരണം, പുള്ളി അധികം കുപ്പായം, പുള്ളിക്കുപ്പായം. പച്ച അധികം പാടം, പച്ചപ്പാടം. രണ്ടു വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം കുറയുന്നത് ലോപസന്ധി. കേട്ടു എന്ന്, കേട്ടെന്ന്. ഒരു ആഴ്ച, ഒരാഴ്ച. ഇനി രണ്ടു വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം പുതുതായി വരുന്നത് ആഗമസന്ധി. കുഴി, ആന, കുഴിയാന. ഭീരു ആകും, ഭീരുവാകും. രണ്ടു വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണത്തിന് പകരം മറ്റൊന്ന് വരുന്നത് ആദേശസന്ധി. കൽ, മദം, കന്മദം. ചെം, ചോര, ചെഞ്ചോര. വാക്കുകൾ തമ്മിൽ ചേരുമ്പോൾ എല്ലായ്പ്പോഴും ഇങ്ങനെ വർണ്ണങ്ങൾക്ക് മാറ്റം വരണമെന്നില്ല കേട്ടോ. പൂ, കളം ഇവ ചേരുമ്പോൾ പൂക്കളമാകുമെന്ന് നാം നേരത്തെ പറഞ്ഞു. പൂ, താലം ഇവ ചേരുമ്പോൾ പൂത്താലവുമാകും. പൂ, വിളി എന്നീ വാക്കുകൾ ചേർന്നാൽ ഒരു മാറ്റവുമില്ലാതെ പൂവിളിയേ ആകൂ. പൂ, മാനം ചേർന്നാൽ വെറുതെ പൂമാനം. ഇവിടെയൊന്നും വർണ്ണങ്ങൾക്ക് വ്യത്യാസം വരുന്നതേയില്ല. തീയും കാറ്റും ചേർന്നാൽ തീക്കാറ്റാകും. തീ അധികം കാറ്റ്, തീക്കാറ്റ്. ക ഇരട്ടിക്കും, ദ്വിത്വസന്ധിയാവും. എന്നാൽ തീയും മഴയും ചേർന്നാലോ? വെറും തീമഴ, ഇരട്ടിപ്പേയില്ല. പാടിക്കേൾപ്പിക്കുമ്പോൾ ഇരട്ടിക്കുന്ന ക പറഞ്ഞു കേൾപ്പിക്കുമ്പോൾ ഇരട്ടിക്കുന്നില്ല. പാടി കേൾപ്പിച്ചു, പാടിക്കേൾപ്പിച്ചു. പറഞ്ഞു കേൾപ്പിച്ചു, പറഞ്ഞു കേൾപ്പിച്ചു. ക ഇരട്ടിക്കുന്നില്ല. നെൽ അധികം മണി, നെന്മണി എന്നതിൽ ലകാരം മാറി നകാരം വന്ന് ആദേശസന്ധിയാകുമെന്ന് നാം കണ്ടു. എന്നാൽ ചൊൽ അധികം കാഴ്ച, ചൊൽക്കാഴ്ചയാകുമ്പോൾ ക ഇരട്ടിച്ച് ദ്വിത്വസന്ധിയാണാകുന്നത്. തിരു, ഓണം, തിരുവോണമായി ആഗമസന്ധിയാകും. എന്നാൽ തിരു, താളി ചേരുമ്പോൾ മാറ്റങ്ങളില്ലാതെ തിരുതാളിയാണാകുന്നത്. ഏതൊക്കെ വർണ്ണങ്ങൾ ചേരുമ്പോഴാണ് വ്യത്യാസങ്ങൾ വരേണ്ടത് എന്നൊക്കെ ഭാഷയിൽ വ്യക്തമായ നിയമങ്ങളുണ്ട്. വ്യാകരണ ഗ്രന്ഥങ്ങളിൽ അവ കൃത്യമായി പ്രതിപാദിച്ചിട്ടുമുണ്ട്. സമയപരിമിതിയുള്ളതിനാൽ തൽക്കാലം അതിലേക്ക് കടക്കുന്നില്ല. വളരെ രസകരമായി പഠിക്കാവുന്ന ഒരു വ്യാകരണ ഭാഗമാണ് സന്ധി. മേൽപ്പറഞ്ഞ നാലുതരം ഭാഷാസന്ധികളെ കൂടാതെ വിവിധ സംസ്കൃത സന്ധികളുമുണ്ട്. അതൊക്കെ വ്യാകരണ പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഐച്ഛികമായി എടുക്കാവുന്ന ഉയർന്ന ക്ലാസുകളിൽ വിശദമായി പഠിക്കാൻ അവസരം ലഭിക്കും.
പഠനത്തിന്റെ ഭാഗമായി വരുന്ന സന്ധികളെയും ഒപ്പം ജീവിത സന്ധികളെയും അനായാസമായി തരണം ചെയ്യാൻ ഏവർക്കും

0: കഴിയട്ടെ എന്നാശംസിക്കുന്നു. നന്ദി.
1: സന്ധി. മലയാളം വ്യാകരണത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ്സാണ് കൂട്ടുകാർ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് ഇടവിളാകം ഗവൺമെന്റ് അപ്പർ പ്രൈമറി സ്കൂൾ അധ്യാപിക ഉമാ ത്രിദീപ്.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. പ്രത്യേക മലയാള ചലച്ചിത്ര ഗാന പരിപാടി ആരംഭിക്കുന്നു. ഇന്ന് ഈ പരിപാടിയിൽ വെയിൽ എന്ന വാക്കിൽ തുടങ്ങുന്ന ഗാനങ്ങൾ കോർത്തിണക്കിയ പരിപാടിയാണ്. വെയിൽ ഒരു വെറും വെളിച്ചമല്ല, അത് ഓർമ്മകളാണ്, പ്രണയമാണ്, വിരഹമാണ്. സിനിമയുടെ തിരശീലയിൽ വെയിൽ വാക്കായപ്പോൾ അത് കവിതയായി. വെയിൽ എന്ന വാക്കിൽ തുടങ്ങി മലയാളികളുടെ മനസ്സിൽ ഇന്നും പെയ്തുകൊണ്ടിരിക്കുന്ന മനോഹര ഗാനങ്ങളിലേക്കാണ് ഇന്ന് ശ്രോതാക്കളെ സ്പൈസ് എഫ് എം ഈ പരിപാടിയിലൂടെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ആദ്യ ഗാനം യേശുദാസും ബി വസന്തയും പാടിയതാണ്, ചിത്രം അനുഭൂതികളുടെ നിമിഷം. ഇതിൽ വെയിലുമുണ്ട്, മഴയുമുണ്ട്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, എ ടി ഉമ്മർ ഇണപ്പെട്ടത്.

വെയിലും മഴയുമാണ് ആദ്യം പാടിയതെങ്കിൽ ഇനി വെയിൽ പ്രാവിനെ കുറിച്ചാണ് പാടുന്നത്. ചിത്രം 72 മോഡൽ, വിജയ് യേശുദാസ് പാടിയ ഗാനം, സന്തോഷ് വർമ്മ എഴുതി, എം ജയചന്ദ്രൻ ഇണമിട്ടത്.

ഇനി മധുബാലകൃഷ്ണനും യാസിനും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഭയ്യ ഭയ്യ. വയലാർ ശരത്ചന്ദ്രമ്മയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണമിട്ടതാണ് ഈ വെയിൽപ്പാട്ട്.

എല്ലായിടത്തും വെയിലിൻ്റെ നല്ല ചൂടാണ്. ഇവിടെ ഇതാ വെയിൽ മറന്നിട്ട് ഒരു തൂവലിനെ കുറിച്ച് പാടുകയാണ് യേശുദാസ്. ചിത്രം ഇംഗ്ലീഷ് മീഡിയം. ഗിരീഷ് പുത്തഞ്ചേരിയുടേതാണ് വരികൾ. രവീന്ദ്രൻ ഈണം നൽകിയത്.

വെയിലിൻ്റെ തൂവലിന് പിന്നാലെ ഇതാ ഒരു വേനൽ തുമ്പി വരുന്നു. ഈ വേനൽ തുമ്പി വെയിൽ തുമ്പിയായി എത്തുകയാണ്. ഫ്ലാറ്റ് നമ്പർ 48. ഈ ഗാനം പാടിയത് നിഖിൽ പ്രഭ. രാജീവ് ആലുങ്കലിൻ്റെ വരികൾക്ക് നിഖിൽ പ്രഭ തന്നെയാണ് ഈണവും നൽകിയത്.

വീണ്ടും വെയിലാണ്. വെയിൽ ചായുന്ന നേരം, വെയിൽ കായും തീരം മണൽ ചായുന്ന നേരം. സൈമൺ ഡാനിയലിലെ ഈ ഗാനം സച്ചിൻ വാര്യരും വരുൺ കൃഷ്ണയും പാടിയതാണ്. വിനായക് ശശികുമാറിൻ്റെ വരികൾക്ക് വരുൺ കൃഷ്ണ ഇടപെട്ട ഗാനം.

ഇന്നത്തെ വെയിൽപ്പാട്ടുകളുടെ അവസാനമായി ട്രിപ്പ് നേതൃത്വത്തിന് വേണ്ടി ജാസി ഗിഫ്റ്റ് പാടിയ ഗാനം കേൾക്കാം. അൻവർ അബ്ദുള്ളയാണ് എഴുതിയത്. ജാസി ഗിഫ്റ്റ് തന്നെ ഇണവിട്ട ഗാനം.

0: വെയിലെന്ന് കേൾക്കുമ്പോൾ ചൂട് മാത്രമല്ല, വെളിച്ചമായും തെളിച്ചമായും കവിതയായും പ്രണയമായും വെയിൽ അങ്ങനെ ഈ ഗാനങ്ങളിലൂടെ പെയ്തു നിറയുകയാണ്. ഇന്നത്തെ മലയാള ചലച്ചിത്ര ഗാന പരിപാടിയിൽ ഇത്രമാത്രം. ഇനി ഹൃദയരാഗങ്ങൾ കേൾക്കാം.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

പ്രിയ ശ്രോതാക്കളെ, ഇനി വരുന്ന ഒരു മണിക്കൂർ സ്പൈസ് എഫ് എം ശ്രോതാക്കളുടെ ഇഷ്ടങ്ങൾക്കൊപ്പമാണ്. ഹൃദയരാഗങ്ങൾ ശ്രോതാക്കളുടെ പ്രിയ ഗാന പരിപാടി ആരംഭിക്കുന്നു. ഇന്ന് ഈ പരിപാടിയിൽ നിങ്ങൾക്കൊപ്പം ഞാൻ എം ബി ബിജു. കൂടുതൽ കഥകളൊന്നുമില്ലാതെ നമുക്ക് നേരെ സന്ദേശങ്ങളിലേക്കും ഗാനങ്ങളിലേക്കും കടക്കാം. ഇന്ന് ആദ്യം വി എം രാജ്മോഹൻ ചവറത്തെക്കും ഭാഗം എന്ന ശ്രോതാവിൻ്റെ ഇഷ്ടഗാനമാണ്. അദ്ദേഹത്തിൻ്റെ സന്ദേശം ഇങ്ങനെയാണ്, വായിക്കാം. ഹായ് ഹൃദയരാഗങ്ങൾ, കഴിഞ്ഞ ദിവസം അന്തരിച്ച നല്ല സിനിമകളുടെ സംവിധായകൻ ശരത്തിന് ആദരാഞ്ജലി. അദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്ന സിനിമയിൽ ഉണ്ണിമേനോൻ സംഗീതം നൽകി പാടി അഭിനയിച്ച ഗാനം കേൾപ്പിക്കണം. ഗാനം ഒരു ചെമ്പനീർ പൂവിർത്തു ഞാനോമലെ. ഈ ഗാനം വളരെ മനോഹരമായൊരു ഗാനമാണ്. ഉണ്ണിമേനോൻ പാടി അഭിനയിച്ച ഒരു ഗാനമാണ്, അദ്ദേഹം സംഗീതം നൽകിയ ഗാനമാണ്. സംവിധായകൻ ശരത്തിൻ്റെ ഒരു മികച്ച ചിത്രം കൂടിയായിരുന്നു ഇത്. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഗാനത്തോടെ തന്നെ ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. പ്രഭാവർമ്മയാണ് ഈ ഗാനത്തിൻ്റെ രചന നിർവഹിച്ചിട്ടുള്ളത്.

ഇന്ന് ഹൃദയരാഗങ്ങൾക്ക് ലഭിച്ച സന്ദേശങ്ങളെല്ലാം നോക്കുമ്പോൾ ഒരു പ്രത്യേകത തോന്നുന്നത് ശ്രോതാക്കൾ തമ്മിൽ ആരോഗ്യകരമായൊരു മത്സരം നടക്കുന്നു എന്നാണ്. ഏറ്റവും മികച്ച ഗാനങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലാണ് ആ മത്സരമുള്ളതെന്ന് തോന്നുന്നു. ഒപ്പം തന്നെ ഒരേ ജോണറിലുള്ള പാട്ടുകൾ ഇതെങ്ങനെ സമാന ഹൃദയരായ ശ്രോതാക്കൾ ഒന്നിച്ച് ചേർന്ന് ചോദിക്കുന്നുവെന്ന് അത്ഭുതം തോന്നുന്ന തരത്തിലുള്ള കുറേ പാട്ടുകളാണ് ഇന്ന് ചോദിച്ചിട്ടുള്ളത്. ഇനി ഗംഗാധരൻ പയ്യന്നൂർ, അദ്ദേഹം സൗഹൃദവാണിയിലെ കൂട്ടുകാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തൊരു ഗാനമാണ് ചോദിച്ചിട്ടുള്ളത്. ഹായ് ഹൃദയരാഗമേ, ഒരു വർഷം ഒരു മാസം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഇനി എൻ്റെ ഓമലിനായൊരു ഗീതം എന്ന ഗാനം കേൾപ്പിക്കാമോ എന്നതാണ് സന്ദേശം. പൂച്ചൽ ഖാദർ എഴുതി, രവീന്ദ്രൻ ഈണമിട്ട ഗാനമാണ്. ഈ പാട്ടും ഏതാണ്ട് മുൻപ് ചോദിക്കുന്നതും ഇനി വരാൻ പോകുന്നതുമായ പാട്ടുകളുമായെല്ലാം സമാന സ്വഭാവം പുലർത്തുന്ന പാട്ടുകളാണ്. വളരെ മനോഹരമായ പാട്ടുകളാണ് ശ്രോതാക്കളെല്ലാം ചോദിച്ചിട്ടുള്ളത്. നമുക്ക് പാട്ട് കേൾക്കാം.

ഇനി ജയങ്കർ സലിത ശ്രീനന്ദ നസ്രത്ത് ഫോർട്ട് കൊച്ചി. ഈ ശ്രോതാക്കളുടെ ഇഷ്ടഗാനമാണ്. എല്ലാവരുടെയും പ്രിയ ഭാവഗായകനായ പി ജയചന്ദ്രൻ സാർ പാടിയ അതിമനോഹരമായ ധീര നേതൃത്വത്തിലെ മൃദുലേ ഇതാ എന്ന ഗാനം ഞങ്ങളുടെ പ്രിയപ്പെട്ട സൗഹൃദവാണിയിലെ എല്ലാ ചങ്സിനും ഒപ്പം ദേവികുളം സ്പൈസ് എഫ് എമ്മിനും ഇഷ്ടപരിപാടിയായ ഹൃദയരാഗം കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കുമായി സമർപ്പിക്കുമെന്ന വിശ്വാസത്തിൽ കാത്തിരിക്കുന്നു. ഈ പാട്ടും അതുപോലെ തന്നെ മുൻപ് പറഞ്ഞ അതേ ജോണറിൽ തന്നെ വരുന്നൊരു പാട്ടാണ്. പി ജയചന്ദ്രൻ്റെ മനോഹരമായ ആലാപനം പൂവച്ചൽ ഖാദർ എഴുതി രഘുകുമാർ ഇണവിട്ടതാണ് ഈ പാട്ട്. നമുക്ക് പാട്ട് കേൾക്കാം.

ഇന്ന് ഈ പരിപാടിയിലെ ഗാനങ്ങളെല്ലാം ഹൃദയരാഗങ്ങൾ എന്ന പേരിനെ അന്വർത്ഥമാക്കുന്ന പാട്ടുകളാണ്. ഹൃദയത്തെ തൊടുന്ന അത്ര മനോഹരമായ പാട്ടുകളാണ് ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത് അയച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇനി സെബീന മതിലകവും അതുപോലൊരു ഗാനം നമ്മളോട് ചോദിക്കുകയാണ്. നമസ്കാരം, എനിക്ക് ധന്യ എന്ന ചിത്രത്തിലെ കൊഞ്ചും ചിലങ്കെ എന്ന ഗാനം കേൾപ്പിച്ചു തരാമോ? രചന യൂസഫ് അലി കേച്ചേരി, സംഗീതം ജെറി അമൽദേവ്. ഈ ഗാനം പാടിയത് യേശുദാസും വാണി ജയറാമും. സെബീന തന്നെ ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റ്സും കൂടി നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. തീർച്ചയായും സെബീനയുടെ ഇഷ്ടഗാനം എല്ലാ ശ്രോതാക്കൾക്കുമായി നമുക്ക് കേൾക്കാം.

ശ്രോതാക്കളുടെ ഇഷ്ടങ്ങളോടൊത്തുള്ള സംഗീതയാത്ര ഹൃദയരാഗങ്ങൾ തുടരുകയാണ്. ഇനി രാജേഷ് പച്ചാളം എന്ന ശ്രോതാവാണ്, അദ്ദേഹം സന്ദേശം അയച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സന്ദേശത്തിന് പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് എൻ്റെ മകൾ അദ്രി നന്ദയുടെ ജന്മദിനമാണിന്ന്. എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഒരു ഗാനം പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും അദ്രി നന്ദയ്ക്ക് ഞങ്ങളുടെയും ജന്മദിനാശംസകളും 1000 നന്മകളും നേരുന്നു. ചിത്രം ആലോലം, വീണേ വീണേ വീണക്കുഞ്ഞ് എന്നാരംഭിക്കുന്ന ഗാനമാണ് കേൾക്കാനായി കാത്ത് രാജേഷ് സന്ദേശം അയച്ചിട്ടുള്ളത്. ഇഷ്ടഗാനം കേട്ടുള്ളൂ. എസ് ജാനകിയാണ് ഈ ഗാനം പാടിയത്. കാവാലം നാരായണ പണിക്കരുടെ വരികൾക്ക് ഇളയരാജ ഈണമിട്ട ഗാനം. അദ്രി നന്ദയുടെ പിറന്നാൾ സമ്മാനമായി ഞങ്ങളിത് പ്രക്ഷേപണം ചെയ്യുന്നു.

എസ് ജാനകിയമ്മയുടെ ശബ്ദമാധുര്യവും ആലാപന ഭംഗിയുമെല്ലാം നമുക്കൊരിക്കലും മറക്കാനാവാത്ത ഒന്നാണ്. അത്തരം ഒരു ഗാനത്തിന് വേണ്ടിയാണ് കണ്ണൻ കാഞ്ഞിരമറ്റവും സന്ദേശമയച്ച് കാത്തിരിക്കുന്നത്. പ്രിയ ഹൃദയരാഗമേ, എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്നേഹം നിറഞ്ഞ കൂട്ടുകാർക്കും വേണ്ടി ചിച്ച ചിച്ച എന്നിട്ട് നീ പാടിയില്ലല്ലോ ചിത്രം മഴയെത്തും മുൻപേ ഈ ഗാനം കേൾപ്പിച്ചു തരുമോ? പ്രിയ കൂട്ടുകാരും സ്നേഹം നിറഞ്ഞ കൂട്ടുകാരും രണ്ടാണോ എന്നറിയില്ല, അദ്ദേഹത്തിൻ്റെ സന്ദേശത്തിൽ രണ്ടുപേരുടെയും കാര്യം പറയുന്നുണ്ട്. ഏതായാലും എല്ലാ കൂട്ടുകാർക്കും വേണ്ടി ഈ പാട്ട് നമുക്ക് കേൾക്കാം. എസ് ജാനകിയാണ് ഈ ഗാനം പാടിയത്. കൈതപ്രത്തിൻ്റെ വരികൾക്ക് രവീന്ദ്രൻ ഈണമിട്ടത്.

പ്രിയ ഹൃദയരാഗത്തിന് നമസ്തേ. അനശ്വര സംഗീത സംവിധായകൻ സലിൽ ചൗധരി സാറിന് ഓർമ്മപ്പൂക്കൾ. സന്ദേശം അയച്ചിരിക്കുന്നത് ലീബ പുരുഷോത്തമൻ തിരുവാങ്കുളം എന്ന ശ്രോതാവാണ്. ദേവദാസി എന്ന ചിത്രത്തിലെ പദരേണു തേടി അണഞ്ഞു എന്ന ഗാനം കേൾക്കാനാണ് ഈ സന്ദേശം അയച്ച് കാത്തിരിക്കുന്നത്. വളരെ മനോഹരമായൊരു ഗാനം, ഒ എൻ വി കുറിപ്പ് എഴുതി, സലിൽദ സാക്ഷാൽ സലിൽ ചൗധരി ഈണമിട്ട ഗാനമാണ്. യേശുദാസ് പാടിയ ഗാനം നോക്കി മനോഹരമായ ഗാനം കേട്ടാലോ.

ശ്രോതാക്കളും അവരുടെ ഇഷ്ടഗാനങ്ങളും ഒത്തുള്ള സംഗീതയാത്ര നമ്മൾ ആരംഭിച്ചിട്ട് കുറേ നേരമായി. ഇനി ഷൈജൻ സി ജി പെരുമ്പാവൂരെന്നും ആവശ്യപ്പെട്ട ഗാനമാണ്. ഹൃദയരാഗത്തിന് ഗ്രാമഫോൺ ചിത്രത്തിലെ ഒരു പൂമഴയിലേക്ക് എന്ന പോലെ എന്ന ഗാനം കേൾപ്പിക്കാമോ? സച്ചിദാനന്ദൻ പുഴങ്കരയുടേതാണ് ഈ മനോഹരമായ കവിത. വിദ്യാസാഗർ ഈണമിട്ട ഗാനം, യേശുദാസാണ് പാടിയത്. പാട്ട് കേട്ടാലോ.

0: മധുരമായി നിറയുന്നതെന്നിൽ.
1: പ്രിയതരമായ ഗാനങ്ങളുമായി ഹൃദയരാഗങ്ങൾ തുടരുകയാണ്. ഇനി ഷാജു മടത്തുംപടി അയച്ച സന്ദേശം വായിക്കാം. ഹായ്, നമസ്കാരം ഹൃദയരാഗങ്ങൾ. എനിക്ക് താര എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയ നുണക്കുഴി കവിളിൽ നഖചിത്രം എഴുതും താര എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിക്കണേ. തീർച്ചയായിട്ടും ഗാനം കേൾപ്പിക്കാം. ജയചന്ദ്രൻ പാടിയ ഈ ഗാനം വയലാർ എഴുതി ദേവരാജൻ ഈണമിട്ടതാണ്. വളരെ മനോഹരമായ ആലാപനം നമുക്ക് കേൾക്കാം.

സമയം കടന്നു പോകുന്തോറും തങ്ങളുടെ ഇഷ്ടഗാനം കിട്ടിയില്ലല്ലോ എന്ന ആകാംക്ഷയിലാണ് പല ശ്രോതാക്കളും. എൻ്റെ പാട്ടെവിടെ, എൻ്റെ പാട്ടെവിടെയെന്ന് നിരന്തരമായി സന്ദേശം വെച്ച് ചോദിക്കുന്നുമുണ്ട്. എല്ലാ ശ്രോതാക്കളുടെയും പരമാവധി ഗാനം ഉൾപ്പെടുത്തുകയാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ സമയപരിമിതി കൊണ്ട് പലപ്പോഴും അത് പൂർത്തീകരിക്കാൻ ആവുന്നില്ല. എങ്കിലും ഇതാ നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പോകാം. പ്രിയഹൃദയരാഗം സോപാനം എന്ന ചിത്രത്തിൽ യേശുദാസ്, മഞ്ജുമേനോൻ എന്നിവർ പാടിയ താരനൂപുരം ചാർത്തി മൂകയാമം എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിക്കാമോ എന്ന് സന്ദേശമായി ചോദിക്കുന്നു. ചേർത്തല തണ്ണീർമുഖത്തു നിന്നും ശശിധരനും സുമാ ശശിധരനും. കൈതപ്രതിൻ്റെ വരികൾക്ക് SP വെങ്കടേഷ് ഈണമിട്ട ഗാനമാണ്. നമുക്ക് ആ പാട്ട് കേട്ടാലോ.

പ്രിയഹൃദയരാഗമേ അണിയറ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ അനഘ സങ്കല്പ ഗായികേ മാനസ മണിവിഭഞ്ജിക വാദിനി നിന്നുടെ എന്ന ഗാനം പ്രിയ സുഹൃത്ത് സുരേഷ് ഹൃദയരാഗം കേട്ടുകൊണ്ട് കൂടെയുള്ളവർ എന്നിവർക്കായി കേൾപ്പിക്കുമോ എന്നാണ് സന്ദേശം വിജി തിരുവനന്തപുരമാണ് ഈ സന്ദേശം അയച്ചിട്ടുള്ളത്. യേശുദാസ് പാടിയതാണ് ഈ ഗാനം. പി ഭാസ്കരൻ്റെ വരികൾക്ക് ദേവരാജൻ ഇണമിട്ടത്.

പാട്ട് കിട്ടാത്ത ശ്രോതാക്കളൊക്കെ പരിഭ്രമ ഇമോജിയൊക്കെ അയച്ചു തുടങ്ങിയിട്ടുണ്ട്. ആരും പരിഭ്രമപ്പെടേണ്ട കാര്യമില്ല, പരമാവധി പാട്ടുകൾ കൊടുക്കുന്നുണ്ട്. ഇനി ആനന്ദൻ തിലാനൂർ കണ്ണൂർ, അദ്ദേഹത്തിൻ്റെ ഇഷ്ടഗാനമാണ്. നമസ്കാരം ഹൃദയരാഗം. ഇനി എനിക്ക് ഹൃദയരാഗത്തിൽ കൂടി ഭൂമിക എന്ന സിനിമയിലെ മുകിലേ നീ മൂളിയ ഗാനം എന്ന പാട്ട് കേൾപ്പിച്ചു തരുമോ? കുറച്ച് നാളായി ഈ പാട്ട് കേട്ടിട്ട് കേൾപ്പിച്ചു തരുമെന്ന വിശ്വാസത്തോടെ കണ്ണൂരിൽ നിന്നും ആനന്ദൻ എന്നാണ് സന്ദേശം. തീർച്ചയായും നമുക്ക് ഈ ഗാനം കേട്ടാലോ. യേശുദാസും ചിത്രയും പാടിയ പാട്ട്, പി കെ ഗോപിയുടെ വരികൾക്ക് രവീന്ദ്രൻ ഈണമിട്ട ഗാനം.

ഇഷ്ടഗാനങ്ങളുമായുള്ള ഈ സംഗീതയാത്ര അങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഇനി ഇസാ ചേരാനല്ലൂരിൻ്റെ ഒരു ഗാനം കൂടിയുണ്ട്. അഹിംസ നേതൃത്വത്തിലെ ജലശംഖു പുഷ്പം ചൂടും കടലോര തീരം എന്ന ഗാനം വെച്ച് തരുമോ എന്നാണ് സന്ദേശം. ഇസയുടെ ഇഷ്ടഗാനത്തോടെ നമുക്ക് ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കാം. എസ് ജാനകിയാണ് ഈ ഗാനം പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് എ ടി ഉമർ ഇണമിട്ട ഗാനം.

ശ്രോതാക്കളുടെ പ്രിയ ഗാനങ്ങളുമായി 65 മിനിറ്റ് നീണ്ടു നിന്ന നമ്മുടെ സംഗീതയാത്ര ഇവിടെ പൂർണ്ണമാവുകയാണ്. ഹൃദയരാഗത്തിലേക്ക് സന്ദേശങ്ങൾ അയച്ച പാട്ട് കേട്ട എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. ഹൃദയരാഗങ്ങൾ പൂർണ്ണമാവുന്നു. ഇനി 11:00 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

0: Authentication Software Development Kit, SDK, and Face Authentication Sandbox at the Global FinTech Fest 2026. The Ministry of Electronics and Information Technology said the new tools will enable banks, fintech companies, and other organizations to seamlessly integrate and test Aadhaar face authentication within their own mobile applications. In Junior Asia Cup hockey, the Indian men's team today advanced to the semi-finals after a dominant 15-0 victory over Chinese Taipei at Mo Chi in China. Captain Anmol Ekka led the charge with a sensational 6-goal haul, all coming for penalty corners, as defending champions India recovered from a goal-less opening quarter to overwhelm their opponents in the remaining 45 minutes. And that's the end of this news bulletin.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ വൈകുന്നേരം 4:25 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.